ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് സെപ്റ്റംബർ 19-ന്റെ തട്ടകത്തിലാണ്. 1864 സെപ്റ്റംബർ 19, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ജന്മം കൊണ്ടിരിക്കുന്നു. 1955 സെപ്റ്റംബർ 19, അർജന്റീനയിൽ സൈനിക അട്ടിമറി.

പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ജീവിതത്തിൽ വിജയം കൈവരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത വ്യക്തികളുണ്ടാകുമോ? ഇല്ലെന്ന് തന്നെ പറയാം. പക്ഷേ ഒരു സത്യമുണ്ട്, ജീവിതത്തിൽ വിജയം നേടുന്നവർ കുറവാണ്. എന്താണ് അതിന് കാരണം? അഭിലാഷങ്ങൾക്ക് സാഫല്യമുണ്ടാകണമെങ്കിൽ മനുഷ്യന്റെ ബോധമണ്ഡലത്തെ വികസിപ്പിക്കുകയും വിജയത്തിലേക്കുള്ള പാത ഏതെന്ന് കണ്ടുപിടിച്ച് അതിൽ കൂടി ചരിക്കുകയും വേണം. ഈ പാതയിൽ കൂർത്ത മൂർത്ത കല്ലുകളും മുൾപടർപ്പുകളും കണ്ടേക്കാം. സുഗമമായ യാത്രയിൽ മാത്രം താൽപര്യമുള്ള വ്യക്തികൾക്ക് ഇവ കടക്കേണ്ടി വരുമ്പോൾ നൈരാശ്യവും മടുപ്പും തോന്നുവാനിടയുണ്ട്. അങ്ങനെ മനം മടുത്ത് പിൻവാങ്ങുന്നവരെ ഭാഗ്യദേവത കടാക്ഷിക്കുകയില്ല. സൌന്ദര്യവും സൌശീല്യവും ഒത്തിണങ്ങിയ ഒരു വ്രീളാവതിയാണവൾ. അവളുടെ സാമീപ്യം കാംക്ഷിക്കാത്ത സ്ത്രീ പുരുഷന്മാർ ആരും തന്നെ കാണുകയില്ല എന്നവൾക്കറിയാം. പക്ഷേ എല്ലാവരുടെയും സൌഹൃദം സമ്പാദിക്കാൻ അവൾ ഇഷ്ടപ്പെടുന്നില്ല. പ്രതികൂല സാഹചര്യങ്ങളെ സഹനശക്തിയോടുകൂടി നേരിട്ടും മഹത്തായൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടും ദൃഢനിശ്ചയത്തോടുകൂടി മുന്നേറുന്നവരുടെ പക്കലേക്ക് ആ നാണം കുണുങ്ങി ഓടിയണയുകയും അവരെ ആശ്ലേഷിക്കുകയും ചെയ്യും. വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നതും ഇന്നുള്ളതുമായ ജീവിത സൌകര്യങ്ങളെക്കുറിച്ച് ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കൂ. ഈ കുറഞ്ഞൊരു കാലയളവിനുള്ളിൽ മനുഷ്യൻ എന്തെന്ത് നേട്ടങ്ങളാണ് കൈവരിച്ചിട്ടുള്ളത്! ലോകത്തിന്റെ ഏതു ഭാഗത്തേക്കുമുള്ള വാർത്താവിനിമയത്തിന് ഇന്ന് നിമിഷങ്ങൾ മാത്രം മതി. മണിക്കൂറുകൾക്കുള്ളിൽ എവിടെ വേണമെങ്കിലും ചെന്നെത്താൻ സാധിക്കും. ദൂരസ്ഥലങ്ങളിൽ നടക്കുന്ന കലാപരിപാടികൾ സ്വഗ്രഹത്തിൽ കണ്ടാഹ്ലാദിക്കാം. മനുഷ്യനെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന പ്രകൃതി ശക്തികളിൽ പലതിനെയും അവൻ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. എന്നല്ല, സ്വന്തം നേട്ടങ്ങൾക്കായി അവയെ മാറ്റാനും കഴിഞ്ഞു. ഇന്നുളവായിട്ടുള്ള നേട്ടങ്ങളെല്ലാം തന്നെ ഓരോ കാലങ്ങളിൽ പലരുടെയും ഭാവനാ മണ്ഡലങ്ങളിൽ ബീജാവാപം ചെയ്തവയാണ്. ഭാവനകൾ വളർത്തിയെടുത്ത് വലുതാക്കി യാഥാർത്ഥീകരിച്ചപ്പോൾ നേട്ടങ്ങളായി. ഗ്രാമഫോൺ, സിനിമാ പ്രൊജക്ടർ, ഇലക്ട്രിക് ബൾബ് മുതലായവയുടെ വിത്തുകൾ എഡിസന്റെ ഭാവനയിലാണ് ഉദയം ചെയ്തത്. നിരന്തരമായ പരിശ്രമങ്ങളുടെയും ദൃഢനിശ്ചയത്തിന്റെയും ഫലമായി ആ വിത്തുകൾ മുളച്ചു വളർന്ന് വലുതായി സാഫല്യം നേടി. ആരാലും അറിയപ്പെടാതെ ജീവിതം നയിച്ചുവെന്ന എഡിസൺ കുറഞ്ഞൊരു കാലം കൊണ്ട് പ്രശസ്തനും പ്രസിദ്ധനുമായി തീർന്നു. ഇതുപോലെ തന്നെ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് ഉയർന്ന നിരവധി പേരുടെ കഥകൾ നമുക്കറിയാം. പാമരന്മാർ പണ്ഡിതന്മാരായി തീർന്ന അനുഭവങ്ങളും കുറവല്ല. പക്ഷേ ചുറ്റുപാടുമൊന്ന് കണ്ണോടിച്ചാൽ കാണാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. നിസ്സാരമായ തുക മുടക്കി ഒരു ചെറിയ കച്ചവടം തുടങ്ങുന്നയാൾ ക്രമാനുഗതം വളർന്നു വലുതായി എണ്ണപ്പെട്ട വ്യവസായിയായി തീരുന്നില്ലേ? പഠനത്തിൽ മരമണ്ടനെന്ന് മുദ്രകുത്തപ്പെടുന്നവർ പിൽക്കാലത്ത് അഭ്യസ്ത വിദ്യരായി തീർന്ന് പ്രശസ്തി നേടുന്നില്ലേ? ഉണ്ട്. എന്നാൽ ഭൂരിപക്ഷം ആളുകൾക്കും വിപരീത അനുഭവമാണ് ഉണ്ടാകുന്നത്. വലിയ തുകകൾ മുടക്കി ബിസിനസ് നടത്തിയവർ പാപ്പരായിത്തീരുന്നു. സമർത്ഥന്മാരായിരുന്ന വിദ്യാർത്ഥികൾ പരാജിതരായി. വീട്ടിലും നാട്ടിലും കൊള്ളരുതാത്തവരായിത്തീരുന്നു. ജീവിതത്തിൽ വിജയം കൈവരിച്ചവരുടെയും പരാജയമടഞ്ഞവരുടെയും കഥകൾ പരിശോധിച്ചാൽ ചില കാര്യങ്ങൾ വ്യക്തമാകും. പ്രതികൂല സാഹചര്യങ്ങളെ ബുദ്ധിപൂർവം അഭിമുഖീകരിച്ചും അതിജീവിച്ചും നീങ്ങാൻ കഴിയുന്നവർക്ക് മാർഗമധ്യേയുള്ള തടസ്സങ്ങൾ സ്വയം വഴിമാറിക്കൊടുക്കുന്നു. മറ്റുള്ളവർ മാർഗതടസ്സം സംഭവിക്കുമ്പോൾ ഖിന്നത പൂണ്ട് സ്വയം പിന്മാറുകയും പരാജയത്തിന്റെ പടുകുഴിയിൽ അവസാനിക്കുകയും ചെയ്യുന്നു. ജയവും തോൽവിയും മനസ്സിന്റെ സൃഷ്ടികളാണ്. മനുഷ്യ മനസ്സിന്റെ അത്ഭുത പ്രതിഭാസങ്ങളെ മൂല്യനിർണയം ചെയ്യാൻ ഇന്നവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അവസരങ്ങൾ വിരളമല്ലാത്ത ഇന്നത്തെ ലോകത്തിൽ ഭാവനകൾക്ക് രൂപം നൽകുവാൻ ഒരാൾ എപ്പോൾ ആരംഭിക്കുന്നുവോ അപ്പോൾ മുതൽ അയാൾ വിജയിക്കുവാൻ തുടങ്ങുന്നു. മനഃപൂർവ്വം ശ്രമിക്കുന്നതായാൽ ഏതൊരാൾക്കും ഭാവനാ മണ്ഡലത്തെ വളർത്തിയെടുക്കുവാനും വികസിപ്പിക്കുവാനും അങ്ങനെ അമൂല്യമായ നേട്ടങ്ങൾ കൈവരിക്കുവാനും കഴിയും.

ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: ആരാണ് മനഃശാന്തി ആഗ്രഹിക്കാത്തത്? പ്രപഞ്ചത്തിന്റെ താളക്രമം തകരാറിലാകുകയും മനുഷ്യന്റെ മൂല്യങ്ങൾ തകിടം മറിയുകയും അപരനെക്കുറിച്ചുള്ള ഭീതിയിൽ കഴിയേണ്ടിയും വരുമ്പോൾ മനഃശാന്തിയോടെ എങ്ങനെ ജീവിക്കും? കൊറോണ എന്ന വൈറസ് ലോകത്തിലെ മിക്കവാറും രാജ്യങ്ങളിൽ പടർന്നു പിടിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ രോഗികളായി. 60 ലക്ഷത്തോളം ആളുകൾ മരണമടഞ്ഞു. ധാരാളം രാജ്യങ്ങൾ മാസങ്ങളോളം ലോക്ഡൌണിലായി. സാമ്പത്തിക രംഗം എല്ലായിടത്തും താറുമാറായി. സിനിമകൾ അന്യം നിന്നു പോകുമോ എന്ന ആധിയായിരുന്നു സിനിമാക്കാർക്ക്. തൊഴിൽ നഷ്ടമായതിന്റെ സങ്കടം ഒരു വശത്ത്, കോവിഡ് മൂലം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം മറ്റൊരിടത്ത്. ആരുടെ പക്കലാണ് രോഗകാരണമായ വൈറസ് ഉള്ളതെന്ന് അറിയാൻ സാധിക്കാത്തതിനാൽ എല്ലാവരെയും ഭീതിയോടെ കാണുന്ന അവസ്ഥ. സാമൂഹ്യ അകലം പാലിക്കുന്നതുകൊണ്ട് ഊഷ്മള ബന്ധങ്ങൾ നഷ്ടമാകുന്ന അവസ്ഥ. യാത്രകൾ ഒഴിവാക്കുമ്പോൾ ബന്ധങ്ങളിൽ അകൽച്ചയുണ്ടാകുന്നു. ബിസിനസ് ആവശ്യങ്ങൾ പൂർണ്ണമായി നിർവഹിക്കുവാൻ കഴിയാതെ വരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളുടെ അമിത ഉപയോഗം ഭവനത്തിനുള്ളിൽ പോലും മാനസിക അകലം സൃഷ്ടിക്കുന്നു. ഇത് മനസ്സിന്റെ താളം തെറ്റിക്കുന്നു. മനഃശാന്തി എക്കാലത്തേക്കാളും അധികം ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ ആവശ്യമായിത്തീരുന്നു. മാനസിക ആരോഗ്യവും അതിലൂടെ അനുഭവിക്കുന്ന മനഃശാന്തിയുമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ശരീരം ക്ഷീണതമായിരുന്നാലും മനസ്സിന് സ്വസ്ഥത അനുഭവിക്കാൻ സാധിച്ചാൽ ശരീരത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ അത് പ്രയോജനകരമായി തീരും. ദുഷിച്ച ചിന്തകളും തെറ്റായ സമീപനങ്ങളും ദുരാഗ്രഹങ്ങളും സ്വയം മതിപ്പില്ലായ്മയുമൊക്കെയാണ് മനഃസ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന ഘടകങ്ങൾ. നിഷേധാത്മക ചിന്തകളും അത്തരത്തിലുള്ള ആളുകളുമായുള്ള നിരന്തര സഹവാസവും മനഃശാന്തി നഷ്ടപ്പെടുത്തും. ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ, ജീവിതത്തിലെ സംതൃപ്തിയില്ലായ്മ മുതലായവ മനക്ലേശമാണ് സമ്മാനിക്കുന്നത്. ഇത്തരത്തിലുള്ള ചിന്തകളും സമീപനങ്ങളും ആവർത്തിക്കപ്പെടുമ്പോൾ അത് ആധിയായും അതിലൂടെ അനേക വ്യാധികളായും പരിണമിക്കും. ചിലർ ജീവിതം തന്നെ അവസാനിപ്പിക്കുവാൻ ഇതിലൂടെ ഇടയാകും. മാനസികാരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായത് സ്വയംമതിപ്പാണ്. സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ചുള്ള അവബോധത്തിലൂടെയാണ് സ്വയംമതിപ്പ് വികസിപ്പിക്കേണ്ടത്. സ്വന്തം കഴിവുകളും ദൌർബല്യങ്ങളും ശരിയായ രീതിയിൽ വിലയിരുത്തണം. ഇത് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്താൽ പ്രതിലോമ ചിന്തകളായിരിക്കും അനന്തരഫലം. നിത്യജീവിതത്തിലെ പാളിച്ചകളെയും വീഴ്ചകളെയും തന്റെ കുറവുകളായി മാത്രം കാണാതെ സാഹചര്യങ്ങളെ മാറി നിന്ന് വീക്ഷിക്കുകയും വിലയിരുത്തുകയും വേണം. അപ്പോൾ ആ സാഹചര്യങ്ങളുടെ മധ്യത്തിലും തനിക്ക് എന്തൊക്കെ സാധ്യമായി എന്നത് ചികഞ്ഞെടുക്കാനാകും. അതിനെ അതിജീവിക്കാനുള്ള വ്യത്യസ്തമായ മാർഗങ്ങൾ കൺമുന്നിൽ തെളിഞ്ഞുവരും. അങ്ങനെയുള്ള കാഴ്ചകളിൽ ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ

ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയില ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 20-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവ് കൈമാറും. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാന പ്രക്രിയകളുടെയും ഭാവിയെന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം. റീ ഇമാജിനിംഗ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസ് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ ഐച്ചി നഗോയയിൽ ഇന്ന് ഔദ്യോഗിക തുടക്കം. വാർത്തകൾ വിശദമായി. 20-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവുകൾ വിതരണം ചെയ്യും. വിവിധ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പുതുതായി നിയമനം ലഭിച്ചവർക്കാണ് ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിയമനക്കത്ത് കൈമാറുക. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിൽ നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും. കൊച്ചി കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയുമാണ് പങ്കെടുക്കുന്നത്. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാന പ്രക്രിയകളുടെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: പരിസ്ഥിതി വിദഗ്ധർ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ, ജില്ലാ കോടതി ജഡ്ജിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും പരിപാടിയുടെ ഭാഗമാകും. സംസ്ഥാന ജുഡീഷ്യൽ അക്കാദമികൾ, നിയമസേവന അതോറിറ്റികൾ, വിദഗ്ധ മൂല്യനിർണയ സമിതികൾ, പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ അതോറിറ്റികൾ, തണ്ണീർത്തട അതോറിറ്റികൾ എന്നിവയുടെ പ്രതിനിധികളും സമ്മേളനത്തിൽ സംബന്ധിക്കും. ജുഡീഷ്യൽ സമീപനങ്ങൾ, ശാസ്ത്രീയ അറിവുകൾ, പരിസ്ഥിതി ഭരണരീതികൾ, സ്ഥാപനപരമായ അനുഭവങ്ങൾ എന്നിവ പങ്കുവയ്ക്കുന്നതിന് പ്രധാന വേദിയായി ഈ സമ്മേളനം മാറും. പരിസ്ഥിതിയും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രധാന വെല്ലുവിളികൾ, നയരൂപീകരണം നടപ്പാക്കൽ, നിയമപാലനം എന്നിവയിലെ പോരായ്മകൾ തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും.
0: പൊതുമേഖലാ വ്യോമയാന നിർമ്മാണ കമ്പനിയായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറി. 2 ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ് ഫൈനൽ ഓപ്പറേഷൻ ക്ലിയറൻസ് ട്വിൻ സീറ്റർ ട്രെയിനർ വിമാനങ്ങളും ആദ്യ HTT-40 ബേസിക് ട്രെയിനർ വിമാനങ്ങളുമാണ് HAL വ്യോമസേനയ്ക്ക് കൈമാറിയത്. കൂടാതെ പൊതുമേഖലാ സ്ഥാപനമായ പവൻ ഹാൻസ് ലിമിറ്റഡിന് 4 ധ്രുവ് നെക്സ്റ്റ് ജനറേഷൻ ഹെലികോപ്റ്ററുകളും കൈമാറി. ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡുവും പങ്കെടുത്തു. രാജ്യത്തെ സെമി കണ്ടക്ടർ മേഖലയുടെ വികസനവും സഹകരണവും ലക്ഷ്യമിട്ട് വൻകിട ആഗോള കമ്പനികളുടെ തലവന്മാരുമായി കേന്ദ്ര ഐടി മന്ത്രി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ച നടത്തി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സെമിക്കോൺ ഇന്ത്യ 2026-ലാണ് സുപ്രധാന ചർച്ചകൾ നടന്നത്. IBM സെമി കണ്ടക്ടേഴ്സ് ജനറൽ മാനേജർ ഡോക്ടർ മുകേഷ് ഖരെയുമായി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ചിപ്പ് ഡിസൈൻ മുൻഗണനകൾ, അഡ്വാൻസ്ഡ് നോഡുകളിലേക്ക് അതിവേഗം മുന്നേറാനുള്ള അവസരങ്ങൾ, അഡ്വാൻസ്ഡ് ചിപ്പ് നിർമ്മാണ രംഗത്തെ IBMന്റെ ഭാവി പദ്ധതികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ നേപ്പാൾ ധനമന്ത്രി സ്വർണിംഗ് വാംഗ്ലേയുമായി കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തിക, ഊർജ്ജ, ഗതാഗത മേഖലകളിൽ സമഗ്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് മാർഗങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ വിവിധ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൻ ബീച്ചിൽ ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കോവളം ഹവാ ബീച്ചിൽ വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണം നടത്തും. കൊല്ലം ബീച്ചിൽ സംഘടിപ്പിക്കുന്ന മെഗാ ശുചീകരണ യജ്ഞം മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. കോസ്റ്റ് ഗാർഡിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ബീച്ചിലും രാവിലെ തിര ശുചീകരണം നടത്തും. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ശുചീകരണ യജ്ഞം അല്പസമയത്തിനകം ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ ഡ്രൈവ് ഇൻ ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. 4.5 കിലോമീറ്ററിലധികം തീരത്തോട് ചേർന്ന് വാഹനമോടിച്ച് പോകാനാകുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ശുചീകരണ യജ്ഞത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, NCC, NSS വളണ്ടിയർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ പങ്കാളികളാകും. കടൽ തീരത്തെ പ്ലാസ്റ്റിക് വസ്തുമാലിന്യങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും ഒഴിവാക്കി പരിസ്ഥിതിയെ സംരക്ഷിക്കുക, സമുദ്ര ആവാസ വ്യവസ്ഥയെ വീണ്ടെടുക്കുക എന്നിവയാണ് സ്വച്ഛ സാഗർ സുരക്ഷിത സാഗർ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പുറമെ ക്ലീൻ കോസ്റ്റ് സേവ് സീസ് പ്രതിജ്ഞയെടുക്കൽ, ഒപ്പിടൽ ക്യാമ്പയിൻ, പ്ലാസ്റ്റിക് വിരുദ്ധ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സെൽഫി പോയിന്റുകൾ എന്നിവയും ഒരുക്കുന്നുണ്ട്.
0: കൃഷിനാശം സംഭവിച്ച ശേഷം പണം ചെലവഴിക്കുന്നതിന് പകരം കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്നതിന് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം കേന്ദ്ര ഗവൺമെന്റ് നൽകണമെന്ന് മന്ത്രി ടി സിദ്ദിഖ് ആവശ്യപ്പെട്ടു. ഹൈദരാബാദിൽ ദക്ഷിണേന്ത്യൻ കൃഷി വകുപ്പ് മന്ത്രിമാരുടെ സൌത്ത് സോൺ അഗ്രികൾച്ചറൽ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പത്തനംതിട്ട അടൂർ സ്വദേശി അഭിജിത്തിനെ ശാസ്താംകോട്ട പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചെന്ന പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകാൻ മന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടു. സഹോദരൻ അന്വേഷിച്ചെത്തിയ പോലീസ് അഭിജിത്തിനെ കസ്റ്റഡിയിലെടുക്കുകയും ജനനേന്ദ്രിയും ഇടിച്ചു തകർത്തുകയും ചെയ്തുവെന്ന പരാതിയിലാണ് SIT അന്വേഷിക്കുക. രണ്ടാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ DGP മന്ത്രി നിർദ്ദേശം നൽകി. സങ്കീർണ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന രോഗികൾക്ക് സാമൂഹ്യനീതി വകുപ്പിന് കീഴിലെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന സമാശ്വാസം പദ്ധതിയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങൾക്കായി 4.8 കോടി രൂപ അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവായി. ഡയാലിസിസ് ചെയ്യുന്നവർ, വൃക്ക അല്ലെങ്കിൽ കരൾ മാറ്റിവെച്ചവർ, ഹിമോഫീലിയ, അരിവാൾ രോഗം തുടങ്ങിയവ ബാധിച്ച അർഹരായ 3640 ഗുണഭോക്താക്കൾക്കാണ് പദ്ധതി വഴി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 3 ദിവസമായി തിരുവനന്തപുരത്ത് നടന്ന റീ ഇമാജിനിങ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസ് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികൾ സമയബന്ധിതവും കാര്യക്ഷമവുമായി നടപ്പാക്കുന്നതിനായി രൂപരേഖ തയ്യാറാക്കുകയെന്ന ഉദ്ദേശ്യത്തോടെ സംഘടിപ്പിച്ച കോൺഫറൻസിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളം വ്യവസായ സൌഹൃദമല്ലെന്ന തെറ്റായ ധാരണ മാറിയെന്നും സംസ്ഥാനത്ത് നിക്ഷേപം നടത്താൻ പല വ്യവസായികളും തയ്യാറാകുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. വ്യവസായ സംരംഭങ്ങളും പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നതിന് ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും അവർ പറഞ്ഞു. കോഴിക്കോട് NIT സ്പിക് മാക്കെ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ കൺവെൻഷൻ സമന്വയം ആരംഭിച്ചു. കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി മന്ത്രാലയം മുൻ സെക്രട്ടറി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. ദൂരദർശൻ മുൻ ഡയറക്ടർ ജനറൽ സതീഷ് നമ്പൂതിരിപ്പാട് ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഐച്ചി നഗോയയിൽ ഇന്ന് ഔദ്യോഗിക തുടക്കം. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽത്തൂറും നയിക്കും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: ഏഷ്യയുടെ ഹൃദയങ്ങൾ ഒരേ താളത്തിൽ മിടിക്കുന്നു എന്ന സന്ദേശം ഉയർത്തിയാണ് 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ ഐച്ചി നഗോയ നഗരങ്ങളിൽ ഇന്ന് തുടക്കമാകുന്നത്. ഇന്ത്യ അടക്കം 45 രാജ്യങ്ങളിൽ നിന്നായി 11,000-ത്തോളം കായിക താരങ്ങൾ ഈ കായിക മഹോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒക്ടോബർ 4 വരെ 43 കായിക ഇനങ്ങളിലെ നടക്കുന്ന ഗെയിംസിൽ 469 മെഡലുകൾ നിശ്ചയിക്കപ്പെടും. 3-ാം തവണയാണ് ജപ്പാൻ ഗെയിംസിനെ വരവേൽക്കുന്നത്. 1958 ടോക്കിയോയിലും 1994 ഹിരോഷിമയിലും ഏഷ്യൻ ഗെയിംസിന് വേദിയായിരുന്നു. ഏഷ്യൻ ഗെയിംസിന്റെ 75 വർഷം ചരിത്രത്തിൽ ഏറ്റവും മികച്ച നേട്ടം കഴിഞ്ഞ തവണ ഹാംഷൂവിലാണ് ഇന്ത്യ നേടിയത്. 28 സ്വർണം ഉൾപ്പെടെ 107 മെഡലുകൾ എന്ന ആ കണക്കിനെ മറികടക്കാൻ ഇന്ത്യ സജ്ജമായി കഴിഞ്ഞു. നഗോയിൽ 267 പുരുഷന്മാരും 232 വനിതകളും ഉൾപ്പെടെ 499 കായിക താരങ്ങളാണ് 36 കായിക ഇനങ്ങളിലായി ഇന്ത്യക്കായി മത്സരിക്കുക.
0: കോഴിക്കോട് നടന്ന 46-ാമത് സംസ്ഥാന അന്തർജില്ലാ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കാസർകോട് ജേതാക്കളായി. ഫൈനലിൽ മറുപടിയില്ലാത്ത 1 ഗോളിന് മലപ്പുറത്തെയാണ് അവർ പരാജയപ്പെടുത്തിയത്. രാജ്കോട്ടിൽ അണ്ടർ 19 ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ 7 റൺസിന് പരാജയപ്പെടുത്തി. മഴയെ തുടർന്ന് 20 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ ഇന്ത്യ നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് 175 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 68-ാമത് സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 2 ഗെയിംസ് ചാമ്പ്യൻഷിപ്പ് കാസർകോട്ട് തൃക്കരിപ്പൂരിൽ ആരംഭിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത.

യാണ് പ്രധാന വാർത്തകൾ. വീണ്ടും 20-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവ് കൈമാറും. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാന പ്രക്രിയകളുടെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഐച്ചി നഗോയയിൽ ഇന്ന് ഔദ്യോഗിക

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം, ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവെക്കാനുണ്ട്. ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉണർന്നെഴുന്നേൽക്കൂ. ഒന്നുമോർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലമിനിയുമുരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരിനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ ഇതിൽ കൂടുതൽ എന്തുവേണം. കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

എന്റെ ഭാഷ എന്റെ രക്തമായിരിക്കുന്നു. എന്റെ ആത്മാംശങ്ങളിൽ നിന്ന് പൊടിയുന്ന രുധിരബിന്ദുക്കൾ, അക്കങ്ങളും അക്ഷരങ്ങളും കൊണ്ട് പ്രശോഭിതമായിരിക്കുന്ന വിസ്തൃത ലോകം, ആശയങ്ങളും അഭിപ്രായങ്ങളും കൊണ്ട് സമൃദ്ധമായ പാടശേഖരങ്ങൾ, അയൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം, നമ്മുടെ ഭാഷ, നമ്മുടെ മലയാളം, എന്റെയും നിന്റെയും ആത്മരക്തം, അവികലമായ ആ അക്ഷരകല ജീവസുറ്റതാക്കിയ നമ്മുടെ കേരളം, കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മുളച്ചുപൊന്തിയ മഹത് സംസ്കൃതി, മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് കുമാരി എൻ കൊട്ടാരം എഴുതിയ മൂത്രത്തിന്റെ സുഗന്ധം എന്ന കഥ കേൾക്കാം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മകൻ ചോദിച്ചു, നമ്മൾ എന്നാണ് അച്ഛ പുതിയ വീട്ടിലേക്ക് പോണേ? അടുത്ത ബുധനാഴ്ച. അച്ഛമ്മ നമ്മുടെ കൂടെ വരില്ല അല്ലേ? ചോദ്യം എന്നെ നിശബ്ദനാക്കി. ഞാനും ഭാര്യയും എത്ര പറഞ്ഞിട്ടും കൂടെ വരാൻ കൂട്ടാക്കുന്നില്ല അമ്മ. ഈ പഴയ വീട്ടിൽ അമ്മയെ ഒറ്റയ്ക്കാക്കി പോകുന്നത് ഓർക്കുമ്പോൾ നെഞ്ചു പൊടിയുന്നു. എത്ര വാശി പിടിച്ചാലും അവസാനം സമ്മതിക്കുമെന്ന് കരുതിയത് വെറുതെയായി. അച്ഛാ, അച്ഛമ്മ പുതിയ വീട്ടിലേക്ക് വരാത്തത് എന്താണെന്ന് എനിക്കറിയാം. മകൻ, അതിങ്ങനെ നിന്നോട് വല്ലതും പറഞ്ഞോ? അച്ഛമ്മ എന്നോട് പറഞ്ഞില്ല. ഇന്ന് വടക്കേ വീട്ടിലെ ലക്ഷ്മിയമ്മ വന്നായിരുന്നു. അവരോട് പറഞ്ഞത് ഞാൻ ഒളിഞ്ഞു കേട്ടതാ. എന്താ അച്ഛമ്മ പറഞ്ഞേ? അച്ഛമ്മയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നിയാല് ബാത്റൂമിലെത്തും മുമ്പേ മൂത്രം പോകുമത്രേ. രാത്രിയില് പതിവാത്രേ. മുണ്ടിലും ചിലപ്പോൾ നിലത്തും ഒക്കെ മൂത്രമാവും. അതുകൊണ്ടാ വയ്യെന്നാലും അച്ഛമ്മയുടെ തുണി കഴുകാനും മുറി തുടയ്ക്കാനുമൊന്നും അമ്മയെ സമ്മതിക്കാത്തത്. പുതിയ വീട്ടിലേക്ക് പോകണ്ടാന്ന് തീരുമാനിച്ചതും അതാത്രേ. എങ്ങനെയാ കുട്ടികളോട് പറയുക എന്ന് സങ്കടപ്പെട്ടു അച്ഛമ്മ. മോൻ പറയുന്നത് കേട്ട് എന്റെ കണ്ണു നിറഞ്ഞു. ഞാൻ എന്റെ കുട്ടിക്കാലം ഓർത്തു. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോലും ഞാൻ കിടന്നുമുള്ളുമായിരുന്നു. ഞാൻ അമ്മയുടെ മുറിയിലേക്ക് കിടക്കുമായിരുന്നുള്ളൂ. എന്റെ കിടന്നുമുള്ളലിന്റെ കാര്യം വീട്ടിലാരെയും ഒരിക്കലും അറിയിച്ചിട്ടില്ല അമ്മ. കിടന്നുമുള്ളുന്ന ദിവസങ്ങളിൽ അമ്മ മറ്റുള്ളവർ ഉണരും മുൻപേ പുതുപ്പും പായയും എല്ലാം കഴുകിയിടും. ഒപ്പം എന്നെ കുളിപ്പിച്ച് വേഷം മാറ്റും. ആരെങ്കിലും ചോദിച്ചാൽ പറയും, ആ ചക്കിപ്പൂച്ച പായയിൽ ഛർദ്ദിച്ചു, അല്ലെങ്കിൽ എലിയെ പിടിച്ചുകൊണ്ടുവന്ന് കടിച്ചു തിന്നു എന്നൊക്കെ. ആ അമ്മയാണിപ്പോൾ പ്രായമായപ്പോൾ തനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് മകനോട് പറയാൻ മടിച്ച് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്റെ പാപം അമ്മ. പിറ്റേന്ന് അമ്മ ഉണരും മുമ്പ് ഞാൻ അമ്മയുടെ മുറി തുടച്ചു. അമ്മ മാറ്റിയിട്ട തുണികൾ കഴുകിയിട്ടു. എന്നിട്ട് അമ്മ ഉണരുന്നതും കാത്ത് അമ്മയുടെ കട്ടിലിരുന്നു. കണ്ണു തുറന്ന അമ്മ പതിവില്ലാതെ എന്നെ കണ്ട് അമ്പരന്നു. ഞാൻ അമ്മയെ പിടിച്ചെണീപ്പിച്ചു. കട്ടിലിൽ കാലും തൂക്കിയിട്ടിരിക്കുന്ന അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നു ഞാൻ. കുട്ടിയായിരിക്കുമ്പോൾ ചെയ്യുന്നത് പോലെ അമ്മ ജാള്യതയോടെ എന്താ മോനെ ഇത് എന്ന് ചോദിച്ച് എന്റെ തല പിടിച്ചുയർത്തി കട്ടിലിൽ നിന്ന് എണീക്കാൻ ശ്രമിച്ചു. ഞാൻ അമ്മയുടെ മടിയിൽ ഒന്നുകൂടി മുഖമമർത്തിക്കിടന്നു. അമ്മയുടെ മുണ്ടിൽ മൂത്രമണക്കുന്നുണ്ടായിരുന്നു. എനിക്കിത് മണമായല്ല, സുഗന്ധമായിട്ടാണ് തോന്നിയത്. ഞാൻ എണീറ്റ് അമ്മയെ ചേർത്ത് പിടിച്ചു. ആ നിസ്സഹായ മുഖത്ത് രണ്ട് കണ്ണീർ തടാകങ്ങൾ. ആ കവിളിൽ എന്റെ മുഖം ചേർത്ത് ഞാൻ പറഞ്ഞു, ബുധനാഴ്ച നമ്മുടെ പുതിയ വീട്ടിലേക്ക് അമ്മയും വരും. അമ്മയുടെ കിടന്നുമുള്ളിയായ മകനാ പറയുന്നേ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ.

അനാദിയായ കാലത്തിന്റെ ഏതവിസ്മരണീയ മുഹൂർത്തത്തിലാവും മനുഷ്യ മനസ്സിൽ പാട്ടിന്റെ മുളപൊട്ടിയത്. ഹൃദയ നൊമ്പരങ്ങളെ അലിയിച്ചു കളയും വിധം മധുരോദാരമായി പാട്ടിന്റെ അമൃതശ്രുതികൾ മനസ്സിന്റെ കോണിൽ എവിടെ നിന്നായിരിക്കും ചേതോഹരമായി ഒഴുകിയെത്തിയത് അറിഞ്ഞുകൂടാ. പല്ലവികളും അനുപല്ലവികളും കൊണ്ട് അത്രമേൽ ഹൃദ്യമായ പാട്ടിന്റെ പരിമളം ജനതകളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ കാര്യമെന്തായിരിക്കും? ഏതു കാന്തിക ക്ഷേത്രമാവും വിടാതെ പാട്ടിന്റെ പഞ്ചാമൃത മധുരമയെ മസ്തിഷ്കത്തിന്റെ മായാലോകത്ത് ആകർഷിപ്പിച്ചു നിർത്തുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്നറിയാം, ഞാനും ഈ പാട്ടും ഒന്നായിരിക്കുന്നു, ഒരേ ആത്മപ്രപഞ്ചമായിരിക്കുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ പൊൻപരാഗങ്ങൾ വീണ് സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

വാക്ക് കവിതയാകുന്ന സന്ദർഭങ്ങളുണ്ട്. മൗനം കവിതയായി പൂക്കുന്ന നേരങ്ങളുമുണ്ട്. തീയായി പടർന്ന്, മഴയായി പെയ്ത്, മഞ്ഞായി തണുത്ത്, നിലാവായി പൊള്ളി, നേർത്ത വെയിൽ ചില്ലകളിൽ ചേക്കേറി കവിത കായാമ്പൂ പോലെ പൂത്തുലയുന്നു. കർണികാര ശോഭയാർന്ന കാവ്യകുസുമങ്ങൾ. പക്ഷേ ചിലപ്പോഴത് ചുവന്നു പൂക്കും, കാട്ടുതീയായി പടരും, ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞുചേരും, മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും. വിപ്ലവങ്ങളുടെ കൊടുങ്കാറ്റാകും. പഴഞ്ചനാശയങ്ങളെ എരിച്ചു കളഞ്ഞ് പുത്തനാശയങ്ങളുടെ തീജ്വാലകളാകും. കവിത ശക്തിയാണ്. പഴമയ്ക്കു നേരെ വാളോങ്ങിയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചുട്ടരിച്ചും അത് പുതിയ പുലരികൾ തേടുന്ന ആവേഗമാകും. ശക്തി ഗാഥയാകും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുനസന്ധ്യയിൽ.

പരവീതിയിൽ കണ്ടു ശ്രീരാമനെ, താമരച്ചോലകൾക്കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീതിയിൽ കണ്ടു ശ്രീരാമനെ. ഏതോ തപോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ, സ്ത്രീഹൃദയത്തിനുന്മാദമുണർത്തുമാ മോഹന ഗോപാംഗഭംഗി നുകർന്നവൾ കണ്ണെടുക്കാതെ കണ്ണെടുക്കാതൊരഭൗമരോമാഞ്ചമായി നിന്നാൾ സലജ്ജം സകാമം സവിസ്മയം. രാജീവ പുഷ്പശരങ്ങളേറ്റാദ്യമായി രാമനിൽ മോഹം തുടിച്ചുണർന്നിടവേ താടി തടവിച്ചിരിച്ചു ചൊല്ലി മുനി, താടകയെന്ന നിശാചരിയാണവൾ. ആര്യഗോത്ര തലവന്മാർ അനുചരന്മാർ

ഭൂമിയിൽ യാഗ പശുക്കളെ മേച്ച നാൾ ദ്രാവിഡ രാജാധിരാജ കിരീടങ്ങൾ ഈ മണ്ണിലിട്ട് ചവിട്ടി ഉടച്ച നാൾ വിശ്വമാതൃത്വത്തെ വേദമഴുവിനാൽ വെട്ടി പുരോഹിതപാദത്തിൽ വെച്ച നാൾ ആദ്യമായി ആര്യവംശാധിപത്യത്തിനെ ആട്ടിയകറ്റിയ രാജകുമാരിയെ താടകയെ കണ്ട് കോപാരുണങ്ങളായി താടി വളർത്തും തപസ്സ്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. 20-ാമത് റോസ്കാർ മേളയിലൂടെ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് വിതരണം ചെയ്യും. റോസ്കാർ മേളയുടെ ഭാഗമായി കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയും പങ്കെടുക്കും. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്തുടനീളം കടൽ തീര ശുചീകരണ യജ്ഞം നടക്കും. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. 500-ലേറെ ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. 20-ാമത് റോസ്കാർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിതരണം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് 20-ാമത് റോസ്കാർ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ധനകാര്യം, റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യ, കുടുംബക്ഷേമം, പ്രതിരോധം തുടങ്ങി വിവിധ മന്ത്രാലയങ്ങളിലും കേന്ദ്ര സർക്കാർ വകുപ്പുകളിലുമായിരിക്കും നിയമനം. 20-ാമത് റോസ്ഗാർ മേളയോടെ നിയമനക്കത്തുകൾ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 12,75,000 ആകും. യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും രാജ്യത്തിന്റെ വികസനയാത്രയിൽ കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുകയുമാണ് റോസ്ഗാർ മേളയുടെ ലക്ഷ്യം. ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളെ അഭിസംബോധന ചെയ്യും. കൊച്ചി, കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയും പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി വിദഗ്ധർ, സുപ്രീംകോടതിയിലെയും ഹൈക്കോടതികളിലെയും ജഡ്ജിമാർ, വിവിധ മന്ത്രാലയ സെക്രട്ടറിമാർ എന്നിവരെ കൂടാതെ 17 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 സംബന്ധിച്ച സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ലോക്സഭാംഗം സഞ്ജയ് ജയ്സ്വാളിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബില്ലിലെ വ്യവസ്ഥകളെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയ പ്രതിനിധികൾ വിശദീകരിച്ചു. സൌഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ നടന്ന യോഗത്തിൽ അംഗങ്ങൾ നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചതായി ജെപിസി ചെയർമാൻ സഞ്ജയ് ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽത്തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൻ ബീച്ചിൽ നടക്കുന്ന ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കണ്ണൂർ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ശുചീകരണ യജ്ഞം അല്പസമയത്തിനകം ആരംഭിക്കും. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, എൻസിസി, എൻഎസ്എസ് വോളണ്ടിയർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ പങ്കാളികളാകും. സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ തുടർ സഹകരണവും ഏകോപനവും ഉറപ്പാക്കുമെന്ന് ഇന്ത്യയും യുഎഇയും. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ആശയവിനിമയം നടത്തി. ഊർജ്ജം, പ്രതിരോധം, സാങ്കേതികവിദ്യ, നിക്ഷേപം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ യുഎഇ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ നടപടികളെക്കുറിച്ചും ചർച്ച ചെയ്തു. ഭൂട്ടാന്റെ വികസന ലക്ഷ്യങ്ങൾക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ. ഭൂട്ടാൻ വിദേശകാര്യമന്ത്രിയുമായി ശ്രീ ജയ്ശങ്കർ ചർച്ച നടത്തി. പരസ്പര പ്രാധാന്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഭൂട്ടാനിലെ നിരവധി വികസന പദ്ധതികളും ഇരുവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ഖേസർ നംഗ്യേൽ വാങ്ചുക്, ഭൂട്ടാൻ

0: ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വാർഷിക സർവേ. ആകെ സോഫ്റ്റ്വെയർ സേവന കയറ്റുമതിയുടെ ഭൂരിഭാഗവും ബിപിഒ സേവനങ്ങൾ അടങ്ങുന്ന ഐടി അധിഷ്ഠിത മേഖലയിൽ നിന്നാണ്. കയറ്റുമതിയുടെ 54.1% അമേരിക്കയിലേക്കാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വീഡിഷ് ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻ ഇന്ത്യ പുറത്തുവിട്ട ഏറ്റവും പുതിയ ബിസിനസ് ക്ലൈമറ്റ് സർവേ 2026 പ്രകാരം 40 രാജ്യങ്ങളെ അപേക്ഷിച്ച് ബിസിനസ് അന്തരീക്ഷത്തിൽ ഇന്ത്യ 1st നേടി. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ സാമൂഹ്യ മാധ്യമത്തിലാണ് ഈ വിവരം പങ്കുവച്ചത്. ആഗോളതലത്തിലെ അസ്ഥിരതകൾക്കിടയിലും ഇന്ത്യയിലെ ബിസിനസ് അന്തരീക്ഷം, സുസ്ഥിരത, വളർച്ച, വ്യവസായ സൌഹൃദ അന്തരീക്ഷം എന്നിവയിൽ മികച്ച മാനദണ്ഡമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ നീതി ആയോഗിന്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് ചർച്ച ചെയ്തു. നയരൂപീകരണ സമിതിയായി രൂപകൽപ്പന ചെയ്തുകൊണ്ട് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. നീതി ആയോഗിന്റെ രൂപീകരണം സഹകരണാത്മക ഫെഡറലിസത്തെ ശക്തിപ്പെടുത്തുമെന്ന് നീതി ആയോഗ് മുൻ സിഇഒ അമിതാഭ് കാന്ത് പറഞ്ഞു. ചെങ്കടൽ മേഖലയിലെ സുരക്ഷാ സാഹചര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൌദി അറേബ്യയുടെ പരമാധികാര പ്രദേശത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങളെയും ഇന്ത്യ അപലപിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
2: Such attacks, I need not elaborate or reiterate, they vitiate the regional security, they impact or undermine regional peace and security, and also threaten freedom of navigation through the Bab el-Mandeb. And obviously, for various reasons, this is totally unacceptable to us. We hope that there is early restoration of peace and stability in the region.
0: കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സ് ഇരട്ട മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയേന്തും. അടുത്ത മാസം 4 നടക്കുന്ന ഗെയിംസിൽ 37 ഇനങ്ങളിലായി 500 ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും. വ്യാജ വാർത്തകൾ നൽകുന്നു എന്ന ആരോപണത്തെ തുടർന്ന് സിഎൻഎൻ, എംഎസ് നൌ, പൊളിറ്റിക്കോ എന്നീ മാധ്യമ സ്ഥാപനങ്ങളെ നിരോധിക്കുകയാണെന്ന് വൈറ്റ് ഹൌസ്. മാധ്യമ സ്ഥാപനങ്ങൾക്ക് മേലുള്ള ഇത്തരം വിലക്കുകൾ തുടർന്നേക്കാമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ന്യൂയോർക്ക് ടൈംസ്, വാൾസ്ട്രീറ്റ് ജേർണൽ, ബിബിസി തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി ട്രംപ് സ്വീകരിച്ചിരുന്നു. പാകിസ്ഥാനിൽ സ്ഫോടനത്തിൽ 15 പോലീസുകാർ ഉൾപ്പെടെ 21 പേർ കൊല്ലപ്പെട്ടു. 100 പേർക്ക് പരിക്കേറ്റു. പള്ളിക്ക് സമീപം വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെയാണ് സ്ഫോടനമുണ്ടായത്. തിരച്ചിലിൽ 6 ഭീകരരെ വധിച്ചതായി പാകിസ്ഥാൻ പോലീസ് അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ ഏജൻസിയായ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ മേധാവിയായി അമേരിക്കൻ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥൻ ലൂക്ക് ലിൻബെർഗിനെ ഐക്യരാഷ്ട്രസഭ നിയമിച്ചു. സംഘടനാ ഫണ്ട് വെട്ടിക്കുറയ്ക്കൽ ഉൾപ്പെടെയുള്ള പ്രതിസന്ധി നേരിടുന്നതിനിടെയാണ് നിയമനം. സംഭാവനകളെ ആശ്രയിച്ചാണ് റോമാസ്ഥാനമായുള്ള ഈ സംഘടന പ്രവർത്തിക്കുന്നത്. ഇരുപതാമത് റോസ്കാർ മേളയിലൂടെ 51,000 നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് വിതരണം ചെയ്യും. റോസ്കാർ മേളയുടെ ഭാഗമായി കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്രസഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയൻ ചൌധരിയും പങ്കെടുക്കും. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ 2 അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്തുടനീളം കടൽ ശുചീകരണ യജ്ഞം നടക്കും. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. 500 ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം
3: കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. അടുക്കളയിൽ ഇന്ന് പോലീസിന്റെ വനിതാ സെല്ലിനെ കുറിച്ച് പറയാം. സ്ത്രീകൾക്കെതിരെ കുടുംബത്തിലോ സമൂഹത്തിലോ അതിക്രമങ്ങൾ നടന്നാൽ പരാതിപ്പെടാനുള്ള സംവിധാനമാണ് വനിതാ സെല്ലുകൾ. തിരുവനന്തപുരത്താണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഇതുകൂടാതെ 17 വനിതാ സെല്ലുകൾ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നു. സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ സംബന്ധിച്ച് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന മുഴുവൻ കേസുകളും മോണിറ്റർ ചെയ്യുക എന്നത് വനിതാ സെല്ലിന്റെ പ്രധാന ചുമതലയാണ്. സ്ത്രീകൾ നൽകുന്ന പരാതികൾ സ്വീകരിക്കുക, നടപടികൾ ആരംഭിക്കുക, അന്വേഷണം നടത്തുക എന്നിവയും വനിതാ പോലീസ് സെല്ലിന്റെ ചുമതലയിൽ വരുന്നു. സംസ്ഥാന സെല്ലിന് എല്ലാ സെല്ലുകളുടെയും നേതൃത്വ ചുമതലയുമുണ്ട്. സ്ത്രീ സംഘടനകളുമായി യോജിച്ച് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ സമൂഹത്തിൽ കുറയാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ വനിതാ പോലീസ് സെൽ ശ്രദ്ധിക്കുന്നു. ബസ് സ്റ്റാൻഡിലും ചന്തയിലും സിനിമാ തിയേറ്ററിലും മറ്റും സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നില്ല എന്നുറപ്പുവരുത്തുന്നു. വനിതാ സംഘടനകളും സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ച് പ്രവർത്തിക്കണം എന്നതാണ് വനിതാ പോലീസ് സെല്ലിന്റെ നയം. അത്തരത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതായ ചില സ്ഥാപനങ്ങളും സംഘടനകളുമുണ്ട്. മഹിളാ മന്ദിരം, മഹിളാ സമാഖ്യ സൊസൈറ്റി, നിർഭയ എന്നിവയാണ് ഇതിൽ പ്രധാനം. സർക്കാരിന്റെ ഉടമസ്ഥതയിൽ നടക്കുന്ന മഹിളാ മന്ദിരങ്ങൾ ഗാർഹിക പീഡനത്തിന് ഇരയായവരും ഉറ്റവർ ഉപേക്ഷിച്ചവരുമായ സ്ത്രീകളുടെ താമസസ്ഥലമാണ്. ഉദ്യാന സുന്ദരമായ ഒരു അന്തരീക്ഷം അവിടെ ആവശ്യമാണെന്ന് മാത്രം. കേന്ദ്ര ആവിഷ്കൃത പ്രോജക്റ്റായ മഹിളാ സമാഖ്യ സൊസൈറ്റി 1999 ആരംഭിച്ചതാണ്. സ്ത്രീകളുടെ കൂട്ടായ്മ വളർത്തിയെടുക്കുക, അനൌപചാരിക വിദ്യാഭ്യാസം നൽകുക എന്നിവ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് ആരംഭിച്ചത്. കേരളത്തിലെ ഏതാനും ബ്ലോക്കുകളിൽ മാത്രം ആരംഭിച്ച പ്രോജക്റ്റ് ഇപ്പോൾ 4 ജില്ലകളിൽ പ്രവർത്തിച്ചു വരുന്നു. കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പിന്റെ ധനസഹായത്തോടെ പ്രവർത്തിച്ചിരുന്ന ഈ പ്രോജക്റ്റ് 2016 കേന്ദ്ര ഗവൺമെന്റ് അവസാനിപ്പിച്ചു. എങ്കിലും സംസ്ഥാന സർക്കാർ അത് തുടരുന്നുണ്ട്. 8 ജില്ലകളിൽ നിർഭയ ഹോമുകൾ നടത്തുന്നത് മഹിളാ സമാഖ്യയാണ്. ആദിവാസികളുടെ ഇടയിൽ അവബോധം വളർത്താൻ മഹിളാ സമാഖ്യ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നു. ലൈംഗിക അതിക്രമത്തിന് വിധേയരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണം ഉറപ്പാക്കുക, അതിക്രമങ്ങൾ തടയുക, കുറ്റവാളികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക, പുനരധിവാസം എന്നീ ലക്ഷ്യങ്ങളോടെയാണ് നിർഭയ ഹോമുകൾ 2013 മുതൽ പ്രവർത്തനമാരംഭിച്ചത്.

കേരള മഹിളാ സമാഖ്യ സൊസൈറ്റി, അന്വേഷി കൾച്ചറൽ അക്കാദമി ഫോർ പീസ്, ജോൺ ഹോ സർവീസ് സൊസൈറ്റി എന്നീ സംഘടനകളാണ് കേരളത്തിലെ നിർഭയ ഹോമുകളുടെ നടത്തിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. ഭക്ഷണം, താമസം, കൌൺസിലിംഗ്, തുടർ പഠനം, തൊഴിൽ പരിശീലനം എന്നിവ നൽകുക എന്നതും നിർഭയയുടെ ലക്ഷ്യങ്ങളാണ്. അപ്രകാരം അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉൾച്ചേർക്കുക എന്നതാണ് നിർഭയ ഹോമുകളുടെ യഥാർത്ഥ ദൌത്യം. വനിതാ പോലീസ് സെൽ, സന്നദ്ധ സംഘടനകൾ, വനിതാ സംഘടനകൾ എന്നിവയുടെ സംയുക്ത പ്രവർത്തനങ്ങളിലൂടെ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താനാകും എന്നതിൽ സംശയമില്ല. എന്നാൽ ഇത്രയും സംവിധാനങ്ങൾ ഇവിടെയുണ്ട് എന്ന് എത്രത്തോളം പൊതുജനങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നതാണ് കാര്യം. അത്തരത്തിൽ അവബോധമുണ്ടാക്കേണ്ട ചുമതല മാധ്യമങ്ങൾക്കാണ്. അപ്രകാരം അവബോധമുണ്ടാകുമ്പോഴാണ് ആളുകൾക്ക് എങ്ങനെ, ആരോട്, എപ്രകാരം പരാതികളാണെങ്കിലും അഭിപ്രായങ്ങളാണെങ്കിലും പ്രവർത്തനങ്ങളാണെങ്കിലും ഏകോപിപ്പിക്കാൻ കഴിയുന്നത്. അവബോധത്തിന്റെ അപര്യാപ്തതകൾ പലപ്പോഴും അജ്ഞതകൾക്ക് കാരണമാകും. അപ്പോഴാണ് ചിലരെങ്കിലും പറയുന്നത് കേട്ടിട്ടില്ലേ, അങ്ങനെ ഒരു കാര്യം ഉള്ളതായി അറിയാമായിരുന്നില്ല, ആ നിയമം അറിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നത്. ഒരു കാര്യം അറിയാമോ, നിയമത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസേ അല്ല. പലരും പോലീസ് സ്റ്റേഷനിലും കോടതിയിലുമൊക്കെ പറയാറുണ്ട്, സാറേ അങ്ങനെ ഒരു നിയമത്തെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു, ഒരു തവണത്തേക്ക് ക്ഷമിക്കണം എന്നൊക്കെ. നിയമത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ക്ഷമിക്കാനാവില്ല എന്നതാണ് നമ്മുടെ നിയമം. നിയമം അറിയണം. സർവ പീനൽ കോഡും അറിയണമെന്നല്ല, അത്യാവശ്യം കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം. തനിക്കൊരു പ്രശ്നമുണ്ടായാൽ പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് സമീപിക്കേണ്ടത് എന്നു തുടങ്ങിയ കാര്യങ്ങളും അത്യാവശ്യം എല്ലാവരും അറിഞ്ഞിരിക്കണം.

വളരെ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടതായ ടോൾ ഫ്രീ നമ്പറുകൾ പോലും അറിഞ്ഞുകൂടാത്ത എത്ര പെൺകുട്ടികൾ നമുക്കിടയിലുണ്ട്. എന്തിന്, പിങ്ക് പോലീസ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർ പോലും ഇവിടെയുണ്ട്. വീട്, പഠനം, സൗഹൃദം, ചിലർക്ക് ചില റിലേഷൻഷിപ്പുകൾ, അതിനപ്പുറം ഇവിടത്തെ സമൂഹം, അതിലെന്റെ പങ്കാളിത്തം, നിലപാടുകൾ, അഭിപ്രായങ്ങൾ, അങ്ങനെ ഒന്നുമില്ലാതെ വളരെ ഫ്ലാറ്റായി കുട്ടികൾ വളർത്തപ്പെടുന്നതിൽ അപാകതയുണ്ട്. 100 എന്ന നമ്പരും 108 എന്ന നമ്പരും 1811098 എന്നീ നമ്പരുകളുമൊക്കെ നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതല്ലേ? അതിനാവശ്യമായ ബോധവൽക്കരണമൊക്കെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. എന്നാൽ അത് ഗൌരവപൂർവ്വം സ്വീകരിക്കാൻ രക്ഷിതാക്കളോ അവരിലൂടെ കുട്ടികളോ തയ്യാറാവുന്നില്ല എന്നതാണ് കാര്യം. പല പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടാകുമ്പോൾ എന്താ മോളെ ആ നമ്പറിൽ വിളിക്കാത്തത്, അല്ലെങ്കിൽ എന്താ മോനെ ആ നമ്പർ ഓർക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അതറിയില്ലായിരുന്നു എന്ന് പറയുന്ന എത്രയോ കുട്ടികളുണ്ട്. സാമൂഹികതയെ ഒഴിവാക്കിക്കൊണ്ട് സ്വാർത്ഥമായി ഐസൊലേറ്റ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുന്നതിന്റെ കുഴപ്പങ്ങളാണ് ഇത്. വിദ്യാഭ്യാസത്തോടൊപ്പം ഏതൊരു കുട്ടിയിലും വളർന്നു വരേണ്ടതായ ഒന്നാണ് സാമൂഹിക അവബോധം എന്നുകൂടി ഇതോടൊപ്പം പറഞ്ഞുകൊള്ളട്ടെ.

0: ഉപദേശങ്ങൾ ഉപകാരപ്രദമാകുമോ? ഇല്ല എന്നത് തന്നെയാണ് സത്യം. സാരോപദേശങ്ങളുടെ കാലം കഴിഞ്ഞുമോ? പ്രകാശമുള്ള ചിന്തകൾക്കാണ് ഇനിയുള്ള കാലത്ത് പ്രസക്തി. വാക്കുകൾ നക്ഷത്രങ്ങളാണ്. നക്ഷത്രപ്രകാശമുള്ള ആശയങ്ങൾ മനോമണ്ഡലങ്ങളിൽ പതിയും, ചിന്തകളുടെ പുതിയ സൂര്യനുദിക്കും. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: മുന്നോട്ട് എന്ന വാക്ക് ഒരു വലിയ പ്രചോദനമാണ്, സംശയമേതുമില്ല. പക്ഷെ പലപ്പോഴും മുന്നോട്ടു പോകാൻ മനുഷ്യൻ അശക്തനാകുന്നു. അതിനുള്ള പ്രധാന കാരണം എന്താണെന്നറിയാമോ? ഭാവിയെക്കുറിച്ചുള്ള ഭയാശങ്കകളും വേവലാതിയും ജീവിത നൈരാശ്യവുമാണ്. ഇതെല്ലാം നമ്മളെ മുന്നോട്ടല്ല പിന്നോട്ടാണ് നയിക്കുന്നത് എന്ന് മറന്നുപോകരുത്. അപകടങ്ങളെക്കുറിച്ചുള്ള വിവേകമാണ് ധൈര്യമെന്ന് പ്ലേറ്റോ. ആപത്തുകളെ അഭിമുഖീകരിക്കുമ്പോൾ ഭയമുണ്ടാവുക എന്നത് ആരോഗ്യകരമായ കാര്യമാണ്, അല്ലാതെ ആപത്തിനെ ലാഘവത്തോടെ കാണാൻ പാടില്ല തന്നെ. അങ്ങനെ ലാഘവത്തോടെ കണ്ടാൽ അതിന് വിവേകശൂന്യത എന്നാണ് പറയേണ്ടത്. ആപത്തുണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഭയത്തെ അടിച്ചമർത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ ചെയ്യുന്നത് എടുത്തുചാട്ടമാണ്, അത് നിലനിൽക്കില്ല. ആപത്തുണ്ടാകുമ്പോൾ ഭയന്ന് രക്ഷപ്പെട്ട ജീവിവർഗങ്ങൾ മാത്രമേ ഇവിടെ അവശേഷിച്ചിട്ടുള്ളൂ. അതായത് വിവേകപൂർവമാണ് ഏത് അപകടത്തെയും അഭിമുഖീകരിക്കേണ്ടത്, അല്ലാതെ വൈകാരികമായല്ല. വീണ്ടും വിചാരം എന്ന് പണ്ടുപണ്ടേ പറഞ്ഞു വരുന്ന കാര്യമാണിത്. വൈകാരികമായാണ് നിങ്ങളൊരു കാര്യത്തെ സമീപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിജീവനം എന്നത് പ്രയാസകരമാകും. ഉദാഹരണത്തിന്, നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുകയാണെന്ന് കരുതുക. പഠിച്ച് കുറേയേറെ ആയപ്പോൾ വണ്ടി ഒരു ചുമരിലിടിച്ചു എന്ന് കരുതുക. നിങ്ങൾ വല്ലാതെ ഭയപ്പെടുകയും അത് വൈകാരികമായി തീരുകയും ചെയ്താൽ പിന്നെ കാർ ഓടിക്കുക കുറച്ച് പ്രയാസമാണ്. അല്ലെങ്കിൽ തന്നെ ഡ്രൈവിംഗ് എന്നത് വിവേകപൂർവ്വം ചെയ്യേണ്ടതായ ഒന്നാണ്, വൈകാരികമായല്ല അതിനെ സമീപിക്കേണ്ടത്. ഏത് കാര്യവും ഇങ്ങനെയാണ്. അതായത് അപകടങ്ങളാകട്ടെ സാഹസങ്ങളാകട്ടെ, അതേക്കുറിച്ചുള്ള വിവേകത്തെയാണ് ധൈര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭീരുത്വം അനാരോഗ്യകരമായ ഉത്കണ്ഠയുണ്ടാക്കും. അത് മനുഷ്യനെ പരിഭ്രാന്തിയിലേക്കും നൈരാശ്യത്തിലേക്കും നയിച്ചു എന്ന് വരും. ചില കാര്യങ്ങളിൽ വല്ലാതെ ഭയപ്പെട്ടു പോയാൽ പിന്നെ ഒരിക്കലും ആ കാര്യം ചെയ്യാനാകില്ല എന്ന് വരും. അതുകൊണ്ട് ഭയത്തെ അതിജീവിക്കുക എന്നത് ഒരു വലിയ കാര്യമാണ്. ഭീരുത്വത്തിന്റെ തലച്ചോറല്ല മനുഷ്യനുള്ളത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും തലച്ചോറാണ് മനുഷ്യനുള്ളത് എന്നോർക്കുക.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്ന് പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാര സമ്മോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്ന് മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്രഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവർ അലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ട് നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഒരു കഥ വായിക്കുമ്പോൾ ഹൃദയത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു കവിതയ്ക്ക് മനസ്സിനെ എത്രത്തോളം തൊടാനാവും? നോവലിന്റെ അന്തരംഗങ്ങളിൽ ആത്മാവ് എങ്ങനെയാണ് സ്പന്ദിക്കുക? വായിച്ചാലും വായിച്ചാലും തീരാത്തത്ര അക്ഷരങ്ങൾ ഗ്രന്ഥശാലകളിലൂടെ അവ ആസ്വാദന തലങ്ങളിൽ അല്പമല്ലാത്ത സ്പർശനങ്ങൾ നൽകുന്നു. ഒരു ഗ്രന്ഥശാല ഒരു വീടാകുന്ന കാലത്തെ സ്വപ്നം കണ്ട കാലം. ഒ വി വിജയനും എം മുകുന്ദനും മാധവിക്കുട്ടിയും പകർന്നു തന്ന കഥാപാത്രങ്ങൾ, എം ഡിയുടെ അക്ഷര താമരകൾ, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം, മലയാള സാഹിത്യ നഭവമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി, അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വയ്ക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം നീല പത്മനാഭൻ എഴുതിയ സദാചാരം എന്ന കഥ. അത്യാവശ്യമായി ചെയ്തു തീർക്കാനുള്ള ജോലി അല്പം പ്രയാസമേറിയതാണ്. ഓഫീസിൽ വെച്ച് രാത്രി 7 മണിയായിട്ടും തീരാത്തതുകൊണ്ട് ലാപ്ടോപ്പിലാക്കി വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വന്നിരുന്നു. തികച്ചും തൃപ്തിയായില്ല. എന്നിരുന്നാലും ഏകദേശം ചെയ്തു തീർത്ത് ഇന്റർനെറ്റ് വഴി അയച്ചിട്ട് കിടക്കുമ്പോൾ അർദ്ധരാത്രി 12 കഴിഞ്ഞിരുന്നു. ഗാഠനിദ്രയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും തലയ്ക്കകത്ത് കമ്പ്യൂട്ടറിന്റെ അക്കങ്ങൾ, അക്ഷരങ്ങൾ, പെട്ടെന്ന് ടെലിഫോണിന്റെ കർണകഠോരമായ മണിയുടെ ശബ്ദം. ഈ അസമയത്ത് ആരായിരിക്കും വിളിക്കുന്നത്? കിടന്നുകൊണ്ട് തന്നെ കൈനീട്ടി അടുത്തിരുന്ന ഫോണെടുത്ത് ചെവി അരികിൽ കൊണ്ടുവന്നപ്പോൾ, മുരളിയല്ലേ? അതെ. ആരാ? ഉല്ലാസാണോ? അതെ അതെ. ഞാനിപ്പോൾ ബസ് സ്റ്റാൻഡിനടുത്തുള്ള പരുത്തിക്കുഴി പോലീസ് സ്റ്റേഷനിലാണ്. ഉടനെ ഇവിടെ വരെ ഒന്ന് വരണം പ്ലീസ്, അർജന്റാണ്. ഫോൺ കട്ടായിപ്പോയി. അവന്റെ ശബ്ദത്തിൽ വെപ്രാളം, ഭയം, പരിഭ്രമം, അവയൊക്കെ കയറി തന്നെയും അള്ളിപ്പിടിച്ചതുപോലെ. എന്നിരുന്നാലും ഈ അസമയത്ത് ഈ ഫോൺ വിളിയെ മാത്രം വിശ്വസിച്ച് വീട്ടിൽ നിന്നും വെളിയിലിറങ്ങി വേറെന്തെങ്കിലും അപകടത്തിൽ ചെന്നുപെട്ടാൽ, കുറ്റമൊന്നും മനസ്സറിഞ്ഞ് ചെയ്തിട്ടില്ലെങ്കിൽ, കൊച്ചുനാളിലിരുന്ന് തന്നെ കാക്കിയുടുപ്പ്, പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ കേട്ടാൽ തന്നെ ആകപ്പാടൊരു ഭയം. തന്റെ ശരീരത്തിൽ അവർക്ക് പെരുമാറിയത് തന്നെയല്ലേ? പരുത്തിക്കുഴി പോലീസ് സ്റ്റേഷനാണെങ്കിൽ ഇക്കാര്യത്തിൽ ഉരുട്ടിക്കൊല മുതലായ കാര്യങ്ങളിൽ വളരെ പ്രസിദ്ധി ആർജിച്ചതാണ്. എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടിട്ട് ഡയറക്ടറിയിൽ നിന്നും നമ്പർ കണ്ടുപിടിച്ച് അവിടെ ഫോൺ ചെയ്തപ്പോ റിസീവർ എടുത്ത് വച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. എൻഗേജ്ഡ് ടോൺ. ഓഫീസിൽ ഡിസ്കഷന് വേണ്ടി വന്നിട്ട് വൈകിട്ട് 5 മണിവരെ തന്റെ കൂടെ തന്നെയല്ലേ ഈ ഉല്ലാസ് ഇരുന്നത്? 6 മണിക്കാണ് അവന്റെ ബസ് എന്ന് പറഞ്ഞ് തിടുക്കത്തിൽ വിട ചോദിച്ചു പോയവൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഫോൺ ചെയ്യുന്നു വെച്ചാ ഏതായാലും വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഡ്രസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മോഹിനി ഉണർന്നു. ഇപ്പൊ എവിടെ പോണത്? ഇവളോട് പറയണോ വേണ്ടയോ ഒരു ശങ്ക. ക്ഷണം നേരത്തേക്ക് പോലീസുകാരുടെ അടുത്തേക്കല്ലേ പോകുന്നത്, ഇവളെ അറിയിച്ചിട്ട് പോകുന്നതാണ് ഉത്തമം എന്ന് മനസ്സ് മന്ത്രിച്ചു. അവളെ അറിയിച്ചിട്ട് കാറിനെ ഷെഡിൽ നിന്നെടുത്ത് റോഡിൽ വന്നു. പരുത്തിക്കുടിയിലേക്ക് വേഗത്തിൽ വിട്ടു. അധിക ദൂരമില്ല, കൂടിപ്പോയാൽ 10 കിലോമീറ്റർ. പക്ഷേ അതിന്റെ 10 മടങ്ങ് ദൂരത്തിലാണെന്ന് തോന്നി. ബസ് സ്റ്റേഷന്റെ അടുത്തുനിന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഭാഗ്യം അന്വേഷിച്ച് അലയേണ്ടി വന്നില്ല. കാറിനെ വെളിയിൽ ഒതുക്കി നിർത്തിയിട്ട് അകത്ത് കയറിയപ്പോൾ നേരെ എതിരെ ഡ്യൂട്ടിയിലിരുന്ന ചെറുപ്പക്കാരൻ എസ് ഐ ആയിരിക്കണമെന്ന് ഊഹിച്ച് അയാളുടെ മുറിയിൽ ചെന്ന് ഭവീതയോടെ വന്ദിച്ചു. ചോദ്യചിഹ്നമായി അദ്ദേഹത്തിന്റെ നോട്ടം. തന്റെ പേരും ഉദ്യോഗം വഹിക്കുന്ന കമ്പനിയുടെ പേരും പറഞ്ഞപ്പോൾ, ഓഹോ, ഉല്ലാസിന്റെ ഫ്രണ്ടാണോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നൊരു പോലീസ് കോൺസ്റ്റബിളിനോട് അംഗീം കാണിച്ചപ്പോൾ അകത്തിരുന്ന ഉല്ലാസിനെ വിളിച്ചുകൊണ്ട് വന്നു. അവന്റെ മുഖം പ്രേതബാധ വന്നതുപോലെ ആകപ്പാടെ വെളുത്തുവിളറി. അവന്റെ പുറകിലൊരു പെൺകുട്ടി അപമാനഭാരത്താൽ കൂനിക്കുറുകി.

0: വേറൊന്നുമല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു.
1: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്ക അധികാലത്തെഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം.
2: ആ ചെറിയ സ്പാൻഡറും കൂടെ എടുത്ത് ഇപ്പൊ ശരിയായിട്ട്
3: കഥ കൊണ്ട്, ക്യാമറ കൊണ്ട്, പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ.
4: That's all.
2: കുറച്ചുകൂടെ നീട്ടി ചിഹ്നം വിളിക്ക്, അത് കേട്ടിട്ടെങ്കിലും ഞാൻ കച്ചിയിലൊന്ന് കേറട്ടെ. താൻ ഞങ്ങളങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. ഈ അഡ്വക്കേറ്റ് ജയകൃഷ്ണനും അദ്ദേഹത്തിന്റെ ജൂനിയറായ അഡ്വക്കേറ്റ് പൊന്നപ്പനും കേസുകളില്ലാത്തതേ ഞങ്ങൾ കേസുകൾ എടുക്കാത്തോണ്ടാ. ദേ ഇപ്പൊ തന്നെ ഈ ആലത്തൂർ കൊലക്കേസ് വന്നിട്ടെ ജയകൃഷ്ണൻ സാറാ തിരുത്തില്ലേ?
5: അതിനാ കേസ് രാധിക മേറത്തിനാണല്ലോ വന്നത്.
2: അതെ, അതുകൊണ്ടുള്ള കേസ് എടുക്കാഞ്ഞേ.
5: അതേതായാലും നന്നായി. തന്റെ ഈ ജയകൃഷ്ണ സാറ് ആദ്യമായി വാദിച്ച കേസിന്റെ കഥയറിയോ? അദ്ദേഹത്തിന്റെ വാദം കേട്ട് അങ്ങേരുടെ കക്ഷി കോടതിയിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തു.
2: എന്റെ ഒബ്ജക്ഷൻ സക്സസ് ആവില്ലേ?
5: ഇനി ഒബ്ജക്ഷൻ ഒബ്ജക്ഷൻ പറഞ്ഞ എന്റെ മോത്ത് തുപ്പിയാലുണ്ടല്ലോ.
2: എടോ, ആ കക്ഷിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നത് സാറിന്റെ വാദം മോശമായതുകൊണ്ടല്ല, അദ്ദേഹത്തിന്റെ കക്ഷിക്ക് വാദരോഗം ഉണ്ടായതുകൊണ്ടാ.
5: വാദരോഗം ഉള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് വരും?
2: ആ കക്ഷിക്ക് ഹൃദയത്തിലായിരുന്നു വാദം, ഹൃദുവാദം.
5: വേറെയും രണ്ട് കേസ് വാദിച്ചിട്ടുണ്ടല്ലോ നിന്റെ സാറ്.
2: അതെ, ആ രണ്ട് കക്ഷികൾ ഇന്ന് സെൻട്രൽ ജയിലാണ്. അവർ വളരെ സന്തോഷത്തിലാണ്.
5: ജയിലിൽ കിടക്കുന്നതുകൊണ്ടോ?
2: അല്ല, അവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നില്ലല്ലോ.
6: എന്താ, ഞങ്ങളൊരു കേസിന്റെ കാര്യത്തിന് വന്നതാ.
2: അയ്യോ, അവരു ജയിച്ച സാർ അകത്തൊരു പ്രമാദമായി കേസ് പഠിച്ചോണ്ടിരിക്കുക.
6: പഠിച്ചോട്ടെ, അദ്ദേഹത്തെ ശല്യപ്പെടുത്തണ്ട. ഞങ്ങൾ അഡ്വക്കേറ്റ് രാധികയെ കാണാൻ വന്നതാ.
2: അതെ, സംഗതി രാധിക നല്ല അഡ്വക്കേറ്റ് ഒക്കെ തന്നെയാ, കാണാനും കൊള്ളാം.
6: പക്ഷേ കേസിന്റെ കാര്യത്തിൽ ഭയങ്കര കത്തിയാ.
2: ജയിച്ച സാറിന് ഫീസും കുറവാ, പോരാത്തതിന് ഓണം പ്രമാണിച്ച് ഫീസിൽ 50% വിലക്കുറവുണ്ട്.
6: അതിന് ഓണം കഴിഞ്ഞിട്ട് 2-3 മാസമായില്ലേ?
2: പക്ഷെ വിലക്കുറവ് പിൻവലിച്ചിട്ടില്ല. മാത്രല്ല, ഇപ്പൊ കേസ് ഏൽപ്പിച്ചൊരു ഫ്രീ ഗിഫ്റ്റ് കിട്ടും.
6: അറിയാം, സെൻട്രൽ ജയിലല്ലേ.
1: എന്താ പൊന്നപ്പാ, കക്ഷികള് വീണില്ലേ?
2: കളിയാക്കൊന്നും വേണ്ട, നിങ്ങളുടെ പുന്നാര സഹോദരൻ ഒരു കേസെങ്കിലും കിട്ടിക്കോട്ടെന്ന് കരുതിട്ടാ. ബൈ ദ വൈ, ഈ മുളവണയും കഴിഞ്ഞു.
1: ഇയാളെന്തിനാ അടുക്കളക്കാരി തിരക്കുന്നേ?
2: അടുക്കളക്കാരി ഒന്നല്ല, കോടതിക്കാരിയാ. എന്റെ വക്കിൽ പോട്ടെടുത്തിട്ട് നിങ്ങൾ കാക്കി ഓടിക്കാൻ തൂക്കിട്ടിരിക്കുന്നത്.
1: ഓ, അങ്ങനെയെങ്കിലും ഒരു ഉപയോഗം അറിവുണ്ടല്ലോ. ഇത്രയ്ക്ക് അത്യാവശ്യമായിട്ട് അങ്ങനെ കിട്ടിയിട്ടെന്തിനാ?
2: വൈകുന്നേരം ഒരു കേസുണ്ട് വായനശാലയുടെ.
1: വായനശാലയുടെ കേസോ?
2: അതെ, അവിടുന്ന് വാർഷിക നാടകയ്ക്കുണ്ട്. നാടകത്തിന് ഈ സാധനം വാടകയ്ക്ക് കൊടുക്കാമെന്ന് ഞാൻ ഏച്ചുപോയി. ഞാൻ ഉൾപ്പെടെ.
1: അയ്യോ, അപ്പൊ കാക്കി ഓടിക്കാൻ എന്ത് ചെയ്യും?
2: നിങ്ങളുടെ സഹോദരൻ ഓഫീസിൽ നിന്ന് ഈച്ചു ഓടിക്കുന്നു, അതിലും മതം ഇവിടെ വന്ന് കൊണ്ട് കാക്കി ഓടിക്കാൻ പറയൂ.
7: എന്താ മാവ, ഈ ബസ് സ്റ്റാൻഡിലും ടാക്സി സ്റ്റാൻഡിലും ഒക്കെ ആളെ വിളിച്ചു കയറുന്ന പോലെ ഒരുമാതിരി ബ്രോക്കർമാരുടെ പണി ഈ വീട്ടിൽ കാണിച്ചാണല്ലോ. നാണമില്ലടാ നിനക്ക് ഇവിടെ വരുന്ന കക്ഷികളെ ക്യാൻവാസ് ചെയ്യാൻ.
6: അയ്യോ, അമ്മാവൻ എന്തായി പറയുന്നത്?
7: ഇനി മേലാൽ ഇത് ആവർത്തിച്ച കഴുത്തെ പിടിച്ചാൽ വെളി തള്ളും. മനസ്സിലായോടാ? മനസ്സിലായോന്ന്?
6: ആ,
2: ഐ എം സോറി. ജയേട്ടന്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് അറിയാവുന്നുണ്ട്. ഒരു കേസെങ്കിലും ജയേട്ടന് കിട്ടിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ ക്യാൻവാസിംഗ് ഇറങ്ങിയത്.
8: ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ വായിലും കൂടെ കേൾപ്പിച്ചപ്പോ എനിക്ക് തൃപ്തിയായില്ലടാ.
9: തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ, മനസ്സ് നിറയിപ്പ് സന്തോഷ. എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
6: നീ എന്തായി പറയുന്നത്?
9: അല്ല, എന്നെ തല്ലാനായിട്ടാണെങ്കിലും ഈ നിയമപുസ്തകം സാർ ഒന്ന് കൈകൊണ്ട് തൊട്ടല്ലോ. നീലക്കുറിഞ്ഞു പോക്കുന്ന പോലെ വല്ലപ്പോഴും കാണാൻ കിട്ടുന്ന അപൂർവ കാഴ്ചയിലിത്.
8: നീലക്കുറിഞ്ഞല്ല, നിന്റെ കൊരണവള്ളി ഞാൻ ഞെക്കി പൊട്ടിക്കും.

0: പ്രാന്തിന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയതാ. സോറി.
1: എന്താ സാറേ, സാറ് സോറി പറയേ. ആക്ച്വലി സാറിന്റെ കയ്യിൽ രണ്ടരോട് വാങ്ങിച്ചിട്ട് പോയി കിടന്നുറങ്ങാനാ ഇങ്ങോട്ട് വന്നത്. സാറേ, സാറിന് അറിയോ ഇങ്ങനടുത്തിരിക്കാൻ സത്യത്തിൽ സാറിനൊരു കേസ് കിട്ടാൻ വേണ്ടി ഒരാളെ കൊന്നിട്ട് ആ കേസിലെ പ്രതിയാവുന്നത് ഞാൻ തയ്യാറാ. പക്ഷേ ആ കേസ് സാറ് വാദിച്ച എനിക്ക് കൊലക്കയറ് ഉറപ്പാന്നറിയാവുന്നോണ്ടാ ഞാനത് ചെയ്യാഞ്ഞ. സോറി സാറേ, സോറി സാറേ, സോറി സാറേ, സോറി സാറേ. തേരോട്ടം
2: അവന്റെ വായിന്ന് മാത്രമേ നീ ചീത്തയക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതും അയ്യല്ലടാ.
0: ഏയ്, അവൻ പാവം. അല്ല, രാധിക ഒന്നില്ലേ?
2: ഇല്ല, നീ കഴിച്ചു.
0: അത് വേണ്ട, ഞങ്ങൾ ഒരുമിച്ചുണ്ടോളാം.
2: രാധികച്ചി നല്ല തിരക്കില്ല, ഇനിയും ഒന്ന് രണ്ട് കക്ഷികൾ പോകാനുണ്ട്.
0: ആയിക്കോട്ടെ, ഞാൻ കാത്തിരുന്നോളാം.
2: ജയകൃഷ്ണ, നീ ഇനി അവൾക്ക് വേണ്ടി കാത്തിരിക്കൊന്നും വേണ്ട. അന്നത്തെ കാലത്ത് നിന്റെ പഠിപ്പ് ഉത്സാഹമൊക്കെ കണ്ടപ്പോ രാധിയെ നിനക്കായി വെച്ചതാ. പക്ഷെ ഇപ്പോ
0: അതിനെന്താ? ഇപ്പോ ഞാൻ നന്നായി തന്നെ പഠിച്ചില്ലേ, വക്കീലായില്ലേ?
2: ആയി, പക്ഷെ അതേ കോളേജിൽ തന്നെ അവളും പഠിച്ചതും വക്കീലായതും. അവക്ക് ധാരാളം കേസുകളും ഉണ്ട്. നീയോ?
3: ചേച്ചി എന്താ ഈ പറയണേ? ഏതും പോയി രാധികച്ചി വിളിക്ക, എത്ര തിരക്കാണെങ്കിലും ഏതും വിളിച്ച രാധികച്ചി അപ്പൊ വരും.
0: എങ്ങടാ
4: രാധികയുടെ അടുത്തേക്ക്?
0: അവൾ അവിടെ ഒരു കേസിന്റെ ചർച്ചയിലാ.
4: പൂവ് അറിയാം.
0: പിന്നെന്തിനാ അങ്ങോട്ട് പോണേ? എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടോ?
4: ഉണ്ട്, ഒരു കാര്യം ചർച്ച ചെയ്യാനുണ്ട്.
0: ഉണ്ണുന്ന കാര്യല്ലേ? നല്ലപോലെ ചാറൊഴിക്ക, പിന്നെ അങ്ങോട്ട് കുഴച്ചുരുട്ടി അണ്ണാക്കിലോട്ട് തള്ളുക, അത്രയുള്ളൂ കാര്യം. പോയി ഉണ്ടോളൂ, അവളെ ഉപദ്രവിക്കണ്ട.

ആരാണ് മനഃശാന്തി ആഗ്രഹിക്കാത്തത്? പ്രപഞ്ചത്തിന്റെ താളക്രമം തകരാറിലാകുകയും മനുഷ്യന്റെ മൂല്യങ്ങൾ തകിടം മറിയുകയും അപരനെക്കുറിച്ചുള്ള ഭീതിയിൽ കഴിയേണ്ടിയും വരുമ്പോൾ മനഃശാന്തിയോടെ എങ്ങനെ ജീവിക്കും? കൊറോണ എന്ന വൈറസ് ലോകത്തിലെ മിക്കവാറും രാജ്യങ്ങളിൽ പടർന്നു പിടിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ രോഗികളായി. 60 ലക്ഷത്തോളം ആളുകൾ മരണമടഞ്ഞു. ധാരാളം രാജ്യങ്ങൾ മാസങ്ങളോളം ലോക്ഡൌണിലായി. സാമ്പത്തിക രംഗം എല്ലായിടത്തും താറുമാറായി. സിനിമകൾ അന്യം നിന്നു പോകുമോ എന്ന ആധിയായിരുന്നു സിനിമാക്കാർക്ക്. തൊഴിൽ നഷ്ടമായതിന്റെ സങ്കടം ഒരു വശത്ത്, കോവിഡ് മൂലം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം മറ്റൊരിടത്ത്. ആരുടെ പക്കലാണ് രോഗകാരണമായ വൈറസ് ഉള്ളതെന്ന് അറിയാൻ സാധിക്കാത്തതിനാൽ എല്ലാവരെയും ഭീതിയോടെ കാണുന്ന അവസ്ഥ. സാമൂഹ്യ അകലം പാലിക്കുന്നതുകൊണ്ട് ഊഷ്മള ബന്ധങ്ങൾ നഷ്ടമാകുന്ന അവസ്ഥ. യാത്രകൾ ഒഴിവാക്കുമ്പോൾ ബന്ധങ്ങളിൽ അകൽച്ചയുണ്ടാകുന്നു. ബിസിനസ് ആവശ്യങ്ങൾ പൂർണ്ണമായി നിർവഹിക്കുവാൻ കഴിയാതെ വരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളുടെ അമിത ഉപയോഗം ഭവനത്തിനുള്ളിൽ പോലും മാനസിക അകലം സൃഷ്ടിക്കുന്നു. ഇത് മനസ്സിന്റെ താളം തെറ്റിക്കുന്നു. മനഃശാന്തി എക്കാലത്തേക്കാളും അധികം ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ ആവശ്യമായിത്തീരുന്നു. മാനസിക ആരോഗ്യവും അതിലൂടെ അനുഭവിക്കുന്ന മനഃശാന്തിയുമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ശരീരം ക്ഷീണതമായിരുന്നാലും മനസ്സിന് സ്വസ്ഥത അനുഭവിക്കാൻ സാധിച്ചാൽ ശരീരത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ അത് പ്രയോജനകരമായി തീരും. ദുഷിച്ച ചിന്തകളും തെറ്റായ സമീപനങ്ങളും ദുരാഗ്രഹങ്ങളും സ്വയം മതിപ്പില്ലായ്മയുമൊക്കെയാണ് മനഃസ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന ഘടകങ്ങൾ. നിഷേധാത്മക ചിന്തകളും അത്തരത്തിലുള്ള ആളുകളുമായുള്ള നിരന്തര സഹവാസവും മനഃശാന്തി നഷ്ടപ്പെടുത്തും. ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ, ജീവിതത്തിലെ സംതൃപ്തിയില്ലായ്മ മുതലായവ മനക്ലേശമാണ് സമ്മാനിക്കുന്നത്. ഇത്തരത്തിലുള്ള ചിന്തകളും സമീപനങ്ങളും ആവർത്തിക്കപ്പെടുമ്പോൾ അത് ആധിയായും അതിലൂടെ അനേക വ്യാധികളായും പരിണമിക്കും. ചിലർ ജീവിതം തന്നെ അവസാനിപ്പിക്കുവാൻ ഇതിലൂടെ ഇടയാകും. മാനസിക ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായത് സ്വയം മതിപ്പാണ്. സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ചുള്ള അവബോധത്തിലൂടെയാണ് സ്വയം മതിപ്പ് വികസിപ്പിക്കേണ്ടത്. സ്വന്തം കഴിവുകളും ദൌർബല്യങ്ങളും ശരിയായ രീതിയിൽ വിലയിരുത്തണം. ഇത് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്താൽ പ്രതിലോമ ചിന്തകളായിരിക്കും അനന്തരഫലം. നിത്യജീവിതത്തിലെ പാളിച്ചകളെയും വീഴ്ചകളെയും തന്റെ കുറവുകളായി മാത്രം കാണാതെ സാഹചര്യങ്ങളെ മാറി നിന്ന് വീക്ഷിക്കുകയും വിലയിരുത്തുകയും വേണം. അപ്പോൾ ആ സാഹചര്യങ്ങളുടെ മധ്യത്തിലും തനിക്ക് എന്തൊക്കെ സാധ്യമായി എന്നത് ചികഞ്ഞെടുക്കാനാകും. അതിനെ അതിജീവിക്കാനുള്ള വ്യത്യസ്തമായ മാർഗങ്ങൾ കൺമുന്നിൽ തെളിഞ്ഞുവരും. അങ്ങനെയുള്ള കാഴ്ചകളിൽ ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ ജീവിതം പ്രകാശപൂരിതമായിത്തീരും. മനഃശാന്തി അനുഭവിക്കാനും സാധിക്കും. ഉദാഹരണത്തിന്, പെട്ടെന്ന് കോപം വരുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് സ്വയം മനസ്സിലാക്കുന്നത്? ഞാനൊരു മുൻകോപിയാണ് എന്ന് മനസ്സിലാക്കുന്നത് ലോലമായ മനസ്സിലാക്കലാണ്. കോപം തന്നിലേക്ക് വരുന്ന വിധങ്ങളെ തിരിച്ചറിയുകയാണ് പ്രഥമമായ ആവശ്യം. അത് തന്നെ പിടിച്ചടക്കുന്ന തന്ത്രങ്ങളാണ് പിന്നീട് തിരിച്ചറിയേണ്ടത്. അത് വരുത്തിവെക്കുന്ന വിനകളാണ് ചിന്തിക്കേണ്ടത്. അതിൽ നിന്ന് വിമോചിതനായാലുള്ള മാനസിക സന്തോഷവും അതിന്റെ വ്യത്യസ്ത അനുഭവങ്ങളെക്കുറിച്ച് ബോധവും ഉണ്ടാകുമ്പോൾ ദൃഢമായ സ്വയം മനസ്സിലാക്കലാണ്. ഇത് മാനസികാരോഗ്യം നിലനിർത്താനും മനഃശാന്തി നേടിത്തരുവാനും ഇടയാകും.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന് സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: വയൽ ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി.
1: നാഷണൽ മില്ലറ്റ് മിഷൻ ചെറുധാന്യങ്ങളെ മേജർ മില്ലറ്റുകൾ, മൈനർ മില്ലറ്റുകൾ എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൌണ്ടേഷൻ സ്വർഗം, ബാജ്ര, റാഗി എന്നിവയെ മേജർ മില്ലറ്റുകളുടെ ഗണത്തിലും, ചാമ, തിന, വരക്, പനിവരക്, കുതിരവാലി, ബ്രൌൺ ടോപ്പ് എന്നിവയെ മൈനർ മില്ലറ്റുകളായും പരിഗണിച്ചിരിക്കുന്നു. ഫിംഗർ മില്ലറ്റ് എന്നുപേരുള്ള റാഗി ചിലയിടങ്ങളിൽ കൂവരകെന്നും മറ്റു ചിലയിടങ്ങളിൽ മുത്താറി എന്നും അറിയപ്പെടുന്നു. ഇതിന്റെ ശാസ്ത്രനാമം എലൂസിൻ കൊറക്കാന എന്നാണ്. പാവപ്പെട്ടവന്റെ പാലെന്ന് വിളിക്കാറുള്ള റാഗി കാൽസ്യത്തിന്റെ മുഖ്യ ഉറവിടമാണ്. 100 ഗ്രാം റാഗിയിൽ 344 മില്ലിഗ്രാം കാൽഷ്യം അടങ്ങിയിരിക്കുന്നു. അത്രയേറെ പോഷക സമൃദ്ധമായ ഒരു ഭക്ഷ്യധാന്യമാണ് റാഗി. വിശപ്പിനെ കുറയ്ക്കുന്ന ട്രൈറ്റോഫാൻ എന്ന അമിനോ ആസിഡ് ഇതിലടങ്ങിയിരിക്കുന്നു. ഇരുമ്പിന്റെ അംശമുള്ളതിനാൽ വിളർച്ചയെ തടയുന്നു. നാരുകളുടെയും പോളിത്തിനോളിന്റെയും ആധിക്യം പ്രമേഹ രോഗികൾക്ക് സഹായമാവുന്നു. കൊഴുപ്പിന്റെ അളവ് വളരെ കുറവായതിനാൽ തന്നെ പൊണ്ണത്തടി കുറയ്ക്കാൻ ഉപകരിക്കുന്നു. ഇവയ്ക്കൊക്കെ പുറമെ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്കുപകരിക്കുന്ന വൈറ്റമിൻ ഡിയും ഇതിലടങ്ങിയിരിക്കുന്നു. സംഭരണശേഷിയുള്ള ഒരു ധാന്യമായതിനാൽ വർഷങ്ങളോളം സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയുമെന്നതും റാഗിയുടെ പ്രത്യേകതയാണ്. പണ്ടുകാലത്ത് ക്ഷേത്രങ്ങളുടെ താഴികക്കുടങ്ങളിൽ ക്ഷാമകാലത്ത് ഉപയോഗിക്കുന്നതിനുവേണ്ടി വളരെ കാലം സൂക്ഷിച്ചു വച്ചിരുന്നതായി പഴമക്കാർ പറയുന്നു. ഇനി ചാമയെക്കുറിച്ച് പറഞ്ഞാൽ പാവപ്പെട്ടവന്റെ ഭക്ഷണമായിട്ടാണ് ചാമയെ കരുതുന്നത്. കൊയ്ത്തു കഴിഞ്ഞ വയലുകളിൽ ഇടവിളയായി കേരളത്തിൽ കൃഷി ചെയ്തു വരുന്നു. അരിയിലും ഗോതമ്പിലും ഉള്ളതിനേക്കാൾ ഇരട്ടി പോഷകങ്ങൾ ചാമയരിയിൽ അടങ്ങിയിരിക്കുന്നു. മറ്റു ചെറുധാന്യങ്ങളിലുള്ളതുപോലെ തന്നെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവായതിനാൽ പ്രമേഹ നിയന്ത്രണത്തിനും ചാമ നല്ലതാണ്. ചാമയരിയിൽ ഗ്ലൂട്ടന്റെ അഭാവം ഇതിനെ സുരക്ഷിത ഭക്ഷണമാക്കുന്നു. മിക്കവാറും എല്ലാ ഞാറ്റുവേലകളിലും ചാമ കൃഷി ചെയ്യുന്നു. സാധാരണയായി മിഥുനമാസത്തിന്റെ അവസാനമാണ് ചാമയുടെ വിളവെടുപ്പ്. പുല്ലരി എന്ന പേരിലും അറിയപ്പെടുന്ന ചാമയുടെ ശാസ്ത്രീയ നാമം പാനിക്കോ സുമട്രൻസ് എന്നാണ്. പണ്ടുകാലത്തെ ചാമ ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. തേങ്ങാപ്പാലോ തേങ്ങ ചേർത്തതോ ആയ ചാമയരിക്കഞ്ഞി വളരെ സ്വാദിഷ്ടമാണ്.
0: അവതരണം ഷാൽമ, തയ്യാറാക്കിയത് എൽ ആർ മധുജൻ.

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ മലയാളത്തിൽ എനിക്ക് കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: പ്രസന്ന പിക്ചേഴ്സിന്റെ ബാനറിൽ ജി ഗോവിന്ദപിള്ള നിർമ്മിച്ച് എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അവരുണരുന്നു. കഥാസംഭാഷണം എന്നിവ മുതുകുളം രാഘവൻപിള്ളയുടേതായിരുന്നു. വയലാർ രാമവർമ്മയും പാലാ നാരായണൻ നായരും ചേർന്ന് 13 പാട്ടുകൾ അവരുണരുന്നു എന്ന ചലച്ചിത്രത്തിനുവേണ്ടി എഴുതി. വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. കമുകറ പുരുഷോത്തമൻ, എൽ പി ആർ വർമ്മ, ജിക്കി കൃഷ്ണവേണി, എ എം രാജ, ശാരദ, ശ്യാമള, മെഹബൂബ്, ലളിതാ തമ്പി എന്നിവർ ഗാനം ആലപിച്ചു. 1956 നവംബർ 16 തീയതി പ്രദർശനത്തിനെത്തിയ അവരുണരുന്നു എന്ന ചിത്രത്തിൽ സത്യൻ, പ്രേംനസീർ, കാമ്പിശ്ശേരി കരുണാകരൻ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, മുത്തയ്യ, എസ് പി പിള്ള, ബഹദൂർ, മിസ് കുമാരി, പ്രേമ, ആറന്മുള പൊന്നമ്മ, മുതുകുളം രാഘവൻ പിള്ള, എസ് ആർ പല്ലാട്ട്, അടൂർ പങ്കജം, ചെങ്ങന്നൂർ ജാനകി എന്നിവർ അഭിനയിച്ചു. ഭാവനാരഹിതമായ സംവിധാനമാണ് അവരുണരുന്നു എന്ന ചിത്രത്തിന്റേതെന്ന് അന്നത്തെ ചലച്ചിത്ര നിരൂപകനായ സിനിക് പറയുന്നുണ്ട്. മാധവന്റെ ഭാഗം അഭിനയിച്ച സത്യൻ മാത്രമാണ് അഭിനേതാക്കളിൽ മെച്ചമെന്നും അദ്ദേഹം കുറിക്കുന്നു. എന്നാലാകട്ടെ, ചോറാണ് ദൈവം എന്ന് പ്രസംഗിക്കുന്ന ഭാഗം മോശമാവുകയും ചെയ്തു എന്നും പറയുന്നു. എൻ ശങ്കരൻ നായരുടെ ആദ്യ ചിത്രമെന്ന സവിശേഷതയോടൊപ്പം സത്യനും പ്രേംനസീറും ഒന്നിച്ചഭിനയിച്ച ആദ്യ ചിത്രമെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിധി വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതമൊരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമിർത്ത അനുഭവങ്ങൾ എത്ര, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെ ഇല്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിൽ ഇരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ലോകത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ലോകത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് ഏതാണ്? ശരി ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ഈ യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.

0: ഈ യാത്ര എനിക്കിഷ്ടത്തിൽ ഇന്ന് തുലിപ് ഗാർഡനിലെ വിശേഷങ്ങൾ കേൾക്കാം.
1: നെതർലാൻഡിന്റെ തലസ്ഥാനമാണ് ആംസ്റ്റർഡാം. ആംസ്റ്റർഡാമിന്റെ പേരിൽ നിന്നാണ് ഈ പേരുദ്ഭവിച്ചത്. ഈ ആംസ്റ്റർഡാമിലാണ് തുലിപ് ഗാർഡൻ നിലനിൽക്കുന്നത്. വസന്തകാലത്തിന്റെ വരവറിയിക്കുന്ന വർണ്ണാഭമായ പുഷ്പങ്ങളിൽ പ്രമുഖ സ്ഥാനമാണ് തുലിപ്പിനുള്ളത്. ലില്ലി കുടുംബത്തിൽപ്പെട്ട ഈ ആകർഷകമായ പുഷ്പങ്ങൾ അവയുടെ ലളിതമായ സൗന്ദര്യവും വൈവിധ്യമാർന്ന നിറങ്ങളും കൊണ്ട് ലോകമെമ്പാടുമുള്ള പൂന്തോട്ടങ്ങളിലും ഹൃദയങ്ങളിലും ഒരുപോലെ സ്ഥാനം നേടിയിട്ടുണ്ട്. പേർഷ്യൻ വാക്കായ തുലിബാൻ, അതായത് തലപ്പാവ് എന്നതിൽ നിന്നാണ് തുലിപ്പ് എന്ന പേരുദ്ഭവിച്ചത്. ഇതളുകൾ കൂടിച്ചേർന്ന് തലപ്പാവ് പോലെ കാണപ്പെടുന്നതിനാലാണിത്. തുലിപ്പിന്റെ ജന്മദേശം മധ്യേഷ്യയാണ്. തുർക്കിയിലാണ് ഇവ ആദ്യമായി കൃഷി ചെയ്യപ്പെടുന്നത്. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെത്തിയ ഈ പുഷ്പം വളരെ പെട്ടെന്ന് ജനപ്രിയമായി മാറി. നെതർലാൻഡ്സ് തുലിപ് കൃഷിയുടെ പ്രധാന കേന്ദ്രമായി വളർന്നു. 17-ാം നൂറ്റാണ്ടിൽ നെതർലാൻഡിൽ തുലിപ് മാനിയ എന്നറിയപ്പെടുന്ന ഒരു സാമ്പത്തിക പ്രതിഭാസം തന്നെ ഉടലെടുത്തു. അക്കാലത്ത് തുലിപ് ബൾബുകൾക്ക് അവിശ്വസനീയമായ വിലയായിരുന്നു. ഇത് ഒരു ഊഹക്കച്ചവട വിപണിക്ക് കാരണമായി. തുലിപ് പുഷ്പങ്ങൾ അവയുടെ വർണ്ണവൈവിധ്യത്താൽ ശ്രദ്ധേയമാണ്. ചുവപ്പ്, മഞ്ഞ, വെള്ള, പിങ്ക്, പർപ്പിൾ, ഓറഞ്ച്, കറുപ്പ് എന്നിങ്ങനെ വിവിധ നിറങ്ങളിലും അവയുടെ ഷേഡുകളിലും തുലിപ്പുകൾ കാണപ്പെടുന്നു. ചില ഇനങ്ങളിൽ ഒന്നിലധികം നിറങ്ങൾ ഒരുമിച്ച് കാണാം. ഇത് അവയെ കൂടുതൽ ആകർഷകമാക്കും. ഇതളുകളുടെ ആകൃതിയിലും വലുപ്പത്തിലും വ്യത്യാസങ്ങളുണ്ട്. ലളിതമായ ഒറ്റ ഇതളുകളുള്ള തുലിപ്പുകൾ മുതൽ ഇരട്ട ഇതളുകളുള്ളവയും ഫ്രിൽഡ് ഇതളുകളുള്ളവയും വരെ ലഭ്യമാണ്. തുലിപ്പുകളെ പ്രധാനമായി അവയുടെ പൂക്കുന്ന സമയം, ഉയരം, ഇതളുകളുടെ ആകൃതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവിധ വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഇയർലി സിംഗിൾ, ഇയർലി ഡബിൾ, മിഡ് സീസൺ, ലേറ്റ് സിംഗിൾ, ലേറ്റ് ഡബിൾ, ലീ ഫ്ലവേഡ്, ഫ്രിഞ്ച്ഡ് ബിരിഡിഫോറ, ലീ ഫ്ലവേഡ്, ഫ്രിഞ്ച്ഡ് ബിരിഡിഫോറ, റംബ്രാൻഡ്, പാരറ്റ് തുലിപ്സ് എന്നിവ ചില പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ്. ഓരോ വിഭാഗത്തിനും അതിന്റേതായ സൗന്ദര്യവും പ്രത്യേകതകളും ഉണ്ട്. തുലിപ്പ് കൃഷി താരതമ്യേന ലളിതമാണ്. നല്ല സൂര്യപ്രകാശവും ഫലഭൂയിഷ്ഠമായ മണ്ണും നീർവാർച്ചയുള്ള സ്ഥലവും ഇതിന് അനുയോജ്യമാണ്. തണുപ്പുള്ള കാലാവസ്ഥയിലാണ് തുലിപ് ബൾബുകൾ നടുന്നത്. വസന്തകാലത്ത് അവ പൂക്കുകയും ചെയ്യുന്നു. പൂന്തോട്ടങ്ങൾ അലങ്കരിക്കുന്നതിനും പുഷ്പാലങ്കാരങ്ങൾക്കും തുലിപ്പുകൾ ധാരാളമായി ഉപയോഗിക്കുന്നു. ഓരോ നിറത്തിനും ഓരോ അർത്ഥം നൽകി തുലിപ്പുകളെ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രതീകമായും കണക്കാക്കുന്നു. ചുവപ്പ് തുലിപ്പ് തീവ്രമായ പ്രണയത്തെയും, മഞ്ഞത്തുലിപ്പ് സന്തോഷത്തെയും സൗഹൃദത്തെയും, വെള്ളത്തുലിപ്പ് ക്ഷമയെയും, പിങ്ക് തുലിപ്പ് കരുതലിനെയും പ്രതിനിധീകരിക്കുന്നു. വസന്തത്തിന്റെ ഊർജ്ജസ്വലതയും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന തുലിപ്പുഷ്പങ്ങൾ പ്രകൃതിയുടെ മനോഹരമായ സമ്മാനങ്ങളിൽ ഒന്നാണ്. അവയുടെ വർണ്ണാഭമായ കാഴ്ച ഏതൊരാളുടെയും മനസ്സിന് സന്തോഷവും ഉന്മേഷവും നൽകും എന്നതിൽ തർക്കമില്ല. ആദ്യ ഇനങ്ങൾ മാർച്ച് അവസാനം മുതൽ ഏപ്രിൽ ആദ്യം വരെ ഉണ്ടാകും. ഇടത്തരം ഇനങ്ങളാണെങ്കിൽ ഏപ്രിൽ പകുതി മുതൽ മെയ് ആദ്യം വരെയാണ്. അവസാനകാല ഇനങ്ങൾ മെയ് മാസത്തിൽ. നെതർലാൻഡ്സ് പോലുള്ള രാജ്യങ്ങളിൽ തുലിപ് പൂക്കൾ ഏറ്റവും മനോഹരമായി വിരിയുന്നത് ഏപ്രിൽ പകുതി മുതൽ മെയ് ആദ്യവാരം വരെയാണ്. ഈ സമയത്ത് പൂന്തോട്ടങ്ങളും തുലിപ്പാടങ്ങളും വർണ്ണാഭമായ കാഴ്ച നൽകുന്നു. ഇന്ത്യയിലെ കാലാവസ്ഥയിൽ തുലിപ് കൃഷി ചെയ്യുന്നത് പ്രധാനമായും തണുപ്പുള്ള പ്രദേശങ്ങളിലാണ്. ഇവിടെയും വസന്തകാലം തന്നെയാണ് തുലിപ്പ് പൂക്കുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം. താപനിലയും മറ്റ് കാലാവസ്ഥാ ഘടകങ്ങളും ഇതിനെ സ്വാധീനിക്കും. അതുകൊണ്ട് നിങ്ങൾ എവിടെയാണ് എന്നതിനെയും ഏത് ഇനം തുലിപ്പാണ് കൃഷി ചെയ്യുന്നത് എന്നതിനെയും ആശ്രയിച്ച് തുലിപ്പ് സീസണിൽ വ്യത്യാസമുണ്ടായേക്കാം. എങ്കിലും പൊതുവായി വസന്തകാലം തന്നെയാണ് തുലിപ്പൂക്കളുടെ മനോഹരമായ കാഴ്ച ആസ്വദിക്കുവാനുള്ള സമയം. നെതർലാൻഡിന്റെ ഏകദേശം 26% പ്രദേശം സമുദ്രനിരപ്പിന് നിന്ന് താഴെയാണ്. 6.76 മീറ്റർ വരെ താഴ്ചയുള്ള പ്രദേശങ്ങളുമുണ്ട്. അതിനാൽ നമ്മുടെ കുട്ടനാട് പോലെ ഇവിടെയും കൃഷിക്കായി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയാണ് പിന്തുടരുന്നത്. അതിന്റെ സിമ്പലായി ഒരു കാറ്റാടി യന്ത്രത്തെ തുലിപ്പുകാരനിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതുപയോഗിച്ചാണ് വെള്ളം അടിച്ച് പുറത്തേക്ക് കളഞ്ഞിരുന്നത്. തുലിപ്പിന് പരിപൂർണമായ പ്രണയം എന്ന അർത്ഥം നൽകുന്ന ഒരു പ്രശസ്തമായ കഥ പേർഷ്യയിലും തുർക്കിയിലുമുണ്ട്. ഫർഹാദ് എന്ന രാജകുമാരനും ഷിറിൻ എന്ന വേലക്കാരിയും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ചുള്ളതാണ് ഈ കഥ. ഷിറിൻ മരിച്ചുവെന്ന തെറ്റായ വാർത്ത കേട്ട് ദുഃഖിതനായ ഫർഹാദ് കുതിരപ്പുറത്ത് ഒരു മലയിലേക്ക് പോയി ആത്മഹത്യ ചെയ്തു. ഫർഹാദിന്റെ രക്തം വീണ സ്ഥലത്തെല്ലാം ചുവന്ന തുലിപ്പുകൾ വിരിഞ്ഞു വന്നു എന്നാണ് ഐതിഹ്യം. അതിനാൽ ചുവന്ന തുലിപ്പുകൾ തീവ്രമായ പ്രണയത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. മറ്റൊരു ഐതിഹ്യമനുസരിച്ച് ഷെറിനെ മൂന്നു പേർ പ്രണയിച്ചു, ഒരു ധീരനായ നൈറ്റ്, ഒരു ധനികനായ വ്യാപാരി, ഒരു രാജകുമാരൻ. മൂന്നു പേരെയും വേദനിപ്പിക്കാൻ അവൾ ആഗ്രഹിച്ചില്ല. പൂക്കളുടെ ദേവത അവളെ ഒരു തുലിപ്പാക്കി മാറ്റി. വാൾ ഇലകളായും സ്വർണം ഒരു കിഴങ്ങായും കിരീടം ഒരു പൂമൊട്ടായും മാറി. അങ്ങനെ അവൾക്ക് എല്ലാവരുടെയും സ്നേഹം സ്വീകരിക്കുവാൻ കഴിഞ്ഞു. തുലിപ് മാനിയ. 17-ാം നൂറ്റാണ്ടിൽ നെതർലാൻഡിൽ നടന്ന തുലിപ് മാനിയ ഒരു സാമ്പത്തിക പ്രതിഭാസമായിരുന്നു. ഈ കാലഘട്ടത്തിൽ പുതുതായി യൂറോപ്പിൽ പ്രചാരം നേടിയ തുലിപ്പ് കിഴങ്ങുകളുടെ വില അതിഭീകരമായി ഉയർന്നു. ആളുകൾ തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ തുലിപ്പ് കിഴങ്ങുകളിൽ നിക്ഷേപിച്ചു. വില ഇനിയും കൂടുമെന്ന് പ്രതീക്ഷിച്ചു. ഒരു ഘട്ടത്തിൽ ചില അപൂർവ ഇനം തുലിപ്പ് കിഴങ്ങുകൾ ഒരു വീടിന്റെ വിലയേക്കാൾ കൂടുതലായി വിറ്റുപോയി. എന്നാൽ 1637 ഈ ഊഹാപോഹങ്ങൾക്ക് പെട്ടെന്ന് അന്ത്യം സംഭവിച്ചു. തുലിപ്പ് വില കുത്തനെ ഇടിഞ്ഞു. ഇത് പലരെയും സാമ്പത്തികമായി തകർത്തു. ഈ സംഭവം ചരിത്രത്തിലെ ആദ്യത്തെ ഊഹാപോഹ കുമിളകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. തുലിപ് മാനിയെക്കുറിച്ചുള്ള നിരവധി കഥകളും പുസ്തകങ്ങളും നിലവിലുണ്ട്. തുലിപ്പുകൾ വസന്തകാലത്തിന്റെ തുടക്കത്തിൽ വിരിയുന്നതിനാൽ അവ പുനർജന്മത്തിന്റെയും പുതിയ തുടക്കത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. വിക്ടോറിയൻ കാലഘട്ടത്തിൽ തുലിപ്പുകൾ ദാനധർമ്മത്തിന്റെ പ്രതീകമായും കണക്കാക്കപ്പെട്ടിരിക്കുന്നു. തുലിപ്പുകൾ വെറും പൂക്കൾ മാത്രമല്ല, അവയ്ക്ക് ചരിത്രപരമായ പ്രാധാന്യവും വിവിധ സംസ്കാരങ്ങളിൽ ആഴത്തിലുള്ള അർത്ഥങ്ങളുമുണ്ട്. അങ്ങനെ ഒരു പൂവ് നാടിന്റെ സംസ്കാരമായി വളർന്നു വികസിച്ച് നയനാനന്ദകരമായ ദൃശ്യങ്ങൾ സമ്മാനിച്ച് നമ്മുടെ മനസ്സിനെ കീഴടക്കുന്നു. കേവലം ഒരു മാസമാണ് ഇതിന്റെ കാലാവധി, എന്നാൽ അത് വർഷങ്ങൾ നിലനിൽക്കുന്ന ഓർമ്മകൾ സമ്മാനിച്ച് കാറ്റിലാടി നിൽക്കുന്നു.
0: ഈ യാത്ര എനിക്കിഷ്ടം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ചന്ദ്രസേനൻ മിത്രമല.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ ഹൃദയത്തുടിപ്പുകൾക്ക് ദലമർമ്മരങ്ങളുടെ താളം. കാതുകളിൽ എപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീഥിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുഴൽ നാദം. പനീർ പൂക്കളുടെ മണം. നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുരനൊമ്പരമോ. പ്രിയതേ, തിരിച്ചൊന്ന് മരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണ് ഹൃദം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തേക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വാതന്ത്ര്യവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സിനിമ ശബ്ദരേഖ.
2: ശ്രോതാക്കളുടെ പ്രിയ സിനിമകളുടെ ശബ്ദരേഖ കേൾക്കാം.

സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം പപ്പയുടെ സ്വന്തം മപ്പൂസ്. കഥാ തിരക്കഥാ സംവിധാനം ഫാസിൽ, നിർമ്മാണം ഖായിസ്, ഛായാഗ്രഹണം ആനന്ദക്കുട്ടൻ, സംഗീതം ഇളയരാജ. അഭിനേതാക്കൾ മമ്മൂട്ടി, സുരേഷ് ഗോപി, ശോഭന, മാസ്റ്റർ ബാദുഷ, വർണ സുന്ദരേഷ്, ശങ്കരാടി, രവീന്ദ്രൻ, കവീർ പൊന്നമ്മ, ടി പി മാധവൻ, ശാന്തകുമാരി തുടങ്ങിയവർ.

0: ഗുഡ് മോർണിംഗ് അപ്പു.
1: ഗുഡ് മോർണിംഗ്.
0: എന്റെ ക്ലാസ്സിലെ കുട്ടിയാ അപ്പു.
2: ഹായ് അപ്പു.
0: ഹായ്.
2: അപ്പുവിനെ കൂട്ടിട്ട് പോവാൻ ആരും വന്നില്ലേ?
1: വരും, എന്റെ പപ്പ വരും.
2: മമ്മിയോ?
0: മമ്മി വരില്ല.
2: അതെന്താ?
0: മമ്മി മരിച്ചു പോയതാ.
2: ഞങ്ങള് വരട്ടെ അപ്പു.
1: ഓക്കേ.

0: അവൻ തീർച്ചയായും വരണമെന്ന്. വല്ലപ്പോഴോ വരുന്നില്ല. ഇങ്ങനെയുള്ള നീണ്ട അവധിക്ക് പോകുമ്പോഴെങ്കിലും വിളിച്ചോണ്ട് പോവാൻ വന്നൂടെ.
1: എന്റെ പൊന്നു ടീച്ചറെ, കഥ അറിയാതെ ആട്ടം കാണല്ലേ. എങ്ങനെയെങ്കിലും ഒന്ന് മടക്കി കിട്ടി കൊടുതാ, ഞങ്ങൾ ആ വണ്ടി വരെ ഒന്ന് കൊണ്ടുപോട്ടെ.
0: സാരമില്ല അപ്പു. അപ്പു ചെല്ലേ, ഞാൻ പറഞ്ഞോളാം ഹെഡ്മാസ്റ്ററോട്. കരയണ്ട അപ്പു ചെല്ലേ.
1: വാ നമുക്ക് പോവാം.

0: ഈ അവധിക്ക് പപ്പ അപ്പൂസിനെ എങ്ങോണ്ട് എങ്ങോണ്ടൊക്കെ കൊണ്ടുപോകാൻ പോവാ. അതൊക്കെ കണ്ടോ?
1: ഐസ്ക്രീം കുടിക്കാൻ കൊണ്ടുപോവോ?
0: അയ്യേ, അതൊക്കെ നിസ്സാരമല്ലേ, അതിപ്പോ ദിവസം പോവാലോ.
1: എന്നാ ഹോർസ് റൈഡിംഗ് കൊണ്ടുപോവോ?
0: പിന്നെന്താ, വേണ്ടി വന്നാൽ ഒരു കുതിരയെ തന്നെ വാങ്ങിയേക്കാം. എന്താ പണിക്കരേ?
2: ആ അതെ അതെ.
1: പിന്നെ കാർ ഡ്രൈവിംഗ് പഠിപ്പിച്ചോ?
0: അതിപ്പോ നാളെ മുതൽ പഠിക്കാലോ. ഈ വെക്കേഷൻ കഴിയുമ്പം അപ്പൊ ഈ കാർ ഓടിച്ചായിരിക്കും സ്കൂളിൽ പോവാ.
2: ഓണടിക്കണം കേട്ടോ, ഓണടിക്കണം.

0: അല്ല അപ്പുകുട്ടൻ ഇങ്ങ എത്തിയോ? കാലത്ത് മുതല് കാറ് വരുന്നോ കാറ് വരുന്നോന്ന് നോക്കിയിരിക്കയായിരുന്നു ഞാൻ.
1: എന്നെ ആരാ കൂട്ടിട്ട് വന്നെന്ന് അറിയോ അമ്മണി ചേച്ചിക്ക്?
0: ആരാ?
1: പപ്പ.
0: ആ,
1: ഈ അവധിക്ക് എന്നെ എങ്ങാണ്ട് എങ്ങാണ്ടൊക്കെയോ കൂട്ടിട്ട് പോന്ന് പറഞ്ഞിരിക്ക. പപ്പ.
0: അതെയോ, നന്നായി.
1: ഞാൻ വിഞ്ഞാണ് ചേച്ചി.
2: ഒന്ന് മാറ, ഞാനൊന്നും അങ്ങോട്ട് പോട്ടെ.
1: പപ്പ, എവിടെ പോവാ?
2: ഓഫീസിലേക്ക്. എന്താ
1: പപ്പ, എന്തേനൊരു സിനിമയ്ക്ക് കൊണ്ടുവന്ന് പറഞ്ഞായിരുന്നല്ലോ.
2: അത് 6 മണിക്കല്ലേ? അപ്പു റെഡിയായിരുന്നോ? ഞാൻ എത്തിയേക്കാം.
1: താങ്ക് യു.
2: വെൽക്കം.

0: പണിക്ക് ലേറ്റായത്? കുട്ടികളെ കലാവാസന പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലേ?
1: കലാവാസന ഇത്രയല്ലേ ഉള്ളൂ? വേണ്ട, ഉരിയണ്ട.

0: ആ കെട്ടി രണ്ടും കൂടെ അടുക്കളയിൽ കൊണ്ടുപോകട്ടെ.
1: പണിക്കരമ്മാവ, എന്തോ ഇതൊക്കെ?
0: അപ്പൊ എളമീലാലിന് ഇതൊന്നും അറിഞ്ഞില്ലേ? ഇന്ന് രാത്രി വെളുക്കോളം ഇവിടെ എന്താ നടക്കാൻ പോണത്? പൂരല്ലേ, പാർട്ടിയും പാർട്ടിയുടെ പുറത്ത് പാർട്ടിയും.
1: അപ്പൊ പപ്പ എന്നെ സിനിമയ്ക്ക് കൊണ്ടുവന്ന് പറഞ്ഞതോ?
0: സിനിമേ ഇവിടെ ഇന്ന് ആനക്കോട് അടുത്ത് ആറാട്ട് നടത്താൻ പോകുമ്പോഴാ സിനിമ. ദേ നല്ല ഉഗ്രം സാധനം അകത്തേക്ക് പോയിക്കണത്. വേണമെങ്കിൽ പോയി ആരും കാണാതെ പൊട്ടിച്ച് ഒരു 50 അടിച്ച് സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ, അതാ നല്ലത്. സിനിമേ
2: കഷ്ടമൊന്നല്ല, അതെന്താ പറയുക? സ്കൂൾ അടച്ചിങ് എത്തിയേ ഉള്ളൂ. അതിന് ഓരോന്ന് പറഞ്ഞ് ആശിപ്പിക്കുക. തള്ളിയുള്ളതായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു.
0: വേണ്ട,
2: എന്താ അപ്പുമോനെ, എന്താ ഈ കാട്ടിയേ?
3: എന്താ എന്ത് പറ്റി?
0: സാധനം എടുത്തു വെച്ച ഗ്ലാസുകളായിരുന്നു, അത് കയ്യിലെടുത്ത ഒരൊറ്റ എറി.
3: വന്ന അന്ന് തന്നെ തുടങ്ങിയല്ലോ നിന്റെ വികൃതികള്. എന്താ അപ്പു, എന്താ നീ ഇങ്ങനെ, എന്താ നീ ഇങ്ങനെ?
1: പപ്പയാ, പപ്പയാ മറന്ന് എന്റെ സിനിമയ്ക്ക് കൊണ്ടുവന്ന് പറഞ്ഞിട്ട്.

0: എന്തേ ബാലുട്ടൻ പോയോ? ബാലുട്ടാ ബാലുട്ടാ ബാലുട്ടാ, ദേ നോക്കിയേ, ഇന്ന് അപ്പന് ഇഞ്ചക്ഷൻ എടുക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ആണ്, വൈകിട്ട് 6 മണിക്കും എത്തിയേക്കണം.
1: നീ റെഡി ആയിട്ട് ഞാൻ എത്തിക്കോളാം.
0: ഒക്കെ പറഞ്ഞിട്ട് ഒടുവിൽ മറക്കരുത് കേട്ടോ.
1: എന്റെ അപ്പൂസിന്റെ കാര്യമില്ല, ഞാൻ മറക്കുവോ?
0: ആ എന്നാ പറഞ്ഞ, എത്ര മണി എന്നാ പറഞ്ഞേ?
1: 6 മണി.
0: 6 മണി എന്നാ പറഞ്ഞത്?
1: 7 മണി.
0: 7 മണിയാ?
1: എത്ര മണിക്ക് ഒന്ന് പറ.
0: 6 മണി.
1: ശരി, 6 മണി.
0: ഞാൻ കാത്തിരിക്കട്ടോ.
1: മോനെ കരയ്ക്കലേ.
0: ആ

0: Ame? Ams? Ame? Yok!
1: ആശുപത്രി കൊണ്ടുവന്ന് പറഞ്ഞിരുന്നില്ലേ അരുണി ഒടുക്കത്തെ മറവി. നിനക്കൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞുകൂടായിരുന്നു, അറിയാമല്ലോ ഞാനൊരു മറവിക്കാരനാണെന്ന്. വാ ഡിസ്പെൻസറി പോ, ഇപ്പൊ പൂട്ടി കാണത്തില്ല, ഒമ്പത് മണിയായിട്ടുള്ളൂ. വാ
2: ബാലുട്ട, ഒന്നിങ്ങ് വന്നേ, ഇവിടം കല്ലിച്ചൊന്നു നോക്കിയേ.
1: കുത്തിവെച്ചായിരുന്നല്ലേ.
2: എന്നാൽ ഇതൊരു വല്ലാത്ത മറവി എന്റെ ബാലുട്ട.
1: നീ ഉണ്ടായിരുന്നപ്പോ

0: ഡേയ്, ഈ പാല് വാങ്ങിച്ച് അടുത്തോണ്ട് കൊണ്ട് എന്നിട്ട് നനച്ചാ മതി.
1: ഈ സൈക്കിള് സ്വന്തം
2: ആണല്ലോ. എന്താ വല്ല പരിപാടി ഒപ്പിക്കാൻ പ്ലാൻ ഉണ്ടോ?
1: ഞാൻ അവിടെ കേറി ഇരിക്കട്ടെ, ഒന്ന് ചവിട്ടാവോ?
2: പിന്നെന്താ, കേറിക്കോ. ഈ മുറ്റത്തിട്ട് റൗണ്ട് ഇറക്കിയേക്കാം.
0: വേണ്ട, അല്ലെങ്കിൽ തന്നെ സാറ് ഇത്തിരി ദേഷ്യത്തില്ല. ഇവിടെ നോക്കാനും പിടിക്കാനും ആരും ഇല്ലെന്നാണ് സാറിന്റെ പരാതി. ഇനി അതിന്റെ മോളി പറിച്ചു കയറി വല്ലതും അട്ടുകയോ മുട്ടുകയോ വല്ലതും ചെയ്താൽ സാർ തന്നെ.
3: ഗുഡ് മോർണിംഗ് അപ്പോ.
1: ഗുഡ് മോർണിംഗ് പപ്പ. പപ്പയ്ക്ക് സൈക്കിൾ ഓട്ടാൻ അറിയാവോ? എന്നാ ആ സൈക്കിൾ ഒന്ന് ചവിട്ടിക്കേ.
3: അതിനെന്താ ഇവിടെ പണിക്കണേ? ആ സൈക്കിൾ ഓണെന്ന്.
0: പിള്ളേരെ ഇങ്ങനെ ഈ ദുശീലൊന്നും പഠിപ്പിക്കരുത്, അത് സർവാബദ്ധ ഞാൻ പറഞ്ഞേക്കാം.
3: എടുത്തോണ്ട് വാടു.
0: ചെറുപ്പത്തിലെ ഞാനൊന്ന് പഠിക്കാൻ വേണ്ടി പരിശ്രമിച്ചതാ, അങ്ങനെയാ എന്റെ വളർച്ച നിന്നുപോയത്. ഇത്രയും അപകടം പിടിച്ചൊരു വാഹനം, ഇതിന്റെ ടയറ് നിലത്ത് മുട്ടാൻ കാലിഞ്ച് വീതിയേ ഉള്ളൂ, ആകെ ഉള്ളത് രണ്ട് ചക്രവും. വിവേകമുള്ള ആരെങ്കിലും ഇതിന്റെ പുറത്ത് കയറുവോ?
3: അപ്പൊ പിന്നെ ഈ ആളുകളെ കയറുന്നതാണോ?
0: അത് പിന്നെ വീണ്ടും വിചാരം ഇല്ലാത്തവർക്ക് എന്താ കാണിക്കാൻ പാടില്ലാത്തത്?
3: എന്നാലും എനിക്ക് ഇത്ര വീണ്ടും വിചാരം കുറവാ.
0: തുടിച്ചു തുടിച്ചു.

0: ചെന്ന് ചവിട്ടാ പാപ്പ.
1: പിന്നെ അതെന്താ? ഒമ്പരയ്ക്കാണ് ബോർഡ് മീറ്റിംഗ്. എന്നാലത് പറഞ്ഞുകൂടെ നിനക്ക്. നാവുമായിട്ട് നിൽക്കുക, വണ്ടി ഇറങ്ങും.
2: അപ്പോ ഞാൻ പോയിട്ടുണ്ട്.

0: കണക്കായി പോയി. ഇളമീലാണ് സൈക്കിളെ കയറാൻ ചെയ്തിപ്പ് ഉറക്കണില്ല അല്ലേ. എന്നെയാണോ
1: പോടാ?
0: ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് പഠിച്ചുകൊണ്ടുവന്നാ കേട്ടത്. നല്ല ചുട്ടടി വെച്ചു കൊടുക്കേണ്ടതിന് പകരം കൊഞ്ചിക്കുക, അപ്പൂസേ ആപ്പൂസേ എന്നൊക്കെ പറഞ്ഞ് നേരെയാക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ ഇവിടെ മരത്തി കയറിയാണ് കളി. ഇങ്ങോട്ട് ഇറങ്ങ ആദ്യ പ്രസംഗി, ഇങ്ങോട്ട് ഇറങ്ങ. സൂക്ഷിച്ച വീഴും വീഴും വീഴും. മര്യാദയ്ക്ക് കൂടെ ഇറങ്ങിക്കോ, അടിച്ച് പുറം ഞാൻ പൊളിക്കാൻ പറഞ്ഞേക്കാം. മനുഷ്യനിട്ട് കുരങ്ങ് കളിപ്പിക്കണം. നേരെയാക്കാവുന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒന്നുകിൽ നീ നന്നാവണം, ഇല്ലെങ്കിൽ പണിക്ക് പുറത്തു പോകണം. എന്താണ്
1: ചാടാൻ?

0: എപ്പോഴായിരുന്നല്ലോ?
1: ഒരു 9:30 മണിയായി കാണും. സാർ ആഫീസിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോ ആദ്യം ഞാൻ വിചാരിച്ചത് വല്ല കരിങ്കല്ലോ മറ്റോ ആണെന്ന. മുഖത്തെ സ്പർശിച്ചപ്പോഴല്ലേ ചാണകനാണെന്ന് മനസ്സിലായത്.
0: എന്തിനായിരുന്നു, എന്തായിരുന്നു കാര്യം?
1: ആ ചാണ മുഖത്ത് വന്ന് വീഴുന്നതിന് മുമ്പും പിമ്പും കമാന്നൊരു അക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ല.
0: കേട്ടില്ലേ, ഇതാ അവന്റെ ഒരു കളി. ഇതിനെ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. വന്ന അന്നേ തുടങ്ങി കുറെ ഗ്ലാസും ട്രേയും ഒക്കെ എടുത്ത് ഒരൊറ്റയേറി.
1: അത് പിന്നെ അന്ന് സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടാണെന്ന് പറയാം. ഇന്നിപ്പോ ചാണകത്.
0: വേണ്ട, താനൊന്നും പറയണ്ട. അവനെ വെറുപിടിപ്പിക്കാൻ താൻ ഓരോന്നും ചെയ്തോണ്ടിരിക്കും.
1: ഞാൻ എന്തോന്ന് ചെയ്തു?
0: താനൊന്നും ചെയ്യാഞ്ഞിട്ടാണോ? പിന്നെ അവൻ ഇവിടെ വരുമ്പോ മാത്രം എന്താ ഇങ്ങനെ? സ്കൂളിൽ നിന്ന് റിപ്പോർട്ട് വരുമ്പോ ദ മോസ്റ്റ് ഒബീഡിയൻ ക്വയറ്റ് ഡിസിപ്ലിൻ സ്റ്റുഡന്റ് എന്നാ. ഇവിടെ വരുമ്പോ നേരെ തലതിരിച്ചു. ഇവിടെ പിന്നെ താനുണ്ടല്ലോ നന്നായിട്ട് നോക്കാൻ.
1: നന്നായിട്ട് നോക്കാനൊന്ന് ശ്രമിച്ചു നോക്കി.
0: ശ്രമിച്ചു നോക്കി. എന്നിട്ടിപ്പോ അവൻ എവിടെ?
1: അപ്പുറത്തെങ്ങാനും കാണും.
0: അപ്പോ അപ്പോ എന്തോ നാടോ ഇത്?
1: എന്നെ അധിക്ഷേപിക്കാൻ വരച്ചു വെച്ചിരിക്ക.
0: ഭിത്തി ഒന്നും വരച്ച് വൃത്തികേടാക്കാനും തനിക്കത് പറഞ്ഞു കൊടുത്തുള്ളൂ.

0: എന്താ കുഴി കുഴിച്ച് പേപ്പർ ഇട്ട് മൂടി വച്ചിരുന്ന് കണ്ടില്ല? എന്താ അപ്പോ ഇത്? അപ്പോ അവിടെ നിക്കാൻ, അപ്പൊ അവിടെ നിക്കാൻ പറഞ്ഞത്. എന്താ അപ്പോ, എന്തിനാ നീ ഇങ്ങനെ കാണിക്കുന്നേ? ചോദിച്ചു കേട്ടില്ലേ എന്തിനാ നീ ഇങ്ങനെ കാണിക്കുന്ന? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ തലകുനിച്ചു വെക്കരുന്ന്? പറ നിനക്ക് എന്താ വേണ്ടത്? നീ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നേ? നീ പറയില്ലല്ലോടാ
1: കൊണ്ട് ബാലു പിള്ളേരാ അങ്ങനൊക്കെ തന്നെയാ. ഇങ്ങോട്ട്
0: എന്തോ എന്തോ പറഞ്ഞു, എന്തോ പറഞ്ഞേ? ഈ കുട്ടികളൊന്നു വെച്ചാ ഇങ്ങനെ ഉണ്ടോ എന്റെ അമ്മണിയമ്മേ?
2: നിങ്ങളെ വീടിന്റെ പറമ്പിന്റെ കാര്യം നോക്കി നടന്നാ മതി, ചുമ്മാ കൊച്ചിനെ തല്ലുവിളിക്കാൻ നടക്കണ്ട കേട്ടോ.
0: അത് ശരി, ഇപ്പൊ ഇങ്ങനെയായോ? ഇതിപ്പോ പൂരം കാണാൻ പൊൻകുന്നത്ത് പോയ പോലെ ആയല്ലോ എന്റെ അമ്മണിയമ്മേ.
2: ആനന്ദുവാ കൊറേ നേരോട്ട് എന്റെ അമ്മണിയമ്മേ, എന്റെ അമ്മണിയമ്മേന്ന് എനിക്കെന്തോന്നിട്ട് തൂക്കടാ.
1: കളിച്ച് നടക്കണ്ട പ്രായമല്ലേ ഈ വീട്ടിൽ? ആരാവുന്ന ഒരു കൂട്ടിന് അവധിന്നൊക്കെ പറഞ്ഞു വരുമ്പോ കുട്ടികൾക്ക് എന്തൊക്കെ ആശകൾ കാണും. ബാലുവിനാണെങ്കിൽ ആവശ്യത്തിലേറെ തിരക്കും. അതാ ഞാൻ പറഞ്ഞത്, ആരെയെങ്കിലും ഒരാളെ അപ്പോയിന്റ് ചെയ്യുക. വെക്കേഷൻ കഴിയുന്നതുവരെ അപ്പുവിനൊരു കമ്പനിയാകും. കുറെ കോമിക്സും കുറെ ഇൻഡോർ ഗെയിംസുമായിട്ട് അവരും കഴിഞ്ഞോളും. ആവശ്യത്തിന് ട്യൂഷനും കൊടുക്കും.
0: അതിനിപ്പോ ആരാ അപ്പോയിന്റ് ചെയ്യാൻ?
1: 10-16 വയസ്സുള്ള ഒരു പെൺകുട്ടിയാകുന്നതാ നല്ലത്, കുറച്ച് ചിട്ടയൊക്കെ കാണും.
0: എങ്കിൽ ഗോപൻ തന്നെ ഒരാളെ അപ്പോയിന്റ് ചെയ്ത് വിടും, വേഗം വേണം. വല്ലപ്പോഴും ഒന്ന് അവനോട് ദേഷ്യപ്പെട്ട പിന്നെ ആപ്പഴ ഒരു സങ്കട.
1: ബാലു ദേഷ്യപ്പെടുമ്പോ ബാലുവിനേക്കാൾ 100 ഇരട്ടി സങ്കടം അവന് കാണും അപ്പുവിന്.
3: ശരിയാ, അമ്മയില്ലാത്ത കുഞ്ഞല്ലേ എന്റെ മോൻ.

അപ്പൂ അല്ലേ? അപ്പൂസ്, ഞാൻ മീനാക്ഷി. മിന്നാന്ന് വിളിച്ചോളൂ, അതാ എനിക്കിഷ്ടം. ഞാൻ അപ്പൂസിനെ കാണാൻ വന്നതാ, നോക്കാൻ വന്നതാ. മിന്നു

0: ആ കൊച്ചു വന്നിട്ടുണ്ട്.
1: ഏത് കൊച്ച്?
0: അപ്പുന് നേരെയാക്കാൻ.
1: അപ്പുന് നേരെയാക്കണം? അവൻ എന്താ വളരെ ഇരിക്കുന്നത്?
0: അതല്ല, അപ്പുന് നേരെ ജോബിയാക്കാൻ ഗോപൻ സാറിന്റെ ശുപാർശ കത്തുമായിട്ട് വന്ന ആ പെൺകുട്ടി. ഞാൻ പറഞ്ഞു പണി തുടങ്ങാൻ വരട്ടെ, അത് സാറുമായിട്ട് വന്ന് കണ്ട് സംസാരിച്ചതിന് ശേഷം തുടങ്ങിയാ മതി എന്നും പറഞ്ഞ് പിടിച്ചു നിർത്തിയിരിക്ക. വിട്ടാ പറക്കണ സൈസ.
1: താനൊരു കാര്യം ചെയ്യും,
0: ആ
1: അവളോട് വരാൻ പറ.
0: ഓ

0: குட் ஈவினிங்.
1: எந்தா பேரு?
0: மீனாட்சி. மின்னு விளிக்கிறதா? மின்னு விழிச்சோளா அப்போ பண்ண.
1: எத்த வயசாயி?
0: பதினாறு.
1: ഏതുവരെ പഠിച്ചു?
0: പ്രീഡിഗ്രി. ഇടയ്ക്ക് നിർത്തിയതാ.
1: ഓപ്പൻ എങ്ങനെ അറിയാം?
0: അറിയില്ല, ആപ്ലിക്കേഷൻ അയച്ച് ഇന്റർവ്യൂ നടത്തിയിട്ടാ എടുത്തത്.
1: അപ്പു ഫോർത്ത് സ്റ്റാൻഡേർഡില്ല, ഇടയ്ക്കൊക്കെ അവൻ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യണം. ഒരു ട്യൂഷൻ പോലെ.
0: ഓ, പപ്പയുടെ ഇഷ്ടം.
1: അപ്പുന് ലേശം വികൃതിയുണ്ട്. വികൃതിയല്ല, ഒരുതരം ബോറടിയാ. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. എന്നെ നോക്കാനല്ല വന്നിരിക്കുന്നത്, അപ്പൂനെയാ. മനസ്സിലായോ? അതൊക്കെ അങ്ങോട്ട് കൊടു, പോയി വാങ്ങിക്കടോ. വായിട്ട് നോക്കി നിൽക്കാതെ താൻ എന്തൊരു മുഴുക്കാളയാടും.
2: ഒന്ന് പതുക്കെ പറഞ്ഞിട്ട് മനുഷ്യരും എല്ലാം കേൾക്കൂലോ.
1: 40 ദിവസത്തെ അവധിയുണ്ട് അപ്പൂന്. അത് 40 മണിക്കൂർ പോലെ കടന്നു പോകണം. അത്ര സന്തോഷവാനായിരിക്കണം അവൻ. ഒരു 3-4 ദിവസം മീനാക്ഷിയുടെ ജോലി എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കും. എല്ലാം ശരിയാങ്കിലേ ഇവിടെ നിർത്തുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞുവിടും.
2: വല്ല പാത്രം കഴുകില്ല, തുണി അലക്കില്ല, മിറ്റടിക്കില്ല. ഓ,
1: രാവിലെ 9 മണിക്ക് ഇവിടെ എത്തണം, വൈകിട്ട് 6 മണി വരെ ഇവിടെ ഉണ്ടാവണം.
0: അത് വേണ്ട പപ്പ. ജോലി എടുത്തോളാം, രാത്രിയും പകലും ഒക്കെ. ബാഗും ഉടുപ്പുകളും ഒക്കെ ആയിട്ടാ ഞാൻ വന്നേ.
1: അവളെന്തിനാണ് അവന്റെ പപ്പാ പപ്പാന്ന് വിളിക്കുന്നേ? ഞാൻ അവളുടെ തന്തയാണോ?
2: അല്ല,
1: എന്ന് പറഞ്ഞ മേലാൽ അങ്ങനെ വിളിക്കരുത്.
0: പണിക്കരേട്ടാ, ഈ അപ്പു പറയാ, അപ്പുന് നേരെയാക്കും മുമ്പ് പണിക്കരേട്ടനെയാ നേരെയാക്കണ്ടെന്ന്. ശരിയാണോ?
2: എന്റെ മീനാക്ഷി, ആ കൊച്ചനെ അത് വെടിമരുന്ന. ആരെങ്കിലും ഒന്ന് ചോട്ടിൽ നിന്ന് തീപ്പെട്ടി വരയ്ക്കാൻ കാത്തിരിക്ക, പൊട്ടിത്തെറിക്ക. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട സൂക്ഷിച്ചു.
0: തീപ്പെട്ടി വരച്ച പൊട്ടും അല്ലേ?
2: ആ പൊട്ടും പൊട്ടും പൊട്ടും. ആ പിന്നെ പപ്പ എന്ന് വിളിക്കരുത്.
0: എന്തുവാ?
2: പപ്പാന്ന് വിളിക്കരുതെന്ന് പറയാൻ പറഞ്ഞു മോളി.
0: എന്നാ പിന്നെ നിങ്ങളെന്ന് വിളിക്കട്ടെ. നിങ്ങൾ പറയുന്നതൊക്കെ എനിക്കിഷ്ടവാ, അങ്ങനെയൊക്കെ.
2: ഈ വണ്ടി അധികാലം മുമ്പോട്ട് പോകും തോന്നുന്നില്ല. 3-4 ദിവസം ഒന്നും വേണ്ട, ചിലപ്പോ നാളെ തന്നെ പറഞ്ഞു വിട്ടൊന്ന് വരും. ഞാൻ വരട്ടെ?
0: എന്റെ തമ്പുരാനെ, ഈ പണിക്കര പോലുള്ള ചെന്നായ്ക്കളുടെ നടുവിൽ നിന്നും കുഞ്ഞാടായ അപ്പൂനെ കാത്തുകൊള്ളണേ.
3: ആമേൻ.
0: വല്ലാത്ത വീടും വല്ലാത്ത മനുഷ്യരും. ഇതിനിടയിൽ കിടക്കുന്ന അപ്പുമോന്റെ ഒരു ദുർവിധിയെ. ഏ അല്ല, പപ്പ പറയുക, അപ്പുമോൻ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യിക്കണമെന്ന്. എന്നെ കൊണ്ട് പറ്റത്തില്ല അതൊന്നും. ബോറ്.
3: പിന്നെന്താ പറ്റുക?
0: നമുക്കടിച്ച് പൊളിക്കാം അപ്പു, ചുമ്മാ കറങ്ങി നടക്കാം. എന്നിട്ട് 40 ദിവസങ്ങൾ 40 സെക്കൻഡ് വലെ സാപ്പിട്ട് കളയാം. പോകാൻ പുറത്ത് അടിച്ചു പൊളിക്കാൻ.

0: അപ്പനെ കൊണ്ടുപോയി തലതോർത്ത് കിടത്താൻ നോക്കും.
1: വെയിലെന്നില്ല മഴയെന്നില്ലാതെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുക. ബൈ. ഇവിടെ
0: നിന്നോട് പോവാൻ പറഞ്ഞില്ല. എവിടെ പോയിരുന്നത് വരെ? എന്താ ഇത്ര താമസിച്ചത്? ചോദിച്ചു കേട്ടില്ലേ?
2: അപ്പുന് സർക്കസ് കാണാൻ പോണെന്ന് പറഞ്ഞു, പോയിട്ട് തിരിച്ചു വന്നപ്പോ മഴ പെയ്തു. ഒരിടത്ത് കയറിയെന്ന് ഓട്ടോറിക്ഷ ഒന്നും കിട്ടാഞ്ഞപ്പോ പപ്പ വഴക്ക് പറയുന്ന പേടിച്ച്.
0: പപ്പാന്ന് വിളിക്കരുത്.
2: ഓട്ടോറിക്ഷ ഒന്നും കിട്ടാഞ്ഞപ്പോ അപ്പുവിന്റെ പപ്പ വഴക്ക് പറയുന്ന പേടിച്ച് മഴ നനഞ്ഞ് വന്നപ്പോ താമസിച്ചു പോയി.
0: അധികം വളച്ചെടുക്കരുത്, അധികം അഭിനയിക്കുകയും ചെയ്യരുത്. മറ്റുള്ളവരൊക്കെ വിട്ടികളാണോ ധരിച്ചിരിക്കുന്നത്? നിന്നെ ഇവിടെ വിളിച്ചു വേണ്ട.
2: എന്നെ ഉപേക്ഷിക്കരുത്, ഞാൻ ഒരു തെറ്റും ചെയ്തതല്ല.
0: പിന്നെ കാണിച്ചു നോക്കിയോ, കൊച്ചിനൊരു കമ്പനിക്ക് വേണ്ടി നിൽക്കാൻ പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? ഒരിടത്ത് ജോലിക്ക് നിന്നാ പാലിക്കേണ്ട ചില അന്തസ്സുകളുണ്ട്, ചില മര്യാദകളുണ്ട്, അതൊക്കെ ആദ്യം പഠിക്കണം. രാത്രി 8 മണിക്ക് സാരി സാരി നേരിട് സാരി നേരിട് സാരി നേരിട വന്ന അന്ന് മുതലേ മീനാക്ഷിയുടെ പെരുമാറ്റം എനിക്ക് ഇഷ്ടമായിട്ടില്ല. ആരെ കാണിക്കാനായി ഓവർ സ്മാർട്ട്നെസ്സും തന്നെ ഒക്കെ.
1: ഞാൻ അന്നേ പറഞ്ഞതാ ഈ വണ്ടി അധികം ഓടൂല.
0: തന്നോട് വലുത് ചോദിച്ചോളു, എത്ര വയസ്സുണ്ടെന്ന് പറഞ്ഞാ ജോലിക്ക് കയറിയത്?
2: 16.
0: സത്യത്തിൽ എത്ര ഉണ്ട്? 20 21?
2: 22.
0: പിന്നെ എന്തിനാ കള്ളം പറഞ്ഞത്?
2: 16 വയസ്സുള്ളവർക്കേ ജോലി ഉള്ളൂന്ന് അറിഞ്ഞപ്പോ അമ്മയെ പറഞ്ഞത്. അത്രയൊക്കെ പറഞ്ഞാ മതി, അത്രയൊക്കെ തോന്നുള്ളൂന്ന്. കൊറേ കാലമായി അമ്മയുടെ ആശയ എനിക്കൊരു ജോലി കിട്ടണമെന്ന്, അതുകൊണ്ടാ ഞാൻ കള്ളം പറഞ്ഞത്. പിന്നെ ഇന്റർവ്യൂവിന് ഗോവൻ ഡോക്ടർ പറഞ്ഞു കുറച്ച് ബഹളം ഓവർ സ്മാർട്ട്നെസ് ഒക്കെ കാണിച്ചാലേ പപ്പയ്ക്ക്, പപ്പയ്ക്കില്ല ബാലുസാറിന് ഇഷ്ടാവൂന്ന്. അത് കഴിഞ്ഞ് അപ്പുവിന്റെ കൂടെ കൂടിയപ്പോ 40 ദിവസം 40 മണിക്കൂറായിട്ട് പോണമെങ്കിൽ ഇങ്ങനെയൊക്കെ അല്ല ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്?
0: ഒന്നും ചെയ്യണ്ട, അങ്ങ് പിരിഞ്ഞു പോയാ മതി.
2: പപ്പ
3: തന്നെ ആരെങ്കിലും കുട്ടി അങ്ങ് പറഞ്ഞു വിട്ടേക്ക്, ഇത്ര ലൂസാണെന്ന് തോന്നുന്നു.
2: രാത്രി എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുത്, എനിക്ക് ഒരവസരം കൊടുത്താ. എനിക്കിപ്പൊ സാറിന് മനസ്സിലായി, അപ്പുന് മനസ്സിലായി, ഈ വീട് മനസ്സിലായി. ആർക്കും ഒരു പരാതി ഞാൻ ഉണ്ടാക്കില്ല, ഒരു കുഴപ്പം എന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവില്ല. ഒരവസരം കൂടി തന്ന് എന്നെ സഹായിക്കൂ പ്ലീസ്. എന്നെ സാറ് ജോലി എന്ന് പറഞ്ഞു വിട്ട എന്റെ അമ്മയ്ക്ക് അത് താങ്ങാനാവില്ല. ഞങ്ങൾ പാവങ്ങളാ സാർ. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച
0: അതിന് കരയുന്ന എന്തിനാ? കാര്യം പറഞ്ഞാ മതിയല്ലോ, കരഞ്ഞാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കരയാൻ മാത്രം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതോ പണിക്കരേ,
4: എന്തോ
0: ഈ കുട്ടി 2-3 ദിവസം കൂടെ ഇവിടെ നിന്ന് നോക്കട്ടെ, എങ്ങനെ ഇരിക്കുന്നു നമുക്ക് നോക്കാം. എന്തെങ്കിലും പരാതി ഉണ്ടെ താൻ എന്നോട് പറഞ്ഞാ മതി.
4: ശരി. ആ പോട്ടെ, കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പൊ കരഞ്ഞിട്ട് എന്താ കാര്യം? ആശ്വസിക്കൂ, ആശ്വസിക്കൂ, ആശ്വസിക്കൂ.
2: ഇനിയാ ശരിക്കും
4: ശരിക്കും
2: വെടിമരുന്നിന്റെ ചോട്ടിൽ നിന്ന് തീപ്പെട്ടി ഉരയ്ക്കാൻ പോണത്. എടാ അപ്പു.
5: എടാ അമ്മ.
2: എന്താ?
5: ആ പോട്ടെ.
2: എടാ അപ്പു.
5: എന്തോ?
2: ആരാണ്? ശരിയല്ലല്ലോടാ.
5: ആര്? പണിക്കരോ?
2: അല്ലടാ, നിന്റെ പപ്പ.
5: അതിപ്പോഴാണോ അറിയുന്നത്?
2: 100 തരവ എന്നെ അയാൾ ഇവിടുന്ന് പറഞ്ഞുവിടും. എന്റെ വേലയും പടയണയൊന്നും അങ്ങേരുടെ അടുത്ത് നടക്കില്ല, അതുകൊണ്ട് അങ്ങേരുടെ വിളച്ചിൽ എന്റെ അടുത്ത് നടക്കാൻ പാടില്ല. നീ ഒരു പേപ്പറും പേനയെടുത്തേ.
5: എന്തിനാ?
2: അങ്ങേരെ വീഴിക്കാൻ കണ്ണീരിന് മാത്രമേ കഴിയൂ. ഞാൻ പറഞ്ഞുതരാം, നീ ഒരു എഴുത്തെഴുതി വെച്ചോ. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോകുമ്പം നീ കണ്ണീരോട് ആ എഴുത്തങ്ങ് കൊടുത്തിട്ട് പറയണം, മിന്നുവിനെ പറഞ്ഞു വിടല്ലേന്ന്.
5: എഴുത്തൊക്കെ എഴുതിയാ എനിക്കെന്തോന്ന് തരും?
2: ഉടനെ തന്നെ സ്പീഡ് ബോട്ടിലൊന്ന് ചുറ്റാൻ
5: കൊണ്ടുപോവാം. എന്നാ റെഡി, പറഞ്ഞോ.
2: പ്രിയപ്പെട്ട എന്റെ പപ്പ.
5: പ്രിയപ്പെട്ട എന്റെ പപ്പ.
2: ഈ ലോകത്തില് എനിക്ക് പപ്പ മാത്രമല്ലേ ഉള്ളൂ. പപ്പ എന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുവെന്നും സ്നേഹിക്കുന്നുവെന്നും എനിക്ക് മാത്രമല്ലേ അറിയൂ. ആരെന്തൊക്കെ പറഞ്ഞാലും പപ്പയുടെ മനസ്സ് മുഴുവൻ എന്നോടുള്ള ഇഷ്ടവും സ്നേഹവും വാത്സല്യവും മാത്രമാണെന്ന് എനിക്കറിയാം. ഇനി എത്ര ജന്മങ്ങൾ പിറക്കേണ്ടി വന്നാലും പപ്പയുടെ മകനായി പിറക്കണമെന്ന് മാത്രമാണ് എന്റെ ആശ.
5: ആലവല വരെയൊക്കെ പോണോ?
2: കേടക്കെട്ടടാ, വീണ വീഴട്ടെ, നീ എഴുതിക്കോ. എന്നെക്കാളും മറ്റാരെക്കാളും എനിക്കിഷ്ടം പപ്പയാണ്. ഐ ലവ് യു പപ്പ, ഐ ലവ് യു. എന്നുമെന്നും പപ്പയുടെ സ്വന്തം അപ്പൂസ്. എങ്ങനെയുണ്ട്?
5: കൊള്ളാം, വീഴും.
0: ഒരു എഴുത്തുണ്ട്. ആരല്ലേ?
3: മിനിസ്റ്റർ നേരിട്ട് കൊടുത്തയച്ചതാ.
0: ഏത് മിനിസ്റ്റർ?
6: ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ. രുദ്രനെ തിരിച്ച് ജോലിക്ക് എടുക്കണമെന്ന് ശക്തമായ ഭാഷയിൽ ശുപാർശ ചെയ്തിട്ടുണ്ട് സാർ.
0: രുദ്രനെ തിരിച്ച് ജോലിക്ക് എടുക്കില്ല
6: സാർ. അങ്ങനെ പറയുള്ളൂ എന്നറിയാം. മിനിസ്റ്റർ അല്പം വാശിയില്ല. ഈ വർഷത്തെ എക്സ്പോർട്ട് ഓർഡർ മുഴുവൻ മീറ്റ് ചെയ്യണമെങ്കിൽ റോ മെറ്റീരിയൽ സപ്ലൈക്കുള്ള ഗവൺമെന്റ് കോട്ട.
0: എന്തൊക്കെ സംഭവിച്ചാലും രുദ്രനെ ഇവിടെ ജോലിക്ക് എടുക്കില്ല.
6: ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് ചില കടലാസുകളൊക്കെ വന്നിട്ടുണ്ട്, ഒക്കെ യൂണിയൻകാരുടെ.
0: ഇവിടുത്തെ മിനിസ്റ്റർമാര് മുഴുവൻ പറഞ്ഞാലും യൂണിയനുകൾ എല്ലാം ഇടപെട്ടാലും രുദ്രൻ ഇനി ഈ ഫാക്ടറി വർക്ക് ചെയ്യില്ല. ഈ ഫാക്ടറി നിന്ന് വലിച്ചെരി
3: സാർ. കമ്പനിക്ക് വേണ്ടിയാണ് വെറുതെ വാശി പിടിച്ച്.
0: ഇതിൽ വാശിയുടെയും വൈരാഗ്യത്തിന്റെ ഒന്നും പ്രശ്നമില്ല, പ്രിൻസിപ്പിളാണ്. ഈ നടുമുറ്റത്ത് വെച്ച് ഒരുത്തനെ കുത്തിക്കൊല്ലുക, കുറെ കാലം ജയിലിൽ കിടന്നിട്ട് പാർട്ടിക്കാരെല്ലാം കൂടെ ചേർന്ന് നിരപരാധിയാണെന്ന് പറഞ്ഞ് പുറത്തു കൊണ്ടുവരിക, അവൻ കുറ്റവാളിയാണെന്ന് ഞാനും നിങ്ങളും ഇവിടെയുള്ള മറ്റുള്ളവരും വിശ്വസിക്കുന്നിടത്തോളം കാലം അവനെ ഞാൻ ഇതിനകത്ത് കയറ്റുകയല്ല. തീർച്ച നിർത്തിയേര്, ഇത് ഇവിടെ വെച്ച് നിർത്തിയേര്. ആ മന്ത്രിയുടെ അകത്ത് വലിച്ചു കയറി രണ്ട് കുത്തും പറയാൻ വേണ്ടി തിരിച്ച് അങ്ങോട്ട് തന്നെ അയച്ചു കൊടുത്തേ.
2: ഒരു വല്ലാത്ത പ്രകൃത അപ്പുവിന്റെ പപ്പയ്ക്ക് എപ്പോഴെപ്പോഴും ദേഷ്യ. എങ്ങനെ താങ്ങി അപ്പുവിന്റെ മമ്മി ഇതൊക്കെ? അപ്പുവിന് ഓർമ്മയുണ്ടോ മമ്മിയെ?
5: ഞാൻ എപ്പോഴും കാണുമല്ലോ മമ്മിയെ. മിന്നുവിനെ കാണണോ?
2: എങ്ങനെ കാണാനാ?
5: വീഡിയോയിലുണ്ട്, ഒരുപാടുണ്ട്. മമ്മി എന്നെ കുളിപ്പിക്കുന്നതും ഉടുപ്പിടിക്കുന്നതും ഞാൻ മമ്മിയുടെ കൂടെ കിടന്നുറങ്ങുന്നതും ഒക്കെ ഉണ്ട്. പിന്നെ ഓഡിയോ കാസറ്റ് ഇല്ലേ, അതിനകത്ത് മമ്മി പാടാറുള്ള പാട്ടുകളും ഉണ്ട്.
2: എനിക്കെല്ലാം കാണണം അപ്പു, എനിക്കെല്ലാം അറിയണം. വാ.

0: നമസ്കാരം സാർ. ഒരു കൊല ചെയ്തവനാ ഞാൻ, ജയിലിൽ കിടന്നവനാ, സമ്മതിച്ചു. ഇന്ന് അതെല്ലാം ഓർത്ത് ദുഃഖിക്കുന്നവനുമാ. ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ വേറെ എങ്ങും ജോലി കിട്ടില്ല. ജോലിയില്ലാതെ ജീവിക്കാനാവില്ലല്ലോ. സാറിന് ജോലി കിട്ടണം.
1: ഇല്ല
0: സാർ, ഞാൻ കൊന്നത് ഒരു തൊഴിലാളി വഞ്ചകനെയാണ്. ഒരു തൊഴിലാളി പോലും എനിക്കെതിരെ പരാതി പറയില്ല.
1: ആര് പരാതി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിന്നെ ഇനി ജോലി കിട്ടില്ല.
0: ഒരു തൊഴിലാളിയെ കൊന്നിട്ടാ ഞാൻ ജയിലിൽ പോയതും പൊടി തട്ടി തിരികെ വന്നതും. ഇനി ഒരു മുതലാളിയെ കൂടി കൊന്നിട്ടായാലും ഞാൻ അതേപോലെ തന്നെ തിരികെ വരും.
1: നീ ഇതൊക്കെ പോയി വല്ല കൊച്ചു പിള്ളേരോടും പറ.
0: ഒരു കൊച്ചു പയ്യൻ വീട്ടിലുണ്ടല്ലോ, അത് മറക്കണ്ട. ദുഃഖിക്കും, ഇതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കും, ഒരുപാട് ദുഃഖിക്കും.
2: ദുഃഖിക്കും, ഇതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കും, ഒരുപാട് ദുഃഖിക്കും. എങ്ങനെ ഫിറ്റായിരിക്കും? ജീപ്പ് വട്ടം കൊണ്ടിട്ട് വലിയ സ്റ്റൈലിൽ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട്
3: മതി. കേട്ടതാ, അഞ്ചാറ് പ്രാവശ്യം കേട്ടതാ, ഇനി കേട്ട ബോറടിക്കും.
2: അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? നിർത്തിയേക്കല്ലേ?
3: ആ അതാ നല്ലത്. എന്നിട്ട് നേരത്തെ പോയി കിടന്ന് ഉറങ്ങ.
2: ആ ശരി, പോയേക്കാം. ബില്ല്?
3: ബില്ലൊക്കെ ഞാൻ കൊടുത്തോളാം.
2: അപ്പൊ ഞാൻ പോയേക്കാം.
3: ആ
2: പോയിട്ടിപ്പ എന്തിനാ? അവിടെയും കൊണ്ടുവന്ന ഇടത്തിനെ കുടിയിരുത്തിയിട്ടുണ്ടല്ലോ.
3: ആരെ?
4: മീനാക്ഷി. മിന്നോന്ന് വിളിക്കുന്ന ഇഷ്ടം. ആംസാരി ശരിക്കും കിടന്നതാ, എന്റെ കണ്ണ് കച്ചിട.
3: ഇതും കേട്ടതാ, ഒരുപാട് പ്രാവശ്യം കേട്ടതാ, ഇനി കേട്ടാ ഭയങ്കരമായിട്ട് ബോറടിക്കും.
2: ഓ, ബോറടിപ്പിക്കുന്നില്ലേ? ഞാൻ പോവാ. സോറി, ഗുഡ് നൈറ്റ്.
5: പരിചയപ്പെട്ടിട്ടില്ല ഇതുവരെ. എന്റെ പേര് കൃഷ്ണപിള്ള. ഒരു ചെറിയ രാഷ്ട്രീയ ജീവിതമായിട്ടൊക്കെ പോകുന്നു. ഞാനായി ആ മന്ത്രിയുടെ കത്ത് ആഫീസിൽ കൊടുത്തയച്ചത്. അതിപ്പം വലിച്ചു കയറി രണ്ടു മൂന്ന് കുത്തും വരെയായിട്ട് ഇങ്ങനെ തിരികെ കിട്ടി. ഇത്രയ്ക്കൊക്കെ പോണോ?
2: പോരാ, കുറച്ചുകൂടെ അങ്ങോട്ട് പോയാക്കൊള്ളാന്നുണ്ടായിരുന്നു, പക്ഷെ നേരം കിട്ടിയില്ല.
5: മോശമാണ്.
2: മോശമൊക്കെ ഞാൻ സഹിച്ചു. വഴിന്ന് പറയുക, ഞാനേ ഫിറ്റ. ചിലപ്പോ നല്ല തെറി കിട്ടും, ചിലപ്പോ തട്ടം കിട്ടും. അറിയിക്ക്.
6: ഈ മുതലാളിമാരൊക്കെ ഇങ്ങനെയായ പാവപ്പെട്ട നമ്മളൊക്കെ എന്തോ ചെയ്യും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ശബ്ദരേഖ.
1: സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസ്.
2: ബാലുട്ട ദേ നോക്കേ, ഉറക്കത്തിൽ അപ്പോ രണ്ടു മൂന്നോട്ടം ഞെട്ടി. പണ്ടുള്ളവര് പറയും അച്ഛന് ഈശ്വരഭക്തി തീരെ കുറയുമ്പോഴാ കുട്ടികൾ ഉറക്കത്തിൽ ഞെട്ടണന്ന്. ബാലുട്ട ദേ
3: കേട്ടു.
2: അതുകൊണ്ട് ബാലുട്ടനൊന്ന് അമ്പലത്തിലൊക്കെ പോണം. പോവോ? പറ്റുമെങ്കി ഒരു ശയന പ്രദക്ഷിണം തന്നെ ആയിക്കോട്ടെ അപ്പുവിന് വേണ്ടി. ചെയ്യോ? ശരിക്കും ചെയ്യോ? ബാലുട്ട ദേ ബാലുട്ട കഴിക്കാനുള്ളതൊക്കെ എടുത്തു വച്ചു. വരുന്നില്ലേ?
3: ഞാൻ വന്നാഷ് പോയോ?
2: ദേ വരുന്നില്ലേ?
3: അപ്പൊ ഉറങ്ങിയോ?
2: ഉറങ്ങി.

അപ്പു മാത്രല്ല, കേശുവും അമ്മണിയടുത്തെയും പണിക്കരേട്ടനും ഒക്കെ ഉറങ്ങി. എല്ലാരും കിടന്നോ, കഴിക്കാനുള്ളതൊക്കെ ഞാൻ വിളമ്പി കൊടുത്തോളാന്ന് പറഞ്ഞപ്പോ അമ്മണിയടുത്തേക്ക് വലിയ സന്തോഷായിരുന്നു. അയ്യോ പതുക്കേ

0: അമ്മയും ഇങ്ങനെയായിരുന്നു. ഞാൻ മൂന്നു നേരവും കഞ്ഞി കുടിക്കുന്ന കാണാനായിരുന്നു അവൾക്കിഷ്ടം.
1: അറിയാം.
0: ഒക്കെ അറിഞ്ഞല്ലേ. ഒക്കെ അറിഞ്ഞു, നീ ഒക്കെ അറിഞ്ഞു, പക്ഷേ ഒന്നറിഞ്ഞില്ല. എന്നെ എന്നെ അറിഞ്ഞില്ല. നീ എന്റെ പൊന്നുമോന്റെ അടുത്ത് ഒരു അഞ്ചു മിനിറ്റ് പോലും ഞാൻ ഇരിക്കാത്ത എന്താണെന്നറിയോ നിനക്ക്? അവന്റെ അമ്മയുടെ ഓർമ്മകൾ എനിക്ക് വരാതിരിക്കാന രാത്രിയും പകലും ആവശ്യത്തിലേറെ തിരക്ക് വാരി തലയിൽ വെച്ച് നടക്കുന്ന എന്തിനാണെന്നറിയോ നിനക്ക്? എന്റെ ഭാമയുടെ ഓർമ്മകൾ ഒരല്പം പോലും വരാതിരിക്കാന താങ്ങില്ല. അത് താങ്ങാനുള്ള കരുത്തില്ല ഈ മനസ്സ്. ലോകത്തിൽ ഒരിക്കലും എന്റെ ഭാമയ്ക്ക് ഭാരമാവനാവില്ല. ആവാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടുന്ന് പൊയ്ക്കോളൊന്നും ഒരിക്കലും ഞാൻ നിന്നോട് പറയില്ല. പക്ഷേ അല്പമെങ്കിലും നന്മ നിന്നിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നീയായിട്ട് തന്നെ പോകുന്നതാണ് നല്ലത്.

0: കാലാവസ്ഥ ഏതാണ്ടൊന്ന് പിടികിട്ടി കാണുമല്ലോ. ഇനി ഇപ്പൊ മോളുടെ ഭാവം എന്താ?
1: മണിക്കരേട്ട, അപ്പുവിന്റെ പപ്പയോട് എനിക്കൊന്നുമില്ലായിരുന്നു ഇതുവരെ, സത്യം. പക്ഷെ ഇപ്പോഴാ ഇപ്പോഴാ ഞാൻ അങ്ങ് പ്രേമിച്ചു പോയത്.
0: എന്തോന്ന് പ്രേമോ?
1: സ്വന്തം ഭാര്യ ഇത്ര കണ്ട് സ്നേഹിക്കുന്ന മനുഷ്യനെ ലോകത്തിലേത് പെണ്ണാ പ്രേമിച്ചു പോകാത്തത്? ഞാനങ്ങ് വെറുതെ വിട്ടേക്കുന്നോ?
0: അയ്യേ.

0: ഗുഡ് മോർണിംഗ്. എന്താ?
1: ആ പെങ്കൊച്ച് വെളുപ്പം കാലത്ത് തന്നെ അപ്പുവനെ കുത്തിപ്പൊക്കി എണീപ്പിച്ചോണ്ട് പോയി.
0: എങ്ങോട്ട്?
1: ക്ലബിലേക്ക്. വെള്ളത്തിലാ കളി. കാലത്തെ മുതലേ ബോട്ടിൽ കിടന്ന് കറക്കാം. എന്തോ ഒരു സ്പീഡാ.
0: കറക്കമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേ അവളോട് ഇതിൽ എത്ര വേണേലും എടുത്തോളാം പറ മുഴുവൻ വേണമെങ്കിൽ മുഴുവനും, എന്നിട്ട് പിരിഞ്ഞു പോയിക്കോളാം പറ ഡിസ്മിസ്.
1: ഓ,
0: ആ ജോലി ഞാൻ തന്നെ ഏൽപ്പിക്കുക. ഞാൻ തിരികെ വരുമ്പോൾ അവൾ ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. ഉണ്ടായ പിന്നെ താനും കരച്ചനുമായിട്ട് തന്നെ പറഞ്ഞേക്ക്.
1: ഓ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ ചെവിയിലൊന്ന് പിടിച്ചോ.
0: കാര്യം എന്താ വെച്ചാൽ പറഞ്ഞു.
1: ആ കൊച്ചിനെ, ആ മീനാക്ഷിക്ക് ഇന്നലെ അർദ്ധരാത്രി പോലെ സാറിനോടൊരു പ്രേമം പോലും.
0: ഒന്ന് പോടും.

0: എന്താ പണിക്കരേട്ടാ വെളുപ്പാങ്കാലത്തെ വെറും വയറോടെ കടവില്?
1: ഞാനൊരു ഗൗരവക്കാരനാ, കളിതമാശ എനിക്ക് പിടിക്കില്ല. ഞാനിപ്പൊ പറയാൻ പോകുന്ന ഗൗരവമുള്ള ഒരു കാര്യമാ, എന്തു വന്നാലും മീനാക്ഷി ആ വീട്ടിനകത്തോട്ട് കയറ്റരുതെന്ന് ബാലു സാറ് വളരെ കർക്കശമായിട്ട്
2: പറഞ്ഞിരിക്കുന്നു.
1: വെറുതെ എന്റെ ജോലി കളയക്കരുത്. വൈകിട്ട് വരുമ്പോ കൊച്ച ആ വീട്ടിലുണ്ടെങ്കിൽ എന്നെ പറഞ്ഞുവിടാ, ചതിക്കരുത്. ഇതിൽ എത്ര വേണമെങ്കിലും ഇത്രയും നാൾ ജോലി ഇതെന്റെ കൂലിയായിട്ട് എടുത്തോളാൻ പറഞ്ഞു ബാലു സാർ.
3: നീ എന്തിനാ വിഷമിക്കുന്ന? മറ്റത് കയ്യിലുണ്ടല്ലോ അല്ലേ?
1: എന്ത് പറ്റാ?
0: അതൊന്നും പണിക്കരേട്ടൻ അറിയണ്ട, നീ വാ.
1: എന്തെങ്കിലും ഒന്ന് പറഞ്ഞേച്ചു പോ. അധികം വെളച്ചിലെടുക്കരുത്. കുട്ടി ഇവിടെ വരാൻ, ഇവിടെ വരാനാ പറഞ്ഞത്?
0: പണിക്കരേട്ടൻ വിഷമിക്കാതെ, ചേട്ടന്റെ ജോലിയൊന്നും പോവില്ല. വേണമെങ്കിൽ ഒരു പ്രമോഷനുമായി തന്നേക്കാം പോരെ.
1: അപ്പൊ പിന്നെ ഈ രൂപയോ?
0: ആ താൻ എടുത്തോടോ.
1: താനോ?
0: വേണ്ടപ്പോ അധികം ചിരിക്കണ്ട, കാര്യങ്ങളൊക്കെ ഇത്തിരി പ്രശ്നത്തിലാ.
4: ഇപ്പൊ എന്തായാലും പൊങ്ങളെ.
0: അതെ, അപ്പുന്റെ പപ്പയ്ക്ക് ഒരു സമ്മാനം വാങ്ങി കൊടുക്കാം.
4: എന്ത് സമ്മാനം?
0: അത് ആലോചിക്കേണ്ടത്. എന്താ പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടം? അപ്പുവിന് ഇഷ്ടപ്പെട്ട എന്തുവാ? ഇപ്പൊ ഞാൻ അപ്പുവിനൊരു സമ്മാനം തരുന്നു എന്നിരിക്കട്ടെ. എന്ത് സമ്മാനം തന്നാലായിരിക്കും അപ്പുവിന് കൂടുതൽ ഇഷ്ടം?
4: എന്റെ മമ്മിയെ തരുമോ സമ്മാനായിട്ട്?
0: തരാലോ.
4: മരിച്ചവരെങ്ങനെ തിരിച്ചു വരും?
0: അതൊക്കെ വരും, നമുക്ക് കാണാം. അപ്പുവിന് അപ്പുവിന്റെ മമ്മിയെ കിട്ടിയാ പോരെ, തീർച്ചയായിട്ടും കിട്ടും. നോക്കിക്കോ.
4: എപ്പോ?
0: താമസിയാതെ. ഒരിക്കൽ അപ്പുവിനെ നടുക്കിരുത്തി ഞാനും അപ്പുവിന്റെ പപ്പയും അപ്പുറം ഇപ്പുറം ഇരുന്ന് ഇതുപോലൊരു സ്പീഡ് ബോട്ടിൽ അങ്ങ് ദൂരെ ദൂരെ പോവും അപ്പുവിന്റെ മമ്മിയെ തേടി. അന്ന് നോക്കിക്കോ അപ്പുവിന് മമ്മിയെ കിട്ടോ കിട്ടില്ലേന്ന്. അപ്പു, ഒരു കാര്യം ചോദിച്ചാ സത്യം പറയോ?
4: എന്തുവാ?
0: പറയോ. അപ്പുവിന് എന്നെ ഇഷ്ടമാണോ? എത്ര ഇഷ്ടം?
4: ഒരുപാട്.
0: ഒരുപാടെന്ന് വെച്ചാ?
4: ഇത്ര. അല്ല, ഇത്ര.
0: ഹേ.

0: Varán.
1: വന്നേക്കാന്നോ? ഇങ്ങോട്ട് വാടി. വരൻ, നിന്നോട് വരാനാ പറഞ്ഞത്? പറഞ്ഞത് കേട്ടില്ലേ? വരൻ,
2: എന്തായത്? എന്തായത്? എടാ എടാ, വിടടാ വിടടാ വിടടാ.
1: എന്താ?
2: അതു കൊള്ളാം. എന്നോടാണോ ചോദിക്കുന്നത്? ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു. എന്താ എന്താ കാര്യം?
1: എന്റെ പെങ്ങളാ മീനാക്ഷി. വീട് വിട്ടിറങ്ങി തെരുവ് തന്നെ നടപ്പാ 10-12 ദിവസമായിട്ട്. അവിടെ അമ്മക്കേ ആദ്യം കയറിയിട്ട് കിടപ്പാ. കണ്ടാ പിടിച്ചോണ്ട് പോണ്ടേ. നീ വണ്ടി കേറുന്നോ അതോ ഞാൻ പൊക്കിയെടുത്ത് കേട്ടണോ?
3: ഞാൻ കേറാം.

0: നീ ഓടോ.
1: എന്തൊന്നാ ഈ കാണിക്കണേ? എന്താ ഇത്? എന്താ എന്നെ കൊണ്ടുപോയി? എന്നെ
0: ഓടുവല്ലേ?
1: ഇറങ്ങി പോകണം. നിങ്ങളൊക്കെ ആരാ? ഒന്ന് പോണോ? മിണ്ടി പോരുത്.

0: போகா,
1: என்ன கொண்டு போயிருந்த

0: എന്താ?
1: വല്ലാതെ ദണ്ണം തോന്നിയ ഒരു സംഭവമായിപ്പോയോ?
0: ഏത്?
1: ആ മീനാക്ഷി കൊച്ചിനെ കുറെ പേര് ചേർന്ന് പിടിച്ചോണ്ടാ പോയി. അടിയും തൊഴിയൊക്കെ ആയിട്ട് എന്ത് ബഹളായിരുന്നു ഇവിടെ.
0: ആര് ആര് പിടിച്ചോണ്ട് പോയി?
1: കൊറേ ചെറുപ്പക്കാര് തടിയന്മാര്.
0: എന്തിനെ?
1: ആ ഞാൻ തുടരുത്, വിടറ ഇറങ്ങണന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുന്ന ആര് ഗവനിക്കാനാ? എനിക്കിട്ടും കിട്ടിയ ഒരു തള്ളു.
0: താൻ എന്തിനാ തുടരുത് പിടിക്കരുതെന്നൊക്കെ പറയാൻ പോയത്? തന്നോട് ഞാനല്ലേ പറഞ്ഞ അവളെ പറഞ്ഞു വിട്ടേക്കാൻ.
1: അത് ശരി, നമ്മള് പറഞ്ഞ അയക്കുന്ന പോലെയാണോ അന്യന്മാര് നമ്മുടെ വീട്ടിൽ നിന്നൊരു പെണ്ണെ പിടിച്ചോണ്ട് പോകുന്നത്?
0: ഏതായാലും അവിടെ ഇവിടെ നിന്ന് പോയല്ലോ.
1: ആ പോയി.
0: നന്നായി നന്നായി എന്ന് കരുതിക്കൊണ്ടാ മതി. താൻ അതിനെ കുറിച്ച് ഓർത്തിന് ഇത് എണ്ണപ്പെടുമെന്ന് വേണ്ട.
2: അപ്പൂന് നല്ല സങ്കടമുണ്ട്. രാവിലെ മുതൽ ഒരു വക കഴിച്ചിട്ടില്ല.
0: അപ്പൂ എന്താ ഒന്നും കഴിക്കാഞ്ഞത്? അപ്പൂ എന്താ ഒന്നും കഴിക്കാഞ്ഞത്? ചോദിച്ചിട്ടില്ലേ അമ്മണേ? ആഹാരം എടുത്തു നോക്കിയേ. എനിക്കും അപ്പൂനും അവൻ കഴിച്ചോ ഇല്ലോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ.

0: ഞാൻ പറഞ്ഞതാ പണിക്കരോട്, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ മീനാക്ഷി ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന്. അവള് ശരിയല്ല, എനിക്ക് അവളെ ഇഷ്ടമല്ല. ഒരു കാരണവശാലും ഞാൻ അവളെ എനിക്ക് കയറ്റവില്ല. അപ്പുവിനൊരു നല്ല കുട്ടിയാണെന്നുണ്ടെങ്കിൽ അപ്പു മാത്രം വിചാരിച്ചാ മതി, അതിനാരുടെയും സഹായമൊന്നും വേണ്ട. വാ കഴിക്ക്, ആവശ്യമില്ലാത്ത വാശിയൊന്നും വേണ്ട. പോ വന്ന് കഴിക്കാനാ പറഞ്ഞത്? എടാ നിന്നോട് വന്ന് കഴിക്കാനാ പറഞ്ഞത്? പറഞ്ഞ കേക്കില്ലടാ റാസ്കൽ, നീ കഴിക്കുമെന്ന് ഞാൻ നോക്കാം. അപ്പൊ നിന്നോട് കഴിക്കാനാ പറഞ്ഞത്? കഴിക്കേ, എടാ കഴിക്കാൻ.
1: അയ്യോ
0: അസത്തെ, ഓഹാരം വലിച്ചെറിഞ്ഞു. വേണ്ട,
1: അയ്യോ വേണ്ട,
0: പിള്ളേരെ ഇങ്ങനെയാണ് തല്ലണത്? ആവശ്യമുണ്ടെങ്കിൽ ഒരു വടി എടുത്താ എനിക്ക് തല്ലി കൊല്ലണം. ഇതിനെ ഇങ്ങനെ കൊഞ്ചിക്ക്, എല്ലാരും കൂടെ കൊഞ്ചിക്ക്, കൊഞ്ചിച്ച് കൊഞ്ചിച്ച് എന്റെ മോനെ ഈ കൊലത്തിലാക്കി. ലോകത്തിൽ എത്രയോ കുട്ടികളുണ്ട്, ഇവ മാത്രം എന്താ ഇങ്ങനെ? അഹങ്കാരി, നിഷേധി. അപ്പോ നിന്നെ എനിക്ക് ഇഷ്ടമല്ലടാ.
2: എന്താ ഈ വീടിന് ഇങ്ങനെ ഒരു ശനിദേശം? എന്റെ അമ്മണിയമ്മേ, അല്ല വെറും അമ്മണിയമ്മേ,

0: ഹലോ
1: ബോബൈ, ഞാനാ.
0: എന്താ ബാലു?
1: എടാ, ആ പെണ്ണ് പോയി കളഞ്ഞല്ലോ. ആ മീനാക്ഷി
0: എപ്പോ?
1: ആ രാവിലെ ആരോ വന്ന് വിളിച്ചോണ്ട് പോയെന്നോ പിടിച്ചോണ്ട് പോയെന്നോ ഒക്കെ പറയുന്നു. അപ്പോൾ എന്റെ സങ്കടം അങ്ങോട്ട് സഹിക്കാൻ വയ്യ. അവൻ ആകെ വിഷമിച്ചിരിക്കുക. നീയേ ഇപ്പൊ തന്നെ ആരെങ്കിലും ഒന്ന് ഏർപ്പാട് ചെയ്തിട്ട് നാളെ രാവിലെ തന്നെ അവളോടൊന്ന് വരാൻ പറയും. എന്ത് വേണേ കൊടുക്കാന്ന് പറയും.
0: നോക്കട്ടെ, ആ കുട്ടിയുടെ അഡ്രസ്സ് തപ്പിയെടുക്കാമെന്ന് നോക്കട്ടെ, എന്നിട്ട് ആളെ വിടാം.
1: ആ
2: കഴിക്കണ്ടായോ?
1: കഴിക്കാൻ പോവാ.
2: ആഹാരം കഴിക്കണ്ടായോന്ന് ചോദിച്ചത്?
1: വേണ്ട.
2: ഒരത്താഴം മുടങ്ങിയാൽ ഒരു പ്രാവിന്റെ തൂക്കം ഇറച്ചി ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന
1: പണിക്കരെ.
2: എന്തോ?
1: അപ്പോൾ ഞാൻ ഒരുപാട് തല്ലിയല്ലേ?
2: കഷ്ടായിപ്പോയി. അത്
1: തനിക്ക് ഓർമ്മയുണ്ടോ?
2: എന്ത്?
1: അന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോ ഭാമ എന്റെ കൈപിടിച്ച് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, അപ്പൂനെ വേദനിപ്പിക്കരുത്, അപ്പൂനെ വേദനിപ്പിക്കരുത്. അവളുടെ മരണശേഷം എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട്. എന്റെ തൊട്ടടുത്ത് വന്നിരുന്ന അവിടെ പറയുന്നത് പോലെ, അപ്പൂനെ വേദനിപ്പിക്കരുത് പലവട്ടം, അപ്പൂനെ വേദനിപ്പിക്കരുത്. ഒക്കെ ഞാൻ മറക്കുന്നല്ലോ പണിക്കരെ.
3: ഞാൻ എന്നോടൊന്ന് വാ, എനിക്കെന്റെ മോനോട് മാപ്പ് ചോദിക്കണം.

0: सॉरी मुझे, सॉरी इनके मुंह करे वरी के लिए करे पिके लिए पापा दाहल वरी मोने मिन्नु पिने वरी पोगले वरी अपुसने पपर देशिया इंगवा नमक वाला करेगा
1: അടുത്ത വിഷുവിന് പണിക്രമവും കിടന്ന് ഉറങ്ങുമ്പോ ചുറ്റും വെടിമരുന്നിട്ട് പൊട്ടിക്കാൻ.
2: അയ്യോ എന്റെ പൊന്നു മോനെ, അങ്ങനെ ഒന്നും ചെയ്തു കളയല്ലേ, കൊച്ചിനൊന്ന് പറഞ്ഞു മനസ്സിലാക്കണേ.
3: ആ പറയാം, അങ്ങനെയാണെങ്കിൽ മിന്നുവിനെ ഉടനെ വരുത്തണമല്ലോ പൂസ്.
2: എന്താണ് അച്ഛനും മോനും കൂടെ വിശേഷിപ്പ്?
3: ഒന്നുമില്ല. ആരായിരുന്നു പണിക്കരെ ആ കുട്ടിയെ ഇവിടെ വന്ന് വിളിച്ചോണ്ട് പോയത്?
2: അയ്യോ ആരാണെന്ന് ഒരു പിടിയില്ല, ഒരു മൂന്നാല് തടിയന്മാര്, ഒരെണ്ണത്തിന്റെ പേരറിഞ്ഞൂടാ.
4: ഹലോ, ആ ഗോവൻ ഡോക്ടർ.
3: ഹലോ
5: ബാലു, ഞാൻ ആളെ വിട്ടു. അവളുടെ വീട്ടുകാർക്ക് എന്തോ മടിയുള്ളത് പോലെ, ഇനി വിടണില്ല എന്നാ പറയണേ. ഞാൻ പോയി വിളിക്കണോ?
3: വേണ്ട ഗോപ, ഞാൻ പോയിക്കോളാം. വീടെവിടാ?
5: മനക്കാട്ട് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിയുന്ന റോഡ് അവസാനിക്കുന്നിടത്താണെന്നാ പറഞ്ഞത്. ഒരു പഴയ മോഡൽ കെട്ടിടമാണെന്നാ തോന്നുന്നത്.
3: ആ രാവിലെ ഞാനും അപ്പവും ചേർന്ന് പോയി കൂട്ടിക്കൊണ്ടുവരാം. ഓക്കെ, താങ്ക് യു.
1: വെക്കേഷന് കൂട്ടിയിട്ട് വരുമ്പോ പപ്പ എന്തൊക്കെയാ പറഞ്ഞ?
3: എന്ത് പറഞ്ഞു?
1: എങ്ങാണ്ടെങ്ങാണ്ടൊക്കെ കൊണ്ടുപോവാന്ന് പറഞ്ഞില്ലേ? പാർക്കിൽ കൊണ്ടുപോവാം, കുതിരപ്പുറത്ത് കയറ്റാം, കാർ ഡ്രൈവിംഗ് പഠിപ്പിച്ചേരാന്നൊക്കെ. എന്നിട്ടോ? ഇപ്പം പഠിപ്പിക്കാവോ കാർ ഡ്രൈവിംഗ്?
3: അയ്യോ ഇപ്പൊ വേണ്ട, വെക്കേഷൻ തീരാ ഇനിയും സമയമുണ്ടല്ലോ, പിന്നീടാവട്ടെ.
1: അതെന്താ പപ്പ അവിടെ?
3: അതോ അതൊരു സിമിത്തേരിയ. ആ കുന്നിനപ്പുറത്തൊരു പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളി.
1: ആ ബെഞ്ചുകളൊക്കെ എന്തിനാ
3: ഇരിക്കാൻ? ഒത്തിരി പേര് വരില്ലേ അവിടെ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ? പ്രാർത്ഥനകളും ചിലരൊക്കെ ആ ബെഞ്ചിൽ ഇരിക്കും കുറെ നേരം, പിന്നെ അങ്ങ് പോകും.
1: നമുക്കൊന്ന് പോയിരിക്കാം അവിടെ, എനിക്കും പപ്പയ്ക്കും മാത്രം.
3: നമ്മൾ എന്തിനാ അവിടെ പോയിരിക്കുന്നത്? നമുക്കിരിക്കാൻ ആൽത്തറയും കുളക്കടവും ഒക്കെ ഉള്ള അമ്പലങ്ങളില്ലേ? പ്രാർത്ഥിക്കണം, ഒരിക്കലും അപ്പുമായിട്ട് പോയെന്ന് പ്രാർത്ഥിക്കണം. ഒരു കടമാണ്.
1: ഇപ്പൊ പോവാം.
3: വേണ്ട മോനെ, മീനാക്ഷിയെ കണ്ടുകഴിഞ്ഞ് പപ്പയ്ക്ക് 10:30 ഓഫീസിലെത്താനുള്ളതാ.

0: ഇനിയൊരു കിലാവട്ടെ. ഇതാണെന്ന് തോന്നുന്നു അപ്പുവിന്റെ മിന്നുവിന്റെ വീട്. അപ്പു ഇവിടെ ഇരുന്നോളൂ, പപ്പ പോയിട്ട് വരാം.
1: വേണ്ട പാപ്പ, ഞാൻ ഓണടിച്ച മിന്നു വരും.
0: ആരെയും കാണുന്നില്ലല്ലോ, ഞാൻ പോയി നോക്കിട്ട് വരാം.

0: മീനാക്ഷിയുടെ വീടല്ലേ ഇത്?
1: അതെ.
0: ഞാൻ ബാലു. എന്റെ വീട്ടിലായിരുന്നു കുറെ ദിവസങ്ങളായിട്ട് മീനാക്ഷി, മകനെ അപ്പൂനെ നോക്കാൻ. ഇന്നലെ ആരൊക്കെ ഒന്ന് ഉപദ്രവിച്ചെന്നോ പിടിച്ചുണ്ട് പോയെന്നൊക്കെ കേട്ടു. എന്താണെന്ന് അന്വേഷിക്കാമെന്ന് കരുതി. മീനാക്ഷി ഇല്ലേ ഇവിടെ? ഒന്ന് വിളിക്ക്. നിങ്ങളാരാ? മീനാക്ഷിയുടെ അമ്മയല്ലേ?
1: അതെ.
0: ഒന്ന് വിളിക്കാൻ.
2: എന്താ പറയാനുള്ളതെന്ന് വെച്ചാ എന്നോട് പറഞ്ഞാ മതി.
0: രുദ്രൻ ഇവിടെ?
2: എന്റെ വീടായത്. എന്റെ സഹോദരിയാ മീനാക്ഷി. സഹോദരി എന്ന് പറഞ്ഞാൽ മുഴുവനല്ല, പകുതി. ഞാൻ ജനിച്ചു കഴിഞ്ഞാ എന്റെ അച്ഛൻ ഇവരെ കെട്ടിയത്. അതിലുണ്ടായതാ അവള്. സാറിനിപ്പോ എന്താ വേണ്ടേ?
0: എന്റെ മകന്റെ വെക്കേഷൻ കഴിയുന്നവരെ അവനോടൊപ്പം ഉണ്ടാവുമെന്ന് മീനാക്ഷിയോട് ചോദിക്കാൻ വന്നതാ ഞാൻ.
2: ഉണ്ടാവില്ല.
0: എനിക്ക് ചോദിക്കുന്നത് മീനാക്ഷിയോടാണ്.
2: ഓഹോ, എന്നാലേ സൂക്കേട്ട് തീരുള്ളൂ അല്ലേ. അവളെ ഇങ്ങ് വിളിക്കേ.

0: സാറ് വന്നിരിക്കുന്നു. കുറെ കാലം കൂടെ സാറിന്റെ കൂടെ ജോലിക്ക് നിൽക്കുമെന്ന് ചോദിക്കാൻ. എന്തു പറയുന്നു?
1: ഞാൻ വരാം. അപ്പുവിന്റെ അടുത്തേക്ക് ഞാൻ വരാം. സത്യമായി ഞാൻ
2: വരാം. അടിക്കരുത് ഇങ്ങനെ. വേണ്ട, ഇടപെടണ്ട. ഫാക്ടറി അല്ലേ ഇത്. അമ്മയല്ലേ നിങ്ങൾ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ.
1: എനിക്ക് കാണാൻ വയ്യ. എന്റെ മോളെ ഇങ്ങനെ തല്ലി കൊല്ലുന്നത് എനിക്ക് കാണാൻ വയ്യ. ദയവേദ സാർ പോ.
2: ഞാൻ പോകുന്നു. മീനാക്ഷി എന്റെ അപ്പുവിന്റെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ ഇനിയും വന്നിരിക്കും. കൂട്ടിക്കൊണ്ടുപോയി.
0: ആഹാ, ഭാര്യ മരിച്ചുപോയത് കൊണ്ട് കൂടെ കിടത്താൻ എന്റെ പെങ്ങളെ തന്നെ വേണം സാറിന് അല്ലേ?
2: അങ്ങനെയാണെങ്കിൽ അങ്ങനെ.

0: ദേഹം കിടന്ന് അടിക്കണു. പിന്നെ രാവിലെ മുതൽ എത്രാമത്തെ തവണയാണ് ബെല്ലടി കേട്ട് ബെല്ലടി കേട്ട് കാതിന്റെ കിണ്ണാന്റെ മറിഞ്ഞു പോയി. ഹലോ
1: ബാലുസാർ എത്തിയോ?
0: ബാലുസാർ എത്തിയോ? ബാലുസാർ എത്തിയോ എന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ? വന്നാ തന്നെ ഞാനെന്താ അവിടെ പിടിച്ചു കിട്ടിടാൻ പോവാ.
1: എല്ലാരും കാത്തു നിൽക്കാം, ബോർഡ് മീറ്റിംഗ് സമയം കഴിഞ്ഞു.
0: ബോർഡ് മീറ്റിംഗ് ആയാലും ലോഡ്ജ് മീറ്റിംഗ് ആയാലും ഞാനിപ്പോ എവിടെ പോയി മക്ഷിയിട്ട് നോക്കാനാ? വന്നാ വിവരം പറഞ്ഞേക്കാൻ വെച്ചേക്കട്ടെ.
1: ഓ എന്തോ ഒരു വിവരമില്ലാത്ത പണിക്കര്.
0: വിവരമില്ലാത്ത കുറെ ബോർഡുകാർ.
2: അപ്പോ ഇന്ന് നടന്നതൊക്കെ മോനങ്ങ് മറന്നേക്ക്. കൂട്ടത്തില് കഴിയുമെങ്കിൽ മീനാക്ഷി, നമുക്ക് വേണ്ടപ്പോ ആ ബന്ധം. എന്റെ അപ്പൂസിന്റെ കൂടെ എന്നും പപ്പയുണ്ടോ? എന്നും നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം.
3: എങ്ങോട്ട്?
2: ആരും അറിയാതെ കുറെ കാലം എസ്റ്റേറ്റ് ബംഗ്ലാവിൽ പോയി നിൽക്കാം. അവധി തീരും വരെ അപ്പു വരും എന്റെ കൂടെ.
0: ബാലുസാർ കാലത്തെ ഇവിടെ എണീച്ചു പോയതാ മീനാക്ഷി കൊച്ചിനെ കാണാനായിട്ട്. ഇനി കണ്ടോ എന്നോ അതിനെ കൊണ്ട് വേറെ എവിടെങ്കിലും പോയി പൊറുതി ആയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞോടാ. നിങ്ങൾ ആരെയും ചലിക്കണത്?
4: എടോ പുല്ലേ, ഇത് ഞാൻ ബാലുവാ.
0: സാർ സാർ ഞാൻ പണിക്കണുണ്ട് സാർ, ക്ഷമിക്കണം സാർ.
4: ഞാനിപ്പോ എസ്റ്റേറ്റ് ബംഗ്ലാവിന്നാ. താനേ ആ കേശുവിന്റെ കയ്യിൽ എന്റെ അപ്പൂന്റെയും കുറെ ഡ്രസ്സുകൾ ഞാൻ കൊടുത്തേക്ക്.
0: ഓ ആഫീസിൽ നിന്ന് കുറെ പേര് കൂടെ വിളിച്ചിരുന്നു, ഏതാണ്ട് ബോർഡ് മീറ്റിംഗ് ആണ് ലോഡ്ജ് മീറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞ്.
4: ആ ഒരാഴ്ച കഴിഞ്ഞാൽ വരുമെന്ന് പറഞ്ഞാ മതി, വേറെ ഒന്നും പറയണ്ട. ആരോടും ഞാൻ എവിടാന്നും പറയണ്ട, മനസ്സിലായോടോ? ആ
0: എന്റെ അമ്മണിയമ്മേ സാറായിരുന്നു, ഞാൻ ആകെ അവിടെ നാണിച്ചുപോയി.
5: നാണോ? പണിക്കരേറ്റുണ്ടോ അത്?
2: അപ്പോ വല്ലാത്തൊരു ഗതിയാ നമ്മുടേത്. അപ്പൂന് പപ്പയോട് അടുക്കണമെന്ന് തോന്നുമ്പോ പപ്പ അകന്ന് മാറും. ഇപ്പൊ പപ്പയ്ക്ക് അപ്പൂനോട് അടുക്കണമെന്ന് തോന്നുമ്പോ അപ്പു അകന്ന് മാറുന്നു. ഇപ്പൊ എന്താ ഓർത്തോണ്ടിരുന്നേ?
3: ഒന്നുമില്ല.
2: അത് കള്ളം. ഞാൻ പറട്ടെ, ഓർത്തോണ്ടിരുന്നത് മിന്നുനെ കുറിച്ചല്ലേ?

0: മിന്നു നല്ല കുട്ടിയാ. ആദ്യമൊക്കെ എനിക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോഴറിയുന്ന പാവാണെന്ന്. പക്ഷെ എന്തു ചെയ്യാം, അവൾക്ക് വരാൻ പറ്റില്ലല്ലോ.
1: വരാന്ന് പറഞ്ഞല്ലോ മിന്നു.
0: ശരിയാ പറഞ്ഞു. പക്ഷെ അവരിവിടണ്ടേ? അവിടെ നടന്നൊക്കെ അപ്പും കണ്ടതല്ലേ. നമുക്ക് എത്രത്തോളം അവരെ കുടുംബകാര്യങ്ങൾ ഇടപെടാൻ പറ്റും. അതുകൊണ്ടാ പപ്പ പറഞ്ഞത്. അപ്പു അതൊക്കെ അങ്ങ് മറന്നേ. വേണ്ട പെണ്ണങ്ങണ്ട, ഒരു രണ്ടു ദിവസം കഴിയട്ടെ. മീനാക്ഷിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന പപ്പയെ നോക്കട്ടെ. ആ പെട്ടെന്നൊന്ന് പറഞ്ഞേ, അപ്പുവിന് പപ്പയെ ആണോ ഇഷ്ടം, മിന്നുവിനാണോ ഇഷ്ടം? അല്ലെങ്കിൽ വേണ്ട, ഇതിലേതെങ്കിലും ഒന്ന് തൊട്ടാ മതി. വേമണോ? ആവൂ, അപ്പുവിന് കൂടുതൽ ഇഷ്ടം പപ്പയെ.

0: താനെന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്?
1: ആ മീനാക്ഷിയുടെ തള്ള ഇന്നലെ മുതൽ സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് നിർബന്ധവും ബഹളവും കരച്ചിലും ഒക്കെ അതാ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. കാറിലിരിക്ക, കാണണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതേ വഴി തന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാം.
0: കാണണം. എന്താ
2: ബാലുസാറിനെ അപ്പുമോനെ നേരിട്ട് കണ്ട് മാപ്പ് പറയണമെന്ന് എന്റെ മോള് നിർബന്ധിച്ചിട്ടാ ഞാൻ വന്നത്. ഞങ്ങളോട് പൊറുക്കണം.
0: എന്തിനായിരുന്നു ഇതൊക്കെ? നുണകളെ പറഞ്ഞ് മീനാക്ഷി എന്റെ വീട്ടിൽ ജോലിക്ക് വരിക, എന്റെ മോനുമായിട്ട് അടുക്കുക, എന്ത് കൂടാലോചനായിരുന്നു ഇതിന്റെയൊക്കെ പിന്നില്?
2: ഒന്നുമില്ല സാർ. സാറിന് ശരിക്കും ഞങ്ങളെ അറിയാഞ്ഞിട്ടാ. പണ്ടു മുതലേ ആ രുദ്രൻ എനിക്കും എന്റെ മോക്കും ഒരു ശാപമാ. പെട്ടതല്ലെങ്കിലും മകന്റെ സ്ഥാനത്തായി പോയില്ലേ, അങ്ങനെ അങ്ങ് പറിച്ചു കളയാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞാലോ ചെയ്താലോ ശിക്ഷ കിട്ടുന്നത് എന്റെ

അവന്റെ എല്ലാ സഹായവും ആ കൃഷ്ണപിള്ളയാ. വീട്ടിൽ വരുമ്പോഴൊക്കെ അയാളുടെ കണ്ണും നോട്ടവുമല്ല എന്റെ മോളുടെ നേരെയാ. എപ്പോ എന്താ സംഭവിക്കാന്നറിയില്ല. കുറെ കാലത്തേക്കുള്ള രക്ഷപ്പെടലായിരുന്നു സാറിന്റെ വീട്ടിൽ വന്ന് രഹസ്യമായി നിന്നത്. മനസ്സുറപ്പിച്ച് ഞാൻ ഉറങ്ങിയിട്ടുള്ളത് തന്നെ അവൾ സാറിന്റെ വീട്ടിലായിരുന്നപ്പോഴാ. ഇപ്പൊ കൃഷ്ണപിള്ള രുദ്രന് വേറെ ജോലിയൊക്കെ ശരിയാക്കി കൊടുത്തു. പകരം എന്റെ മോളെ അയാൾക്ക് കെട്ടിച്ചു കൊടുക്കുക. നാളെയോ മറ്റന്നാളോ സൂക്കേടുകാരനാ. 57 വയസ്സുമായി. എന്നാലും നേരെ ചൊവ്വയുള്ള കല്യാണമായിരുന്നു എനിക്ക് വേണ്ടില്ലായിരുന്നു. ഇത് ചുമ്മാ പേരിന്. സാറെന്തെങ്കിലും ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയല്ല ഞാൻ വന്നത്. എന്റെ മോള് നിർബന്ധിച്ചതുകൊണ്ട് മാപ്പ് പറയാം. അധികനേരം എനിക്ക് നിൽക്കാൻ പറ്റില്ല. എന്നെ ഒന്ന് വഴിയിലേക്ക് ഇറക്കാൻ പറഞ്ഞാ.

0: ഹലോ
1: സാർ, ഞാൻ ബാലുവാണ്.
0: ആ പറയൂ, എന്താ വിശേഷം?
1: എനിക്ക് സാറിനൊന്ന് കാണണമല്ലോ.
0: കാണാമല്ലോ, എപ്പോ വേണമെങ്കിലും കാണാമല്ലോ.
1: വൈകുന്നേരം 5 മണിക്ക് ഞാൻ അങ്ങോട്ട് വരട്ടെ?
0: ആയിക്കോട്ടെ, ഓക്കെ, റൈറ്റ്.

0: എന്താ പോ എന്ത് പറ്റി?
1: ഒന്നുമില്ല, മൂക്കിന്ന് ചോര വന്നതുപോലെ.
0: എവിടെ നോക്കട്ടെ, എവിടെയെങ്കിലും തട്ടി വീഴാൻ പറ്റോ?
1: ഇല്ല.
0: അപ്പൊ എന്തായാലും മൂക്കിലിട്ടോ?
1: ഇല്ല.
0: തോന്നുമല്ലോ.
1: എന്നൊന്ന് കഴിയച്ചോ അറ്റോ അപ്പാ.
0: എന്തിന്? ഇപ്പൊ ഒട്ടുമില്ല, നഖം വല്ലതും കൊണ്ടായിരിക്കും. ഏതായാലും നമുക്ക് ഗോവനങ്ങൾ ഒന്ന് കാണിച്ചേക്കാം, അത് കഴിഞ്ഞ് നമുക്ക് ചുറ്റാനൊക്കെ ഒന്ന് പോവാം.
1: എവിടെ?
0: എങ്ങാണ്ട് എങ്ങാണ്ടൊക്കെ പോണ്ടേ, അടിച്ചു പൊളിയാൻ റെഡി.
1: റെഡി.
2: ഹലോ.
0: ആ ഗോപ, ഞങ്ങൾ അങ്ങോട്ട് ഒരു വിസിറ്റ് വരിക നിന്റെ ഹോസ്പിറ്റലിലേക്ക്.
2: ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരൊക്കെ?
0: ഞാനും എന്റെ മോനും. അല്ലാതാരാ?
2: ഓ വെൽക്കം വെൽക്കം, വേഗം വന്നാട്ടെ.
0: ഓ താങ്ക് യു താങ്ക് യു. റെഡി?
1: റെഡി.
2: പപ്പയും മകനും വലിയ രമ്യതയിലാണല്ലോ. എന്തായി അപ്പു, പപ്പയുടെ വികൃതിയൊക്കെ മാറിയ?
1: മാറിയായിരുന്നു.
2: എന്തായി ആ പെണ്ണിന്റെ കാര്യം?
0: അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, ഞങ്ങളവിടെ പോയി ഒരു ഫൈറ്റൊക്കെ നടത്തി അശോകവനത്തിലെ സീത രക്ഷിക്കാൻ.
2: എന്നിട്ട്?
0: എന്നിട്ട് എന്താ, അവരടിച്ച് പഞ്ചറാക്കി തിരികെ വിട്ടു. അതുകൊണ്ട് ഇപ്പൊ എന്തായി? ദാ എന്നെ നോക്ക്, മദ്യപാനമില്ല, ചീട്ടുകളില്ല, ഓഫീസില്ല, സുഹൃത്തുക്കളില്ല, വീടില്ല, ആകെ ഉള്ളത് എന്റെ അപ്പൂസ് മാത്രം. എങ്ങനെയുണ്ട്?
2: കൊള്ളാം. അപ്പു പറഞ്ഞത് ശരിയാണല്ലോ, പപ്പ നേരെയായി വരുന്നു. പിന്നെ എന്താണ് ഈ വിസിറ്റിന്റെ ഉദ്ദേശം?
0: ആ ഒന്നുമില്ല, കുറച്ചു മുമ്പ് അപ്പു മൂക്കയിലൊന്ന് വിരലിട്ടു, ലേശം ചോര വന്നായിരുന്നു. അതെന്താന്ന് നോക്കാൻ തരും.
2: വാ വാ നോക്കട്ടെ. ആ എവിടെ? ഇപ്പൊ ഒന്നും കാണുന്നില്ലല്ലോ. വേദന എഴുന്നേറ്റില്ല വല്ലതും ഉണ്ടോ?
1: ഒന്നുമില്ല.
2: എവിടെയെങ്കിലും തട്ടുക മുട്ടുക വല്ലതും ചെയ്തായിരുന്നോ?
1: ഇല്ല.
2: ഇവിടെ എവിടെയെങ്കിലും വേദന ഉണ്ടോ?
1: ഇല്ല.
2: ഇവിടെയോ?
1: ഇല്ല.
2: എവിടെയും വേദന ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ചോര വന്ന്?
1: അതറിയല്ലേ ഇങ്ങോട്ട് വന്നേ.
2: എടാ മിടുക്ക, എന്നാൽ എന്താണെന്ന് അറിഞ്ഞിട്ടേ ഇവിടുന്ന് വിടുന്നുള്ളൂ. ഒരു മൂന്നാല് മണിക്കൂർ ഇവിടെ നിക്ക്, ഒരു നിരീക്ഷണത്തിന്. ഒരു മുറിയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം.
0: അത് വേണോ ഗോപ?
2: വേണം വേണം വേണം. എന്താ ബാലുവിന് വല്ല പരിപാടി ഉണ്ടോ?
0: പ്രത്യേകിച്ച് ഒന്നുമില്ല, അഞ്ചു മണിക്ക് അറ്റോയിനെ കാണാന്ന് പറഞ്ഞിരുന്നു.
2: എന്നാ ബാലു പോയി കണ്ടിട്ട് വാ, അപ്പു കൂടെ നിക്കട്ടെ. ഈ അവധിക്കാലത്ത് കുറെ നേരം ഗോവനങ്ങളുടെ അതിഥിയായി കഴിഞ്ഞു എന്ന് കരുതിയാ മതി. പ്ലീസ് കം. പറ പറ, പപ്പയോട് പോയിട്ട് വന്നോളാം പറ.
1: എളുപ്പം വരുമോ അപ്പ?
0: പിന്നെ വേഗം വന്നേക്കാം. പോയിക്കോട്ടെ.
1: പോയിട്ട് വരുമ്പോ എനിക്ക് എന്താ കൊണ്ടുവരുക?
0: എന്ത് വേണം?
1: ആശുപത്രി വന്നിരിക്കല്ലേ, ഫ്രൂട്ട്സ് മതി.
0: ഓ യെസ്.
2: അപ്പുവിനെ ആശുപത്രിയൊക്കെ ഒന്ന് ചുറ്റി കാണിക്കാം, എന്നിട്ട് 112 ഞാൻ വന്നേക്കാം.
1: വരൂ
2: ചെല്ലു.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
3: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസ്.
0: യെസ് സർ.
2: 112 ഒരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഉടനെ തന്നെ ആ കുട്ടിയുടെ സ്കള്ളിന്റെ എക്സ്റേ ഒന്ന് എടുക്കണം.
0: ഓക്കെ സർ.
5: എന്തൊക്കെയായാലും ബാലു ഇതിൽ ഇടപെടണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഇടപെട്ടാൽ പിന്നെ നാട്ടുകാരിതൊക്കെ അറിയും. ആ രുദ്രനെയും കുട്ടനെയും നമുക്കറിയാവുന്നതല്ലേ, അവരിത് എത്രത്തോളം വഷളാക്കാമോ അത്രത്തോളം വഷളാക്കുകയും ചെയ്യും. അത് ബാലുവിന് നാണക്കേടുണ്ടാക്കുമെന്ന് മാത്രമല്ല, ആ പെണ്ണിന്റെ ഭാവിക്കും അത് ദോഷം ചെയ്യും. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഒന്നേ ഉള്ളൂ, അതിനെ അമ്മ തുനിഞ്ഞിറങ്ങണം. മകളെ ഉപദ്രവിക്കുന്നെന്നോ വിട്ടുകിട്ടണമെന്നോ പറഞ്ഞ് കോടതിയിലായാലും പോലീസ് സ്റ്റേഷനിലായാലും പരാതി അവർ കൊടുക്കണം. അതിനവർ തയ്യാറാവുമോ?
0: അവരൊന്നിനും തയ്യാറാവില്ല, അവർക്കൊന്നിനും ശക്തിയില്ല, ആകെ പേടിച്ചിരിക്കുക അവർ.
5: എന്നാ പിന്നെ അതങ്ങ് മറന്നു കളഞ്ഞേരെ ബാലു. എന്നാ പിടി.
0: അയ്യോ എനിക്കുണ്ട് സാറ്, കഴിച്ചു.
5: ആ കുടിക്കുന്നേ.
0: അല്ല വേണ്ട സർ, ഞാൻ കുറച്ചാളത്തേക്ക് ഇവനെ ഒന്ന് നിർത്താമെന്ന് വിചാരിച്ചിരിക്കുകയാണ്.
5: അതൊക്കെ നമുക്ക് പിന്നെ നിർത്താം, ഇതിപ്പോ അങ്ങോട്ട് പിടി.
0: ഞാനേ മോനെ ആ ഗോപന്റെ അവിടെ ആക്കിയിട്ട് വന്നിരിക്കുക, നേരത്തെ ചെല്ലാന്ന് പറഞ്ഞു.
5: അതൊക്കെ നമുക്ക് നേരത്തെ പോകാമല്ലോ, ഇപ്പൊ ഇതുവരെ അങ്ങോട്ട് പിടിയുന്നേ.
6: വളരെ നേരിയൊരു ഫ്രാക്ചറാണ്, എന്താ ചെയ്യണ്ടേ?
2: സ്കാൻ ചെയ്യണം.

0: ഡോക്ടർ ഗോവൻ വാർഡിലാണല്ലോ.
1: എന്റെ മോൻ ഇവിടെ ഉണ്ടായിരുന്നു അപ്പു.
0: ആ 112
1: താങ്ക് യു.
2: ബാലു ഒന്നിങ്ങി വരൂ.
1: ബാബ അപ്പു. അപ്പു അവിടെ?
2: അവൻ ഉറങ്ങി.
1: അയ്യോ കഷ്ടം, ഞാൻ അല്പം താമസിച്ചുപോയി. സാരമില്ല, ഞാൻ അവൻ ഉണർത്തി കൊണ്ടുപോയിക്കോളാം.
2: വേണ്ട, ഉണർത്തണ്ട, ഞാൻ അവനെ ഉറക്കിക്കിടത്തിയിരിക്കുക. അപ്പുവിന്റെ മൂക്കിൽ നിന്നും വീണ്ടും ചോര വന്നായിരുന്നു. വൈകുന്നേരം ഞാനൊരു എക്സ്റേ എടുത്തു നോക്കി. അതിൽ നേരിയൊരു ഫ്രാക്ചർ കണ്ടു. സംശയം തോന്നിയതുകൊണ്ട് ഉടൻ തന്നെ സ്കാൻ ചെയ്തു. അപ്പോഴാണ് ഇന്റേണൽ ഇഞ്ചുറി ആണെന്നറിയുന്നത്.
1: എന്നുവച്ചാൽ
2: അധികം ഭയപ്പെടേണ്ടതില്ലെങ്കിലും നമുക്കത് നിസ്സാരമാക്കി തള്ളിക്കളയാനാവില്ല. ബ്ലീഡിംഗ് അകം മുഴുവനായിട്ടുണ്ട്, ബ്രെയിനിൽ വരെ. ഒട്ടും ടെൻഷൻ ആവേണ്ട കാര്യമില്ല ബാലു. ഇന്ന് രാത്രി അപ്പു ഇവിടെ കിടക്കട്ടെ, വേണമെങ്കിൽ ബാലു ഇവിടെ തന്നെ കിടന്നോളൂ. 24 മണിക്കൂർ ഞാൻ ഒരു സിസ്റ്ററിന് ഡ്യൂട്ടി കിടന്നുണ്ട്. സുഖമായിട്ട് അവനൊന്ന് ഉറങ്ങട്ടെ, ഉണർത്തെ.

0: ഗോപ മുമ്പേ നീ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ല. തെളിച്ചു പറ. സത്യത്തിൽ എന്റെ അപ്പൻ എന്താണ്?
1: മരത്തിൽ നിന്നോ കുളിമുറിയിലോ മറ്റോ വീണോന്ന് ഞാൻ പലതവണ ചോദിച്ചിട്ടും ഒന്നും നടന്നതായി അപ്പുവിന് ഓർമ്മയില്ല. ഏതായാലും സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാ ഉള്ളിലെ ആഘാതം മനസ്സിലായത്. കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടാകാതെ സൂക്ഷിക്കണം. ഏതെങ്കിലും ഒരു നല്ല ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചു.
0: എങ്ങോട്ടാ കൊണ്ടുപോകണം? എവിടെ എന്റെ മകനെ കൊണ്ടുപോകണം? പറ, ഞാൻ കൊണ്ടുപോകും.
1: വിഷമിക്കാതെ ബാലു, അതിന്റെ ആവശ്യമില്ല. ബോംബെയിൽ എന്റെ ഒരു പ്രൊഫസറുണ്ട്, ഡോക്ടർ എം സി മേനൻ. ഇന്ന് ഇന്ത്യയിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ന്യൂറോ സർജനാണ്. അദ്ദേഹമാണ് പറഞ്ഞത് ഈ സമയത്ത് ഷിഫ്റ്റിംഗിന്റെ ഒന്നും ആവശ്യമില്ല എന്ന്. അദ്ദേഹത്തിന്റെ അഡ്വൈസ് പ്രകാരമാണ് ഞാൻ ട്രീറ്റ്മെന്റ് തുടങ്ങിയിരിക്കുന്നത്. അപ്പുവിന് ലേശം ടെമ്പറേച്ചർ ഉണ്ട്, അതൊന്ന് മാറിക്കിട്ടണം. ഡോക്ടർ മേനാൻ മറ്റന്നാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുവരെ ദൈവം എന്നോട് ദയവ് കാണിക്കാതിരിക്കില്ല. അദ്ദേഹം പറഞ്ഞത് വന്നതിന് ശേഷം വേണ്ടി വന്നാൽ ഓപ്പറേഷൻ ഇവിടെ വെച്ച് തന്നെ നടത്താവുന്നതാണ്.
0: ഓപ്പറേഷനോ?
1: അതേ ബാലു, ചിലപ്പോൾ അത് മാത്രമായിരിക്കും ഒരു പോംവഴി.
2: അപ്പു ഉണർന്നു, സാറിനെ അന്വേഷിച്ചായിരുന്നു.
1: ബാലു, അപ്പുവിന്റെ ശരീരം അധികം അനങ്ങരുത്. അവൻ ടെൻഷൻ ആവുകയായിരുന്നു. ഇപ്പം മാത്രമല്ല, നാളെയും.

0: അപ്പു
1: അപ്പ എന്താ ഇത്ര താമസിച്ചേ?
0: ആ വക്കീല് കൊറേ നേരം പിടിച്ചിരുത്തി കളഞ്ഞു. എന്നിട്ടും പപ്പ നേരത്തെ വന്നല്ലോ. വന്ന് കേറിയ ഉടൻ ഗോവനങ്ങൾ പറഞ്ഞു അപ്പു ഇപ്പൊ ഉറങ്ങിയുള്ളൂ. എന്നിട്ടും പപ്പ കൊറേ നേരം ഇവിടെ ഇരുന്നു. ദേ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടു വെച്ചിരിക്കുന്നുണ്ടല്ലേ. അല്പം മുമ്പ് പുറത്തിറങ്ങി ഗോവനങ്ങളോട് സംസാരിച്ചു തുടങ്ങിയപ്പോ സിസ്റ്റർ വന്ന് പറഞ്ഞു അപ്പു സൈനേറ്റെന്ന്.
1: ഗോവനങ്ങൾ എന്തു പറഞ്ഞു? എനിക്ക് എന്താണെന്ന് പറഞ്ഞു?
0: ഇന്നലെ വൈകുന്നേരം നമ്മൾ കുറേ നേരം വെള്ളത്തിൽ കളിച്ചില്ലേ, ആ നീരിറങ്ങിയതിന്റെ പനിയാണെന്ന് പറഞ്ഞു. ഇന്നും നാളെയും കംപ്ലീറ്റ് റെസ്റ്റ് എടുത്താ മാറിക്കോളൂന്ന് പറഞ്ഞു.
1: അപ്പൊ പിന്നെയും മൂക്കിൽ നിന്ന് ചോര വന്നതോ?
0: അത് കാര്യമാക്കേ വേണ്ടെന്ന് പറഞ്ഞു. കുട്ടികൾക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ചിൽ ഉണ്ടാകുന്ന അത്രേ.
1: അപ്പൊ ഈ മരുന്ന് കുടിച്ചോളൂ. കുറച്ചു മുമ്പ് ഈ മരുന്ന് കുടിച്ചിട്ടാ ഞാൻ ഉറങ്ങിപ്പോയത്.
0: ഉറങ്ങിക്കോ, നല്ലതാ, എളുപ്പം പനി മാറിക്കിട്ടും.
1: പനി മാറിയിട്ട് വേണം ഒന്ന് ചുറ്റാനൊക്കെ പോവാൻ, അല്ലേ പപ്പാ?

0: നേരെ കിടത്തട്ടെ.
1: പപ്പ, പനി കുറഞ്ഞു പപ്പ.
2: ഇന്നലത്തെ ഒരുപാട് കുറഞ്ഞു.
1: നല്ല ഗവർണമെന്റ് ചോദിച്ചില്ലേ ഇവിടെ ഒക്കെ വേദനയുണ്ടോന്ന്? ഇപ്പൊ അവിടെ ഒക്കെ നല്ല വേദനയുണ്ട്.
2: അത് പനിയുടെ അപ്പുസേ, പനി കുറയുമ്പോ വേദനയും മാറും. പപ്പ നേരെ കിടത്തട്ടെ.

0: ആലോചിക്കാം. അപ്പോ
1: ഇന്നലെ ഞാൻ മമ്മിയെ സ്വപ്നം കണ്ട്. മമ്മി എന്റെ അടുത്ത് വന്നിരുന്ന് ചോദിക്കുക, വരുന്നില്ലേന്ന്, എങ്ങോട്ട് വരുന്നില്ലേന്ന പപ്പ മമ്മി ചോദിച്ചത്.
0: എങ്ങോട്ടുമല്ല, സ്വപ്നമല്ലേ, അങ്ങനൊക്കെയാ.
1: ഒരിക്കലും മിന്നു പറയാ, പപ്പയുടെയും മിന്നുവിന്റെയും നടുക്കിരുന്ന് ഞാനങ്ങ് സ്പീഡ് ബോട്ടിൽ ദൂരെ പോകുമ്പോ മമ്മിയെ കാണാൻ പറ്റൂന്ന്. നേരാണോ പപ്പ? മിന്നുവിനെ എന്നെ ഒന്ന് സ്പീഡ് ബോട്ടിൽ കൊണ്ടുപോ പപ്പ.
0: കൊണ്ടുപോ.
1: പ്രോമിസ്.
0: പ്രോമിസ്. പപ്പയെ പോരാ.

0: എങ്ങനെയുണ്ട് അപ്പു?
1: ഫൈൻ, ഹൗ ആർ യു അങ്കിൾ?
0: വെരി ഫൈൻ. അപ്പു ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയോ? എവിടെ പപ്പ? എവിടെ?
2: ഞാനിവിടെ ഉണ്ട്.
0: ഇതെന്താ ഇത്? അപ്പുവിന് ലേശം പനി വന്നു വെച്ച് ബാലു അവന്റെ അടുത്തുനിന്ന് മാറുന്നില്ലല്ലോ. ഓ, പപ്പയുടെ ഒരു സ്നേഹം. ഏതായാലും പപ്പയെ ഞാൻ കുറെ നേരത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പുവിന് ലേശം സ്വസ്ഥത കിട്ടട്ടെ.
1: മിന്നോനോടൊന്ന് പറയോ, എനിക്ക് പനിയാണെന്ന്. അപ്പൊ മിന്നു വരും.
2: പറയാം, മിന്നു വരും, തീർച്ചയായും വരും.
1: അപ്പോ

0: ഞാൻ ഒന്ന് പോയിട്ട് വരാം.
1: എങ്ങോട്ട്?
0: ആ മീനാക്ഷി എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുവരണം, ഇല്ലെങ്കിൽ അത് ശരിയാവില്ല.
1: പാലു തന്നെ പോണോ? ഞാൻ വേണമെങ്കിൽ പോയി എങ്ങനെയെങ്കിലും നിർബന്ധിച്ചു കൊണ്ടുവരാം.
0: വേണ്ട, ഞാൻ തന്നെ പോ.
1: ബാലു, ഡോക്ടർ മേനൻ നാളെ തന്നെ എത്തും. രാവിലെ 7 മണിക്കാണ് ഓപ്പറേഷൻ.
0: ആയിക്കോട്ടെ.
1: അതിനു മുമ്പ് വേണ്ടപ്പെട്ടവരൊക്കെ ഒന്ന് അറിയിക്കണ്ടേ?
0: ആരാ വേണ്ടപ്പെട്ടവർ? എന്റെ ഏറ്റവും വേണ്ടപ്പെട്ടവനിലെ ഗോപാക്കട്ടിലേക്ക് കിടക്കുന്നു. തിരിച്ചു തന്നേക്കണേ ഗോപ, എന്റെ പൊന്നുമോനെ തിരിച്ചു തന്നേക്ക.

0: എന്താ
1: കാലിൽ വീണൊരു സഹായം ചോദിക്കാനാ ഞാൻ വന്നു. ആ സഹായം രുദ്രൻ എനിക്ക് ചെയ്തു തന്നേ പറ്റൂ. മരണം വരെ ഞാനത് മറക്കില്ല. എന്റെ മോൻ അപ്പുവിന് സുഖമില്ല, ആശുപത്രിയിലാണ് അവൻ. നാളെ രാവിലെ 7 മണിക്ക് അവന്റെ ഓപ്പറേഷന്. ഓപ്പറേഷന് മുമ്പ് മീനാക്ഷി ഒന്ന് കണ്ടാ കൊള്ളാമെന്നവൻ പറഞ്ഞു. എങ്ങനെയും വിളിച്ചോണ്ട് ചെല്ലാമെന്ന് ഞാൻ ഏൽക്കുകയും ചെയ്തു. കുറെ നേരത്തേക്ക് അവന്റെ അരികെ വന്നിരിക്കാൻ മീനാക്ഷിയോടൊന്ന് പറഞ്ഞു.
0: ഇതെന്ത് കളിയാ? ഏ മിസ്റ്റർ, ഇന്ന് രാത്രി അവിടെ കല്യാണമാണ്. കല്യാണ പെണ്ണിനെ ഇങ്ങനെ പുറത്തേക്ക് വിടുക?
1: രുദ്ര പ്ലീസ്, ഒരല്പനേരത്തേക്ക് മതി. എന്റെ മനസ്സിന്റെ വേദന രുദ്രൻ അറിയാത്തോണ്ടാ, എന്റെ മോന്റെ ജീവന്റെ നല്ല രുദ്രൻ അറിയാത്തോണ്ടാ, ഞാൻ അറിഞ്ഞു അറിയാതെയും ചെയ്ത എല്ലാ തെറ്റുകളും പൊറുത്തതാ. രുദ്രൻ എന്നോടൊപ്പം വാ, പരസ്യമായിട്ട് ഞാൻ മാപ്പ് പറഞ്ഞ് രുദ്രന് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാം. അതും പോരെങ്കിൽ ഇന്ന് എനിക്കുള്ളത് മുഴുവൻ ഞാൻ രുദ്രന് തരാം. ഇത് വെറും ഭംഗി വാക്കല്ല.
0: മതി സാർ, ഒരു വാക്കും പറയണ്ട, മീനാക്ഷി അയക്കില്ല.
1: രുദ്ര പ്ലീസ്,
0: അധികം വർത്താനം പറയാതെ വേഗം പോയിക്കോളൂ, അതാ നല്ലത്.
1: അമ്മേ, ഒരല്പനേരത്തേക്കെങ്കിലും മീനാക്ഷി ഒന്ന് വിട്ടുതരാൻ പറയാം.
2: രുദ്ര
0: തലേ, അനാവശ്യം പറഞ്ഞ നാക്ക് ഞാൻ പിടിച്ചെടുക്കും. താൻ ഇവിടുന്ന് ഇറങ്ങുന്നുണ്ടോ? അത് ഞാൻ തല്ലി ഇറക്കണോ?

ബാലു സാറേ, ഞാനൊരു രാഷ്ട്രീയക്കാരൻ. ശാശ്വതമായ വൈരാഗ്യം എനിക്ക് ആരോടുമില്ല, ബാലു സാറിനോട്. എന്നെ സാറിന് വേണ്ടെങ്കിലും സാറിനെ എനിക്ക് വേണം. സാറിന് വേണ്ടി എന്തും എവിടെയും എപ്പോഴും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേങ്കിലും മീനാക്ഷിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് രാത്രി 10 മണി കഴിഞ്ഞോട്ടെ സാറ് പറയുന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടാക്കി തരാം. കാരണം 10 മണി കഴിഞ്ഞാല് അവൾ എന്റെ ഭാര്യയാണല്ലോ. ഇപ്പൊ അവളുടെ കാര്യം തീരുമാനിക്കുന്ന രുദ്രനാ. ഞാൻ എങ്ങനെ ഇടപെടാൻ? വയസ്സാം കാലത്ത് അവൻ എനിക്കൊരു സഹായം ചെയ്തു തരിക. അതിനിടയ്ക്ക് ഞാൻ അവിടെ പോയി അവനെ ബുദ്ധിമുട്ടിക്കാൻ ഒക്കെ. സാറ് പറ,

0: സാറെ പെണ്ണങ്ങല്ലേ, ഈ കല്യാണം നല്ല ജാതി ഒന്ന് നടന്നോട്ടെ.
1: എല്ലാ റിപ്പോർട്ട്സും ഉണ്ടല്ലോ.
2: ഉണ്ട്.
1: ഒന്നും മെസ്സായിട്ടില്ലല്ലോ.
2: ഇല്ല.
1: ഞാൻ വെളുപ്പിന് എയർപോർട്ടിലേക്ക് പോകും. മേനോൻ സാറിനെ പിക്ക് ചെയ്യാൻ നേരെ ഇങ്ങോട്ടായിരിക്കും വരിക. റെഡി ആയിരിക്കും. ഇതല്ല എന്റെ റൂമിൽ വെച്ച്.
2: ഓക്കെ സാർ.
1: എന്താ ബാലു?
3: അവര് വിട്ടില്ല ബാബാ. മീനാക്ഷി അവര് വിട്ടില്ല. ഒരുപാടൊക്കെ പറഞ്ഞു നോക്കി, എന്നിട്ടും ഇനി ഞാനെങ്ങനെ അപ്പൻ്റെ മുറിയിലേക്ക്, എങ്ങനെ അവന്റെ മുഖത്ത് നോക്കും, എന്ത് പറയുവാനോട്?
1: ഓ അതാണോ കാര്യം? സാരമില്ല ബാലു, ഇനിയുള്ള സമയം മുഴുവൻ അപ്പു പാതി ഉറക്കത്തിലായിരിക്കും. മീനാക്ഷി വരും, വരുന്നുണ്ട്, ഇപ്പൊ എത്തും എന്നൊക്കെ അവനോടങ്ങ് പറഞ്ഞാൽ മതി. ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഡോക്ടർ മേനോൻ ചോദിക്കുന്നു അപ്പുവിന് എങ്ങനെ ഈ അസുഖം ഉണ്ടായെന്ന്. കൃത്യമായ കാര്യം അദ്ദേഹത്തിന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെന്ന് തോന്നുന്നു. ബാലുവിന് വല്ല ഊഹമുണ്ടോ? സ്വതവേ ഉണ്ടാകുന്നതല്ലത്. ഒന്നുകിൽ വളരെ ഉയരത്തിൽ നിന്ന് വീണിരിക്കണം, അല്ലെങ്കിൽ ശക്തമായി തല എവിടെയെങ്കിലും അടിച്ചിരിക്കണം. ആവർത്തിച്ച് ചോദിച്ചിട്ടും എന്തെങ്കിലും സംഭവിച്ചതായി അപ്പു ഓർക്കുന്നതേയില്ല. അന്ന് ബാലു പറഞ്ഞില്ലേ രുദ്രന്റെ വീട്ടിൽ വെച്ച് എന്തോ ഫൈറ്റൊക്കെ ഉണ്ടായെന്ന്? അപ്പു അതിനിടയിലെങ്ങാണ് ഉണ്ടായിരുന്നോ?

0: നിങ്ങളൊക്കെ ഒന്ന് പൊയ്ക്കേ.
1: എന്താ ബാലു ഇത്? ബാലുവിന് ഭ്രാന്ത് പിടിച്ച
0: അവൻ ചെയ്തെന്താ?
1: മിണ്ടന്താ, അവിടെ കിടക്കുന്ന ആ കുഞ്ഞിന്റെ ജീവൻ മറന്നിട്ട് ബാലുവിന് ഒരുത്തനെ കൊല്ലണമല്ലേ? എന്നിട്ട് മോനോടുള്ള സ്നേഹം കാണിക്കണമല്ലേ? ബാലു ഒരിക്കലും അവനെ സ്നേഹിച്ചിട്ടില്ല. ഇത്രയും കാലം സ്നേഹം വെറുതെ നടിച്ചിട്ടേ ഉള്ളൂ. ഒരു അഞ്ചു മിനിറ്റ് അടുപ്പിച്ചിരുന്നിട്ടുണ്ട് അവന്റെ അടുത്ത്, എന്തെങ്കിലും ശകാരമല്ലാതെ ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവന്റെ അടുത്ത് ഇതുവരെ? എന്നിട്ടിപ്പോ പോവാൻ പോകുന്നു മോനോടുള്ള സ്നേഹം കാണിക്കാൻ. ഒരല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ പോയി ഇരിക്കാം അവന്റെ അടുത്ത് നേരം വെളുക്കും വരെ. നാളെ രാവിലെ അവന്റെ ഓപ്പറേഷന്. കഴിഞ്ഞ 30 മണിക്കൂറുകളായി അപ്പുവിനെ ഒന്ന് ഓപ്പറേഷൻ തിയേറ്റർ വരെ എത്തിച്ചേരണേ ദൈവമേന്ന് ഞാൻ പ്രാർത്ഥിക്കാത്ത സമയമില്ല. ഇന്ന് രാത്രി അവന്റെ ശരീരം ഒരല്പം പോലും ഇളകാൻ പാടില്ല. കണ്ണിൽ എണ്ണ ഒഴിച്ച് അവന്റെ പപ്പ അവന്റെ അടുത്തിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്നിട്ടും ബാലു,
2: വിഷമിക്കണ്ട ബാബ, ഞാനിരുന്നോളാം എന്റെ മോന്റെ അടുത്ത്. എത്ര രാത്രികൾ വേണമെങ്കിലും അവൻ അല്പം പോലും അനങ്ങാതെ ഞാൻ നോക്കണം. നീ വിഷമിക്കണ്ട. നീ മാത്രം പറയരുത്, ഒരിക്കലും പറയരുത് ഗോപ, ഞാൻ എന്റെ മോനെ സ്നേഹിച്ചിട്ടില്ല.
1: ബാലു, ഐ'm സോറി ബാലു.
2: സാരമില്ല, ഇനി എന്റെ മോനെ നീ എനിക്ക് തന്നെ വിട്ടു തന്നേക്കും, ഞാൻ നോക്കിക്കോളാം.

0: അപ്പു ഉറങ്ങുന്നേ ഇല്ല, പപ്പ വന്നിട്ടേ ഉറങ്ങൂന്ന.
1: നിന്ന് വന്നില്ല അല്ലേ പപ്പ, ഇനി വരുവോ പപ്പ?
2: അപ്പു, അപ്പുവിനോട് കള്ളം പറയാൻ എനിക്കാവില്ല. പപ്പ അപ്പുവിനോട് കള്ളം പറയുമല്ല. മോന്റെ മിന്നു വരില്ല, അവര് മിന്നുനെ വിട്ടില്ല. ഇന്ന് രാത്രി മിന്നുന്റെ കല്യാണം.
1: സാരമില്ല പപ്പ, എന്നെ അന്ന് നേരെ കടത്താവോ പപ്പ?
2: ഓപനങ്ങൾ പറഞ്ഞിരിക്കുന്നത് ശരീരാധി അനക്കരുതെന്നല്ലേ അപ്പോസെ?
1: എന്നാലും പപ്പ കടത്തി എനിക്കൊന്നും ആവില്ല.

0: പാപ്പാ.
1: ഒന്നുമില്ല പൂസ.
0: പിന്നെ എന്തിനാ കരയുന്നത്? എന്നോട് കള്ളം പറയില്ലെന്ന് പറഞ്ഞല്ലോ പാപ്പ.
1: എന്റെ പൊന്നുമോനെ, പാപ്പ നിന്നെ സ്നേഹിച്ചിട്ടില്ലടാ പൂസ.

0: ഈ ലോകത്തിലെനിക്ക് പപ്പ മാത്രല്ലേ ഉള്ളൂ. പപ്പ എന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുവെന്നും സ്നേഹിക്കുന്നുവെന്നും എനിക്ക് മാത്രല്ലേ അറിയൂ. ആരെന്തൊക്കെ പറഞ്ഞാലും പപ്പയുടെ മനസ്സ് മുഴുവൻ എന്നോടുള്ളത് ഇഷ്ടവും സ്നേഹവും വാത്സല്യവും മാത്രമാണെന്ന് എനിക്കറിയാം. ഇനി എത്ര ജന്മങ്ങൾ പിറക്കേണ്ടി വന്നാലും പപ്പയുടെ മകനായി പിറക്കണമെന്ന് മാത്രമാണ് എൻ്റെ ആശ. എന്നെക്കാളും മറ്റാരെക്കാളും എനിക്കിഷ്ടം പപ്പയാണ്. ഐ ലവ് യു പപ്പ, ഐ ലവ് യു. എന്നുമെന്നും പപ്പയുടെ സ്വന്തം പപ്പൂസ്. സന്തോഷായോ പപ്പ?
1: ഒരുപാട്.
0: വെക്കേഷൻ കഴിഞ്ഞു വരുമ്പം പപ്പ എന്നെ എങ്ങാണ്ട് എങ്ങാണ്ടൊക്കെ കൊണ്ടുപോവാന്ന് പറഞ്ഞിരുന്നല്ലോ. കൊണ്ടുപോവോ പപ്പ?
1: കൊണ്ടുപോവാ, തീർച്ചയായിട്ടും കൊണ്ടുപോവാ.
0: എപ്പോ?
1: അപ്പോണ്ട് അസുഖമെല്ലാം ഭേദമായിട്ട്.
0: പോരെ പപ്പ, പോരാ. ഇപ്പൊ കൊണ്ടോണോ എന്നെ? ഇപ്പൊ കൊണ്ടോണോ? എടുക്കും പപ്പ, എന്നെ എടുക്കും പപ്പ. പപ്പ, പപ്പയ്ക്ക് പിന്നെ എന്നെ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലോ? പപ്പ പ്ലീസ്, പ്ലീസ് പപ്പ, പ്ലീസ് പ്ലീസ് പപ്പ, പ്ലീസ്.

മീനാക്ഷി, എന്റെ മോന് നിന്നെ വേണമെന്ന് കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ് ഈ അച്ഛൻ.

സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസ്. കഥാ തിരക്കഥാ സംവിധാനം ഫാസിൽ. നിർമ്മാണം ഖായിസ്. ഛായാഗ്രഹണം ആനന്ദക്കുട്ടൻ. സംഗീതം ഇളയരാജ. അഭിനേതാക്കൾ മമ്മൂട്ടി, സുരേഷ് ഗോപി, ശോഭന, മാസ്റ്റർ ബാദുഷ, വർണ സുന്ദരേഷ്, ശങ്കരാടി, രവീന്ദ്രൻ, കവീർ പൊന്നമ്മ, ടി പി മാധവൻ, ശാന്തകുമാരി തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ഇന്ത്യ സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്കർ മേളയിലൂടെ 51,000-ലധികം നിയമന ഉത്തരവുകളുടെ വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി നിർവഹിക്കും. സംസ്ഥാനത്ത് പട്ടയ വിതരണത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം കടൽത്തീര ശുചീകരണ പരിപാടികൾ പുരോഗമിക്കുന്നു. കേരളത്തിലും വിപുലമായ ശുചീകരണ യജ്ഞം. സംസ്ഥാനത്ത് നാളെ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്നുച്ചയ്ക്ക് ശേഷം ജപ്പാനിൽ തുടക്കം. മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. 20-ാമത് റോസ്കർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി അല്പസമയത്തിനകം വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിതരണം ചെയ്യും. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് 20-ാമത് റോസ്കർ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ധനകാര്യം, റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യ, കുടുംബക്ഷേമം, പ്രതിരോധം തുടങ്ങി വിവിധ മന്ത്രാലയങ്ങളിലും കേന്ദ്ര സർക്കാർ വകുപ്പുകളിലുമായിരിക്കും നിയമനം. യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും രാജ്യത്തിന്റെ വികസനയാത്രയിൽ കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുകയുമാണ് റോസ്കാർ മേളയുടെ ലക്ഷ്യം. റോസ്കാർ മേളയുടെ ഭാഗമായി കൊച്ചി, കല്ലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയും പങ്കെടുക്കുന്നുണ്ട്. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ഇന്ത്യ സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു സൂര്യൻ, ഒരു ലോകം, ഒരു ഗ്രിഡ് എന്ന കാഴ്ചപ്പാട് മുതൽ അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യം, ദുരന്ത പ്രതിരോധ അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള സഖ്യം തുടങ്ങിയ സംരംഭങ്ങളിലൂടെ ഇന്ത്യ പുരാതന പാരിസ്ഥിതിക മൂല്യങ്ങളെ ആധുനിക കാഴ്ചപ്പാടിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ജലവൈദ്യുതിയുടെ ഉൽപാദനശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു.
1: ബീത്തെ 12 വർഷോ മേ പര്യാവരൺ സെ ജുഡേ ഹർ ക്ഷേത്ര മേ ഹർ സെക്ടർ മേ ഭാരത് നെ അസാധാരൺ പ്രഗതി കീ ഹൈ. ഹമാര ബഡ ഫോക്കസ് റിന്യൂവബൽ എനർജി പർ രഹാ ഹൈ ഓർ ഇസ്നെ പര്യാവരണ സുരക്ഷാ മേ ബഡി ഭൂമിക നിഭായി ഭാരത് G20 മേ ഇക്ലോത്ത ഏസ ദേശ് ഹൈ ജിസ്നെ പാരീസ് മേ COP21 സമിറ്റ് മേ ജോ ഭി കമിറ്റ്മെന്റ്സ് കിയേ തേ ഉൻ സാരേ കമിറ്റ്മെന്റ്സ് കോ സമയ സേ പെഹലേ പൂരാ കർക്കേ ദിഖായാ ഹൈ.
0: NGTയുടെ മൊബൈൽ ആപ്പും പ്രധാനമന്ത്രി ചടങ്ങിൽ പുറത്തിറക്കി. ഇന്ന് അന്താരാഷ്ട്ര

0: പങ്കാളികളായി. എറണാകുളം പുതുവൈപ്പ് ബീച്ചിൽ കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലെ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സ് ആന്റ് ടെക്നോളജിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ടോണി ചമ്മണി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിൽ ശുചീകരണ യജ്ഞം അസിസ്റ്റന്റ് കളക്ടർ എസ് സ്വാതി ഉദ്ഘാടനം ചെയ്തു. തീരസംരക്ഷണ സേന ലക്ഷദ്വീപിലെ കവരത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത തീരദേശ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അന്ത്രോത്ത് മിനിക്കോയ് ദ്വീപുകളിലും കോസ്റ്റ് ഗാർഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ തീരദേശ ശുചീകരണ പരിപാടികൾ നടന്നു. സ്വച്ഛതാ ഹി സേവ ശുചീകരണ ക്യാമ്പയിനും ലക്ഷദ്വീപിൽ തുടക്കമായി. പട്ടയ വിതരണത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. കോഴിക്കോട് ജില്ലാ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 100 ദിവസത്തിൽ 50,000 ഭൂമി തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കുമെന്നും ശ്രീ എ പി അനിൽകുമാർ അറിയിച്ചു. ചടങ്ങിൽ 1,350 പട്ടയങ്ങൾ വിതരണം ചെയ്തു. കൃഷിനാശത്തിന് പണം ചെലവഴിക്കുന്നതിന് പകരം കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം ലഭ്യമാക്കണമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. ഹൈദരാബാദിൽ നടന്ന ദക്ഷിണേന്ത്യൻ കൃഷിവകുപ്പ് മന്ത്രിമാരുടെ സൌത്ത് സോൺ അഗ്രികൾച്ചറൽ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിലെ കാർഷിക മേഖലയെ സംബന്ധിച്ച് ഏറെ ആശങ്കാജനകമാണ്. ഓണാട്ടുകര വികസന ഏജൻസിയുടെ വിത്തിന്റെ ജിഐ പദവി നഷ്ടമാകുന്ന വിധത്തിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മാർഗ്ഗനിർദ്ദേശം ഒഴിവാക്കണമെന്നും മന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. കാസർഗോഡ് നഗരസഭയിൽ തെരുവുനായ്ക്കളുടെ എണ്ണം തിട്ടപ്പെടുത്താൻ മൈക്രോ ചിപ്പിംഗ് സംവിധാനം ആരംഭിച്ചു. ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: തെരുവുനായ്ക്കളുടെ എണ്ണം കൃത്യമായി തിട്ടപ്പെടുത്തുന്നതിനും പ്രതിരോധ കുത്തിവയ്പ്, വന്ധീകരണം, ശസ്ത്രക്രിയ എന്നിവ നൽകിയിട്ടുണ്ടോ എന്നും കണ്ടെത്തുന്നതിനും മൈക്രോ ചിപ്പിംഗ് സംവിധാനത്തിലൂടെ സാധിക്കും. ബംഗളൂരു ആസ്ഥാനമായ ടാറ്റ പവർ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡാണ് പദ്ധതിക്ക് സാങ്കേതിക പിന്തുണ നൽകുന്നത്. പദ്ധതി നടപ്പിലാകുന്നതോടെ തെരുവുനായ പരിപാലനം ശാസ്ത്രീയവും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതവുമായ സംവിധാനത്തിലേക്ക് മാറും. കാസർഗോഡ് നഗരസഭയിൽ തെരുവുനായ്ക്കളിൽ പേ വിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പിന് 1.5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. നഗരസഭാ പരിധിയിൽ 3,000-ലേറെ തെരുവുനായ്ക്കൾ ഉണ്ടെന്നാണ് അധികൃതർ പറയുന്നത്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കൊല്ലം തുറമുഖത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിനാവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം തുറമുഖം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തുറമുഖത്തിന്റെ ആഴം 8 മീറ്ററായി വർദ്ധിപ്പിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഡിജിറ്റൽ മുന്നേറ്റവുമായി താരാപഥം പദ്ധതി. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനാവിഷ്കരിച്ച ഈ പദ്ധതി കൈറ്റ് മുഖേനയാണ് നടപ്പിലാക്കുന്നത്. എല്ലാ സർക്കാർ ഇതര സ്കൂളുകളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
3: പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ സംവിധാനങ്ങളെ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കാലാനുസൃതമായി പരിഷ്കരിച്ച് ഏകീകൃത പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുകയാണ് താരാപഥം പദ്ധതിയുടെ ലക്ഷ്യം. സ്കൂളുകൾ ഉപയോഗിക്കുന്ന സമ്പൂർണ, സമ്പൂർണ പ്ലസ്, സഹിതം, സമഗ്ര തുടങ്ങിയ വിവിധ ആപ്ലിക്കേഷനുകളിൽ പ്രത്യേകം ലോഗിൻ ചെയ്യുന്ന സംവിധാനത്തിന് പകരമായി സിംഗിൾ സൈൻ ഓൺ വഴി ഈ ഏകീകൃത ഡാഷ്ബോർഡിൽ പ്രവേശിക്കാനാകും. സമഗ്ര ക്യാൻവാസ് എന്ന പേരിൽ 1 മുതൽ 12 വരെ ക്ലാസുകളിൽ അധ്യാപകർക്ക് ഒരു ഓൺലൈൻ ഡിജിറ്റൽ ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡും പുതുതായി സജ്ജമാക്കിയിട്ടുണ്ട്.
0: 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സ് ഇരട്ട മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയേന്തും. അടുത്ത മാസം 4 വരെ നടക്കുന്ന ഗെയിംസിൽ 37 ഇനങ്ങളിലായി 500-ലേറെ ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047-ഓടെ വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം.

0: കൊളോണിയൽ ചിന്താഗതിയിൽ നിന്നും നമ്മുടെ തലമുറകൾ ഇതുവരെയും വിമുക്തമായിട്ടില്ലെന്ന് ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ. തിരുവനന്തപുരത്ത് നടന്ന ബി എസ് ഹരിശങ്കർ സ്മാരക പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ഇന്ത്യ സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ആമത് റോസ്കർ മേളയിലൂടെ 51,000-ത്തിലധികം നിയമന ഉത്തരവുകളുടെ വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം വെർച്വലായി നിർവഹിക്കും. സംസ്ഥാനത്ത് പട്ടയ വിതരണത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം കടൽത്തീര ശുചീകരണ പരിപാടികൾ പുരോഗമിക്കുന്നു. കേരളത്തിലും വിപുലമായ ശുചീകരണ യജ്ഞം. സംസ്ഥാനത്ത് നാളെ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. 20-ആമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജപ്പാനിൽ തുടക്കം. മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: കാർഷിക മേഖല വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുടപ്പനക്കുന്ന് കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിൽ 7 പശുക്കളെ സെപ്റ്റംബർ 25 പകൽ 11 ഫാം പരിസരത്ത് വെച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് സഹിതം ലേലസമയത്തിന് മുൻപായി പശുവിന് 10,000 രൂപ നിരതദ്രവ്യമായി ഓഫീസിലടച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സർക്കാർ ലേലങ്ങൾക്കുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0471 2732 9 6 എന്ന ഫാം ഓഫീസ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഒന്നാം വിള വിരിപ്പ് വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും സെപ്റ്റംബർ 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. കാർഷിക സർവകലാശാലയിലെ PG PhD പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് സെപ്റ്റംബർ 30 ഓൺലൈനായി അപേക്ഷിക്കാം. ICAR എൻട്രൻസ് ഫലം വന്ന് 7 വരെ സാവകാശം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0487 2438 1 3 9 എന്ന ഫോൺ നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1 സമ്മാനം 20,000, 2 സമ്മാനം 10,000, 3 സമ്മാനം 5,000, പ്രോത്സാഹന സമ്മാനം 1,000 രൂപ വീതം 10 പേർക്ക് ലഭിക്കുന്നതാണ്. എൻട്രികൾ എഡിറ്റർ, കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം, 6950003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുൻപ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078095860 എന്ന നമ്പരിൽ ഓഫീസ് സമയങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്. തിരുവനന്തപുരം ചാത്തന്നൂർ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഒക്ടോബർ മാസം നടക്കുന്ന സൗജന്യ കൂൺ കൃഷി പരിശീലനത്തിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെ 10 ദിവസമാണ് പരിശീലനം. 18 മുതൽ 49 വയസ്സ് വരെയുള്ളവർക്ക് പങ്കെടുക്കാം. ആധാർ കാർഡ്, SSLC സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ ഫോട്ടോ കോപ്പിയും 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോകളും സഹിതം അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നേരിട്ട് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9495999721 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് സെപ്റ്റംബർ 19-ന്റെ തട്ടകത്തിലാണ്. 1864 സെപ്റ്റംബർ 19, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ജന്മം കൊണ്ടിരിക്കുന്നു. 1955 സെപ്റ്റംബർ 19, അർജന്റീനയിൽ സൈനിക അട്ടിമറി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്കർ മേളയിലൂടെ 51,000-ലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി വിതരണം ചെയ്യുന്ന ചടങ്ങ് ആരംഭിച്ചു. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണത്തിന് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. കേരളത്തിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നിന്നും മഞ്ഞ ജാഗ്രത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കം. മനു ഭാക്കറും തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയാണ്. വാർത്തകൾ വിശദമായി. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർബൺ ബഹിർഗമനത്തിന്റെ പേരിൽ വികസ്വര രാജ്യങ്ങളെ പലപ്പോഴും അന്യായമായി കുറ്റപ്പെടുത്താറുണ്ടെന്ന് ശ്രീ മോദി പറഞ്ഞു. പാരീസിൽ നടന്ന COP21 ഉച്ചകോടിയിൽ നൽകിയ ഉറപ്പുകൾ, നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിജയകരമായി നടപ്പാക്കിയ G20യിലെ ഏക രാജ്യം ഇന്ത്യയാണെന്നും, കഴിഞ്ഞ 12 വർഷത്തിനിടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ജബ്കി ഐതിഹാസിക് സച്ചായി യേ ഹേ ആജ് ബി പ്രതി വ്യക്തി കാർബൺ എമിഷൻ മേ ഭാരത് കാ യോഗദാൻ ഗ്ലോബൽ ആവറേജ് കേ ആധേ സേ ഭി കം ഹേ. വികസിത ദേശോ മേ ഭാരത് കി തുലന മേ 6 ഗുണാ ജ്യാദാ പ്രതി വ്യക്തി കാർബൺ എമിഷൻ ഹോ റഹാ ഹേ.
0: 20-ാമത് റോസ്കർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി വിതരണം ചെയ്യുന്ന ചടങ്ങ് പുരോഗമിക്കുന്നു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് റോസ്കർ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ധനകാര്യം, റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യ, കുടുംബക്ഷേമം, പ്രതിരോധം തുടങ്ങി വിവിധ മന്ത്രാലയങ്ങളിലും കേന്ദ്ര സർക്കാർ വകുപ്പുകളിലുമായിരിക്കും നിയമനം. 20-ാമത് റോസ്കർ മേളയോടെ നിയമന കത്തുകൾ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 12,75,000 ആകും. കേന്ദ്ര നികുതി, എക്സൈസ്, കസ്റ്റംസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ 20-ാമത് ദേശീയ റോസ്കർ മേള കൊച്ചിയിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി ചടങ്ങിൽ പങ്കെടുത്തു. സർക്കാർ ഉദ്യോഗസ്ഥർ എപ്പോഴും ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പുതിയ ജോലി നേടിയവരെ അദ്ദേഹം അഭിനന്ദിച്ചു. തന്റെ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ നൽകി മുന്നേറാൻ സാധിക്കണമെന്നും അദ്ദേഹം ആശംസിച്ചു. കൊച്ചിയിൽ ആദായ നികുതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റോസ്കർ മേള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ സൃഷ്ടിയോടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയും രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കാളികളാകാൻ യുവാക്കൾക്ക് അവസരങ്ങൾ നൽകാനുള്ള ശ്രമങ്ങളുമാണ് റോസ്കർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ കാനഡയുടെ അന്താരാഷ്ട്ര വ്യാപാര മന്ത്രി മനീന്ദർ സിധുവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച ചർച്ചകൾ വേഗത്തിലാക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണയായി. കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിക്കുമെന്നും സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമാകുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൌശല്യ യോജന 2.0യുടെ ഭാഗമായി ഗ്രാമീണ മേഖലയിലെ യുവജനങ്ങൾക്കായുള്ള നൈപുണ്യ പരിശീലനത്തിന് അടുത്ത മാസം തുടക്കമാകും. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിക്ക് കീഴിൽ ആദ്യഘട്ടത്തിൽ 34,000-ത്തോളം യുവാക്കൾക്ക് പരിശീലനം നൽകും. അടുത്ത വർഷം December 31 3,57,000 യുവാക്കൾക്ക് പരിശീലനം നൽകുമെന്നും മന്ത്രാലയം അറിയിച്ചു. സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ തുടർ സഹകരണവും ഏകോപനവും ഉറപ്പാക്കുമെന്ന് ഇന്ത്യയും യുഎഇയും. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ആശയവിനിമയം നടത്തി. ഊർജ്ജം, പ്രതിരോധം, സാങ്കേതികവിദ്യ, നിക്ഷേപം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ യുഎഇ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ നടപടികളെക്കുറിച്ചും ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി കേരളത്തിലെ കടൽ തീരങ്ങളിലും ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: പ്രചാരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ശുചീകരണ യജ്ഞം നടത്തി. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, NCC, NSS വളണ്ടിയർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. എറണാകുളം പുതുവൈപ്പ് ബീച്ചിൽ നടന്ന കടൽ തീര ശുചീകരണ പരിപാടിക്ക് കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലെ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആന്റ് ഇക്കോളജി നേതൃത്വം നൽകി. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ച് കോസ്റ്റ് ഗാർഡ് വിഴിഞ്ഞം സ്റ്റേഷന്റെ നേതൃത്വത്തിൽ കോവളം കടൽ തീരത്ത് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. കോഴിക്കോട് ബീച്ചിൽ നടന്ന സ്വച്ഛതാ സാഗർ സുരക്ഷിത സാഗർ തീര ശുചീകരണ പരിപാടി മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. തീരസംരക്ഷണ സേന, NCC കാഡറ്റ്സ്, ഹരിതകർമ്മസേനാ പ്രവർത്തകർ എന്നിവർ പങ്കാളികളായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തീരസംരക്ഷണ സേന ലക്ഷദ്വീപിലെ കവരത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത തീരദേശ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ആന്ത്രോത്ത് മിനിക്കോയ് ദ്വീപുകളിലും കോസ്റ്റ് ഗാർഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ തീരദേശ ശുചീകരണ പരിപാടികൾ നടന്നു. സ്വച്ഛതാ ഹി സേവ ശുചീകരണ ക്യാമ്പയിനും ലക്ഷദ്വീപിൽ തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സ് ഇരട്ട മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയേന്തും. നടക്കുന്ന ഗെയിംസിൽ 37 ഇനങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, മാഹി, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലും കിഴക്കൻ രാജസ്ഥാൻ, ഒഡീഷ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലും ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. യുക്രൈനെതിരായ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ റഷ്യയ്ക്ക് മേൽ കടുത്ത സാമ്പത്തിക നയതന്ത്ര സമ്മർദ്ദം ചെലുത്തുന്നതിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ റഷ്യൻ ഉപരോധ ബില്ലിന് അംഗീകാരം നൽകി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരെയും റഷ്യയുടെ പ്രതിരോധ, ഊർജ്ജ, സാമ്പത്തിക മേഖലകളെയുമാണ് നിയമം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. റഷ്യയ്ക്ക് യുദ്ധം തുടരാനാവശ്യമായ വിഭവങ്ങൾ ലഭ്യമാകാത്ത സാഹചര്യം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. കൊല്ലം തുറമുഖത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിന് ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലം പോർട്ട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. തുറമുഖത്തിന്റെ ആഴം 8 മീറ്ററായി വർദ്ധിപ്പിക്കുന്നതിനും പോർട്ട് ഹെൽത്ത് ഓഫീസറുടെ നിയമനത്തിനും നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. പട്ടയവിതരണത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കോഴിക്കോട് ജില്ലാ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 100 ദിവസത്തിനുള്ളിൽ 50,000 ഭൂമി തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കുമെന്നും ശ്രീ AP അനിൽകുമാർ അറിയിച്ചു. ചടങ്ങിൽ 1,350 പട്ടയങ്ങൾ വിതരണം ചെയ്തു. അഫ്ഗാൻ അഭയാർത്ഥികളെ നിർബന്ധിച്ച് നാടുകടത്തുന്നതിനെതിരെ പാകിസ്ഥാന് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്. നാടുകടത്തും മുൻപ് അവർക്ക് പീഡനമോ മറ്റ് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളോ നേരിടുന്നുണ്ടോ എന്ന് അധികാരികൾ ഉറപ്പുവരുത്തണമെന്നും UN വിദഗ്ധർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20th ഓസ്കർ മേളയിലൂടെ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി വിതരണം ചെയ്യുന്ന ചടങ്ങ് ആരംഭിച്ചു. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. കേരളത്തിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കം. മനു ഭാക്കറും തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയെത്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസായി റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ബയോസ്കോപ്പിലിനി ടേക്ക് ഓഫ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം ഷാൻ റഹ്മാൻ, ഗാനരചന ഹരിനാരായണൻ, ആലാപനം ഷാൻ റഹ്മാൻ.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. സംഗീതം വിദ്യാസാഗർ, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, ഗാനം ആലപിച്ചിരിക്കുന്നത് ശങ്കർ മഹാദേവനും റിമി ടോമിയും.

മിസ്റ്റർ ബട്ട്ലർ എന്ന ചിത്രത്തിലെ ഗാനമാണ് ബയോസ്കോപ്പിൽ ഇനി കേൾക്കുന്നത്. സംഗീതം വിദ്യാസാഗർ, രചന ഗിരീഷ് പുത്തഞ്ചേരി, ആലാപനം കല്യാണി മേനോൻ, കെ എസ് ചിത്ര.

0: പെരുമഴക്കാലം എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. സംഗീതം എം ജയചന്ദ്രൻ, ഗാനരചന കൈതപ്രം, ആലാപനം ജോർജ്ന അഫ്സൽ.
1: ണോരലക്കത്തിട്ട് കസവണി തട്ട

ഈ പറക്കുന്തളിക എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി അടുത്തായി കേൾക്കാൻ പോകുന്നത്. സംഗീതം ഔസേപ്പച്ചൻ, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, ആലാപനം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും.

ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. സംഗീതം വിദ്യാസാഗർ, ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, ആലാപനം വിനീ ശ്രീനിവാസൻ.

മഴത്തുള്ളി കിലുക്കം എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി ബയോസ്കോപ്പിൽ കേൾക്കുന്നത്. സംഗീതം സുരേഷ് പീറ്റേഴ്സ്, ഗാനരചന എസ് രമേശൻ നായർ, ഗാനാലാപനം ശ്രീനിവാസ് സുജാത മോഹൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: കഥാപ്രസംഗം പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് സിദ്ധാർത്ഥ എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
2: ലോകപ്രസിദ്ധ ജർമ്മൻ സാഹിത്യകാരനായ ഹെർമൻ ഹെസ്സിന്റെ സുപ്രസിദ്ധമായ ഒരു നോവലിന്റെ കഥാപ്രസംഗ ആവിഷ്കരണമാണ് സിദ്ധാർത്ഥ. സിദ്ധാർത്ഥ സന്ധ്യാദീപ്തിയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു പട്ടണ തെരുവീതി. നല്ല തിരക്കാണ് അവിടെ. ആ തെരുവീതിക്കരികിലൂടെ ഒരു പല്ലക്ക് വരുന്നു, നന്നായി അലങ്കരിച്ചൊരു പല്ലക്ക്. പല്ലക്ക് ചുവട്ടിലാണ് പിന്നാലെ കെട്ടും ഭാണ്ഡവും ചൂടുമായി ബാല്യക്കാരും വലിയ വലിയ ആയി വരുന്നു.

ഇത് വലിയ ബംഗ്ലാവിന്റെ ഗേറ്റിൽ പല്ലക്ക് നിന്നു. ബംഗ്ലാവിന്റെ ഗേറ്റിൽ നിന്നവരെല്ലാം വളരെ ആദരവോടെ മാറിക്കൊടുക്കുന്നു. പല്ലക്കകത്തേക്ക് പോകുന്നു, മനോഹരമായ മണിമന്ദിരത്തിന്റെ മലമുറ്റത്തേക്ക് പോകുന്നു. ആ പല്ലക്കിന്റെ ചെല്ലുവാതിന്റെ അരികിലുള്ള പട്ടി അവനിക്ക് നീങ്ങി അകത്തിരുന്നാൾ പുറത്തേക്ക് തലനീട്ടി. ഇതാ ഒരു അത്ഭുതാംഗി, ഒരു മഞ്ജുളാംഗി, മദന മഹാസാമ്രാജ്യത്തിലെ മഹാറാണി നന്നായിട്ട് അണിഞ്ഞിരുന്നിട്ടുണ്ട്.

0: ദ്വാരപാലകൻ എന്തൊരാദരവ്.
1: സ്വാമി എന്താ വേണ്ടത്?
0: എടാ, നിന്റെ കമലയകത്തുണ്ടോ?
1: ഉണ്ട്.
0: ഒരു ബ്രാഹ്മണ യുവാവ് അവളെ കാണാൻ വന്നിട്ട് പറയും.
1: സ്വാമി, ഒരു സംശയം, ഇന്നലെ സ്വാമി ഇവിടെ വന്നില്ലയോ?
0: ഞാൻ വന്നിരുന്നു, ഞാൻ തന്നെയായിരുന്നു. അത് അടിയും വീശേണ്ട വന്ന് ഞാൻ തന്നെയായിരുന്നു. നിങ്ങളെല്ലാം കൂടെ എന്നെ തല്ലി ഓടിച്ചു. ഇപ്പൊ ആദരവ് എന്താ വേണ്ടതെന്ന് ചെന്ന് പറയടാ.
1: അങ്ങനെ വഴിക്കു വാ സ്വാമി.
0: പക്ഷെ നമുക്കൊരു സ്വല്പം കൈവിളക്കൊക്കെ കിട്ടാനുണ്ട്.
1: അതൊക്കെ നിനക്ക് കിട്ടും, ചെന്ന് പറ.
0: അവനകത്തെ കൂടി പെട്ടെന്ന് തിരിച്ചു വന്നു.
1: യമനെ, അങ്ങോട്ട് ചെല്ലാൻ അവിടെ കാത്തിരിപ്പുണ്ട്. അതെ, തോട്ടത്തിൽ പൂന്തോട്ടത്തിൽ ഇരിക്കുന്നു മഹാറാണി.
0: എളെ, പൂന്തോട്ടത്തിലെത്തി. ചിന്നിയ പൂങ്കുലകളാൽ പട്ടുതങ്ങൾ ചുഴുവൊരു പൊന്നശ്ലോകം വിടത്തിയ കുടതൻ കീഴിൽ മസന ശിലാസലത്തിൽ ചെരിഞ്ഞ പാർശ്വത്തിൽ പുഷ്പവിസ്മര സുരഭിയ ഉപധാനത്തിൽ മെല്ലയൊട്ട് ചാഞ്ഞും വക്കിൽ കസവുമെന്നും പൂവാട തെല്ലളകോപുരി വശത്താക്കിയും ലോലമോഹനമായി തങ്കപ്പങ്കജത്ത വില്ലും വലങ്കാലിടത്ത് തുടക്കാമ്പിൽ കയറ്റിവെച്ചും കയ്യിൽ കളിച്ചെണ്ടുമായി അവളങ്ങിരിക്കുന്നു കഞ്ചബാണൻ തന്റെ പട്ടം കെട്ടിയ രാജ്ഞി പോലൊരു മഞ്ജുളാങ്കി.
1: വരൂ, ഇരിക്കൂ. നിങ്ങൾ ആരാണ്? എവിടുന്ന് വരുന്നു?
0: ഞാൻ കമലയെ കാണാൻ വന്നാണ്.
1: എന്താ വിശേഷം?
0: എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ.
1: ഒരു സംശയം ചോദിക്കട്ടെ, ഇന്നലെ നിങ്ങളുടെ കൂടെ വന്നിരുന്നില്ലേ?
0: അതെ, വന്നിരുന്നു സന്യാസിയുടെ വേഷത്തിൽ. ഇന്ന് ഇന്നലെ എല്ലാം കൂടെ എന്നെ തല്ലി ഓടിച്ചു. ഇന്ന് ഞാൻ ഇങ്ങനെ ഭാവം മാറി വന്നപ്പോൾ എന്തൊരു സ്വീകരണം.
1: അട്ടെ, എന്താ വിശേഷം?
0: ഞാൻ എന്തിനു വന്നു എനിക്കറിഞ്ഞൂടാ. എന്ന് പറയണമെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ജീവിതത്തിൽ ആദ്യമാണ് ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കുന്നത്, ഒരു സ്ത്രീയുടെ തൊട്ടടുത്തിരിക്കുന്നു, ഒരു സ്ത്രീയുടെ സുഗന്ധം ആസ്വദിക്കുന്നു.
1: അല്ല, എന്താ പേര്?
0: ഞാനാണ് സിദ്ധാർത്ഥ.
1: നല്ല പേര്, ഞാൻ ഈ പേര് മുമ്പ് കേട്ടിട്ടുണ്ട്.
0: അല്ല, ആ സിദ്ധാർത്ഥ അല്ല, ഞാൻ വെറും സിദ്ധാർത്ഥ.
1: എന്താ വിശേഷം?
0: വിശേഷം ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊന്നും അറിഞ്ഞൂടാ. എനിക്ക് എല്ലാം പഠിക്കണം, എല്ലാം നിങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തരണം. ആദ്യം മുതൽ അവസാനം വരെ എല്ലാം എനിക്ക് പറഞ്ഞു തരണം.
1: എന്റെ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു പരിവർത്തനം വരാൻ എന്ത് സംഭവിച്ചു? കഴിഞ്ഞ ദിവസം സന്യാസി, ഇന്നിതാ പച്ച കാമദേവൻ. എന്താ ഇങ്ങനെ മനഃപരിവർത്തനം?
0: അതിന് കാരണക്കാരി മറ്റാരുമല്ല കമല, അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്കറിയാവോ, കഴിഞ്ഞ 3 വർഷക്കാലമായി ഞാൻ കാട്ടിലൊക്കെ കറങ്ങി നടന്ന സന്യാസിയായിരുന്നു. വീട് വിട്ടു, നാട് വിട്ടു.

0: എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനും വീട്ടുകാരോട്ട് വലിയ വല്ല മത്സരം ഉണ്ടായോ? വഴക്കുണ്ടായോ? ഒരു വഴക്കുമില്ല. പഠിക്കുന്ന കാലത്ത് ഞാൻ സമർത്ഥനായൊരു വിദ്യാർത്ഥിയായിരുന്നു. എന്തെല്ലാം പഠിച്ചു! നിങ്ങൾ ബ്രാഹ്മണ വിദ്യാർത്ഥികൾക്ക് എന്തെല്ലാം പഠിക്കണം? പ്രണവമന്ത്രത്തിൽ നിന്ന് തുടങ്ങി, എന്നിട്ട് വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ എല്ലാം പഠിച്ചു. എനിക്ക് വലിയ ദുഃഖമാണ് ഇതെല്ലാം പഠിച്ചു നിന്നിട്ട് ഒന്നും പൂർത്തിയായില്ല, ഒന്നും പോരാ പോരാ എന്നുള്ള ദാഹമാണ്, വിജ്ഞാനദാഹം. എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, ഗോവിന്ദൻ. അവനിങ്ങനെ നാട്ടുമ്പുറത്തൊക്കെ ഇറങ്ങളന്നിട്ട് വന്ന് പറയും, എടാ സിദ്ധാർത്ഥ, നിന്നെ കുറിച്ച് നാട്ടുമ്പുറത്ത് എല്ലാവർക്കും വലിയ മതിപ്പാണ്, നീ അവരുടെ കണ്ണിലുള്ളിയാണ്, മാത്രമല്ല പെൺപിള്ളേർക്കെല്ലാം നിന്നോട് പ്രേമമാടാ. എടാ ക്ലാസ്സിലൊരു പെണ്ണ് വരുമല്ലോ, ശ്യാമള, പൂവും കൊണ്ടുവരുന്നവൾ, നീ ആ പൂ മേടിക്കും, അവളുടെ മുഖത്ത് പോയി നോക്കിയിട്ടില്ല, അവൾക്ക് അവരുടെ അഭിപ്രായത്തിൽ നീ കാമദേവനാണ്. കമല, ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ സന്തോഷിക്കണ്ടല്ലേ? എനിക്ക് അപ്പോഴും ദുഃഖമാണ്, കാരണം ഭാവിയിൽ ഞാൻ ആരായി തീരണം, അതാണ് എന്റെ ചിന്ത. എനിക്കെല്ലാം അറിയാൻ കഴിയുന്ന ഒരു ജ്ഞാനിയായി തീരണം, ഒരു വിജ്ഞാനിയായി തീരണമെന്നാണ് മോഹം. അതുകൊണ്ട് ഒരു ദിവസം ഞാൻ കൂട്ടുകാരനെ വിളിച്ചു, ഗോവിന്ദ വേടാ, നമുക്ക് പോയിരുന്നു ധ്യാനിക്കാം. അവിടെ
1: എന്തോന്ന് ധ്യാനിക്കാൻ?
0: എനിക്കറിയണോടാ, ഇവിടെ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ പിന്നിൽ ആരുടെ കൈയാണ്, മാത്രമല്ല മരണത്തിന് ശേഷം ആത്മാവുണ്ടോ, അതൊക്കെ എനിക്കറിയണം. പോയി നമുക്ക് ധ്യാനിക്കാം. എന്റെ പൊന്നും സിദ്ധാർത്ഥ, വെറുതെ ശരീരം മെനക്കെടുത്തണ്ട, കിട്ടത്തില്ല, ആത്മാവിന് പിടികിട്ടത്തില്ല. നമ്മൾ പഠിച്ചല്ലോ ആ കഠോപദേശത്തില്, അനോരണീയാൻ മഹതോ മഹീയാൻ. എടാ ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ അണുക്കളിൽ അണുവാണ്, മഹത്തായ മഹത്തിൽ മഹത്താണ്. എങ്കിലും നമുക്ക് നോക്കാം. അവിടെ ഇവിടെ കഠോപനിഷത്ത് മനുഷ്യൻ എഴുതി വെച്ചല്ലേ, അതിനകത്ത് തെറ്റുണ്ടാവാം, മനുഷ്യന് തെറ്റുപറ്റും. അതുകൊണ്ട് നമുക്ക് ആലോചിക്കാം, ധ്യാനിക്കാം, ചിന്തിക്കാം.
1: ശരി, നോക്കാം.
0: ഞങ്ങള് രണ്ടുപേരും കൂടെ ഒരു അരയാളിന്റെ ചുവട്ടിൽ ചെന്നിരുന്നു, 20 അടി അകലത്തിൽ ധ്യാനം തുടങ്ങി.

0: കമല ഞങ്ങൾ രണ്ടുപേരും അവരുടെ പിന്നാലെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഗോവിന്ദനോട് പറഞ്ഞു, എടാ രണ്ടു ദിവസത്തിനും ഞാൻ ഈ സന്യാസിമാരുടെ കൂടെ ചേരും.
1: എന്തിനു?
0: എനിക്ക് സന്യസിക്കണം, എനിക്ക് സന്യാസി ആവണം.
1: എന്റെ സിദ്ധാർത്ഥ അതിനെയൊക്കെ കോലം കണ്ടോടാ, മരപ്പട്ടിയുടെ മോന്തി എല്ലാം തെളിയായിട്ട് നീ എങ്ങനെ ആവണോ? സ്വർണ്ണ കൊഴുപൊളിക്കുന്ന സിദ്ധാർത്ഥ നീ എങ്ങനെ ആവണോ?
0: ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു.
1: നിന്റെ അച്ഛൻ സമ്മതിച്ചോ?

0: ദിവസം ഞാൻ അച്ഛനെ ചെന്ന് കണ്ടു.
1: എനിക്കൊരു കാര്യം പറയാനുണ്ട്.
0: എന്താ മോനെ?
1: അച്ഛനേക്ക് അനുവാദം തരണം.
0: എന്തിനാ മോനെ?
1: എനിക്ക് സന്യാസിക്കണം.
0: എന്താ?
1: എനിക്ക് സന്യാസിയാവണം. അച്ഛൻ അതിന് അനുവാദം തരണം. അച്ഛൻ എന്താ മിണ്ടാത്തത്? അച്ഛൻ എനിക്ക് സന്യാസിക്കണം.
0: നിശബ്ദം. അച്ഛന്റെ നെറ്റിത്തരത്തിൽ വിയർപ്പതുള്ളിൽ വേറെ നിരത്തിക്കുന്ന നിശബ്ദത. അച്ഛനും മകനും ഒറ്റ നിൽപ്പ് നിൽക്കുക. രാത്രിയായി. അവസാനം നക്ഷത്രങ്ങൾ ഒഴുകി മാറ്റി തുടങ്ങി.

0: അതാണ് അച്ഛൻ മുറി വിട്ടു പോയി. അടുത്ത മുറി ചെന്ന് കാട്ടിൽ വീണു. കുറെ കഴിഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് വന്നു. ജാലകപ്പുഴ നോക്കുമ്പോൾ മകൻ തൊഴുകയോടെ നിൽക്കുകയാണ്. അതെ പിന്നെയും പോയി കടന്നു. പല പ്രാവശ്യം ഒന്ന് നോക്കി. നോക്കുമ്പോഴൊക്കെ മകൻ തൊഴുകയോടെ നിൽക്കുകയാണ്. നേരം വെളുക്കാൻ ഒരു മണിക്കൂർ മാത്രം. അച്ഛനെ മുറിക്കകത്തേ കയറി വരുന്നു.
1: മോനെ സിദ്ധാർത്ഥ, നീ എന്തിനിങ്ങനെ നിൽക്കുന്നു?
0: അച്ഛനറിയാം.
1: ഇപ്പൊ നേരം പുലർന്നാലും മധ്യാഹ്നമായാലും സന്ധ്യയായാലും ഇങ്ങനെ തന്നെ നിൽക്കും.
0: അതെ, ഞാനിങ്ങനെ പ്രതീക്ഷയോടെ നിൽക്കും.
1: നീ നിന്ന് ക്ഷീണിക്കും മോനെ.
0: ക്ഷീണിക്കട്ടെ.
1: നീ ക്ഷീണിച്ചും വീട് ഉറങ്ങും മോനെ.
0: ഞാൻ ക്ഷീണിച്ചു വീടും പക്ഷെ ഉറങ്ങൂല
1: മോനെ. നീ ക്ഷീണിച്ചു വീടും മരിക്കോടാ. മരിക്കട്ടെ മരിക്കട്ടെ.
0: അപ്പൊ നിനക്ക് അച്ഛനെ അനുസരിക്കുന്ന ഭേദം അളവാണല്ലേ. സിദ്ധാർത്ഥൻ എന്നും അച്ഛനെ അനുസരിച്ചിട്ടുള്ളവനാണ്.
1: നീ തീരുമാനം പിൻവലിക്കണം.
0: ഞാൻ എന്നും പ്രതീക്ഷയോടെ നിൽക്കും. അവസാനം മുറിക്കുള്ള സൂര്യോദയം സൂര്യപ്രകാശമായി.

0: മോനെ. അപ്പൊ അച്ഛനെയും അമ്മയും ബന്ധുജനങ്ങളെ എല്ലാം ഉപേക്ഷിച്ചെന്ന് വനവാസത്തിന് പോകാൻ നീ തീരുമാനിച്ചല്ലേ? മറുപടിയില്ല, മൗനം. ശരി, വനവാസ ജീവിതം സന്യാസ ജീവിതം അത്ര ഇഷ്ടമാണെങ്കിൽ നീ പോയ്ക്കോ. പക്ഷേ അല്പമെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ആ നിമിഷം തിരിച്ചു പോകണം. നമുക്ക് വല്ല ക്ഷേത്രത്തിലും പോകാണെങ്കിലും കഴിഞ്ഞുകൂടാ. നമുക്ക് സന്യാസി ആവണ്ട, നമുക്ക് മഹർഷി ആവണ്ട. നിന്റെ അമ്മയോട് ചോദിച്ചു. അമ്മ സമ്മതിക്കുന്നെങ്കിൽ പോയ്ക്കോ.
1: പോയ്ക്കോ പോലെ.
0: എനിക്ക് പ്രഭാത സ്നാനത്തിന് സമയമായി. അച്ഛൻ പുറത്തേക്ക് പോയി. ആ തീരുമാനം അമ്മയെക്കൊണ്ട് സമ്മതിപ്പിക്കാൻ അയാൾക്ക് വളരെ ബുദ്ധിമുട്ടിട്ട് വന്നു. അവസാനം അമ്മ സമ്മതിച്ചു. നേരം പുലർത്ത് വരുമ്പോൾ ആ തെരുവിലൂടെ ആ ഒരു നിഴൽ നീങ്ങുന്നു.

0: അത് വേറെ മനസ്സിരിക്കട്ടാ. നീ എവിടെ പോയാലും അവിടെ നിന്റെ കൂടെ ഞാൻ കാണും.
1: രണ്ടുപേരും തോളി കൈയിട്ട് അതിവേഗം മുമ്പോട്ട് പോകും. രണ്ടു ദിവസം കഴിഞ്ഞപ്പോ സന്യാസിമാരുടെ കൂടെ ചെന്നു.
0: മഹർഷിമാര് ഞങ്ങളെ കൂടെ നിങ്ങളുടെ സംഘത്തിൽ ചേർക്കണം.
1: മഹർഷിമാർ തിരിഞ്ഞു നോക്കുമ്പോൾ നിൽക്കുന്നു രണ്ട് യുവ ബ്രാഹ്മണന്മാർ.
0: എന്താ എന്താ കാര്യം? ഞങ്ങൾക്ക് സന്യസിക്കണം.
1: സന്യാസം വാക്കിന്റെ അർത്ഥം അറിയാവൂ? നിങ്ങളെ
0: അറിയാം. സമ്യക്കായി എല്ലാം നശിക്കുന്നവൻ, കോണ ഒഴികെ എല്ലാം ഉപേക്ഷിക്കുന്നവൻ.
1: അറിയാമല്ലോ. അപ്പൊ ശരി, അത് നടക്കട്ടെ. ചുറ്റുന്ന ബ്രാഹ്മണ യാചകർക്ക് അദ്ദേഹം എല്ലാം രണ്ടുപേരും വസ്ത്രങ്ങളെല്ലാം കൊടുക്കുന്നു, എല്ലാം ദാനം ചെയ്യും. വരും രണ്ടേയും കൊണ്ടുപോയി കൊടും കാട്ടിൽ കൊണ്ടുപോയി രണ്ടും മരച്ചുപിടിച്ചിരുത്തി. ആദ്യത്തെ പരീക്ഷണം ഉപവാസമാണ്, 15 ദിവസം ഉപവാസം. രണ്ടാമത്തെ ഘട്ടത്തിൽ 41 ദിവസത്തെ ഉപവാസം. എല്ലാം പഠിക്കുന്നു, സന്യാസിമാരാകുന്നു. ധ്യാനം, ജപം, തപം, ഇതിനിടയ്ക്ക് കാട്ടു പെമ്പിള്ളേർ വരുന്നു. ഒറ്റ നോക്കി നിൽക്കുന്നു ഈ സുന്ദരക്കൊട്ടന്മാരെ. പൂക്കൾ കൊണ്ട് കൊടുക്കുന്നു, പൂമാല കൊടുക്കുന്നു. ഇവർക്ക് പുഷ്പഹാരങ്ങൾ മാത്രമല്ല പുഷ്പബാണങ്ങളും ഉണ്ട് കൈവശം. ഗോവിന്ദ, ഇവിടുന്ന് മാറണം. ഈ പെമ്പിള്ളേര് നമ്മളെ വിളിക്കാൻ സന്നിച്ചില്ല, സമ്മതിക്കില്ല. ഓടാം, നമുക്ക് മുകളിൽ കയറാം. ഈ കുന്നന്റെ മണ്ടയ്ക്ക് കയറാം. വലിയ കുന്നന്റെ മണ്ടയ്ക്ക് രണ്ടുപേരും കയറി ചെന്നിരുന്നു. ധ്യാനം ആരംഭിച്ചു. ധ്യാനം, ജപം, തപം. സുഖങ്ങളില്ല, ദുഃഖങ്ങളില്ല. മഴ പെയ്യുന്നു അറിയുന്നില്ല, മഞ്ഞ് പെയ്യുന്നു അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. പല സിദ്ധികളുണ്ടായി. പക്ഷേ ആളുകൾ രണ്ടുപേരുടെ രൂപവും ഭാവവും മാറി. കോലങ്ങളായി, പേക്കോലങ്ങളായി രണ്ടുപേരും. അവസാനം ഒരു ദിവസം ധ്യാനിച്ചിരിക്കുമ്പോ സിദ്ധാർത്ഥൻ ഇരുന്ന വഴി എടുത്തുകളതി പോലെ വീണു പോകും. ബോധമില്ല. നാടി ചലനം പിടിച്ചു
0: തൊട്ടടുത്തുനിന്ന് ഒരു വെള്ളക്കൊക്ക് പറന്നുയർന്നു. അപ്പോഴാണ് ഗോവിന്ദന് മനസ്സിലായത് ഇത് സിദ്ധാർത്ഥന്റെ ആത്മാവാണ് അപ്പുറത്ത് പൊങ്ങിയത്.
1: ആ വെള്ളക്കൊക്ക് ചുറ്റിപ്പറക്കുന്നു.

0: എന്റെ ആത്മാവ് തോട്ടരിക്കുന്നു, മത്സ്യം കൊത്തിക്ക് വീഴുന്നു.
1: എടാ സിദ്ധാർത്ഥ, എടാ ബ്രാഹ്മണൻ മീൻ തിന്നോട, ആ തിന്ന തിന്ന.
0: ഇതാണ് ഗാരോ വെച്ചു കൊടുത്തോരേ കൊക്ക് കൈകാലടിച്ച് കൈകാലുകൾ നിവർത്തി ചത്തു വീണു.
1: പൊടുന്നനെ സിദ്ധാർത്ഥം നിലനിർത്തി.
0: അപ്പോഴാണ് പോകുന്നതിന് മനസ്സിലായത്.

0: എടാ സിദ്ധാർത്ഥ, നീ ഇതെന്നെ പഠിപ്പിച്ചല്ലോടാ. എടാ ഈ കോട് വിട്ട് കോട് മാറുന്ന പണി എന്നെ പഠിപ്പിച്ചില്ലല്ലോടാ. നമുക്കിനി പോണ, ഇനി ഇവിടെ കിടക്കണ്ട, ഇവിടെ കിടന്ന് മഞ്ഞ കാറ്റ് കൊള്ളണ്ട, നാട്ടിൽ പോടാ. നാട്ടിൽ ചെന്നാൽ എന്തൊരു ജനക്കൂട്ടമായിക്കുന്നയോ നിന്റെ മുമ്പിൽ. എടാ ഒരു സന്യാസി, കോട് വിട്ട് കോട് മാറുന്ന സന്യാസി വന്നിരിക്കുന്നു കേട്ടാൽ, ജനങ്ങൾ ഇങ്ങനെ വരും നിന്റെ മുമ്പിൽ, കാശ് കുമിഞ്ഞുകൂടും, നീ ഒന്നും ചെയ്യണ്ട, നീ ഭഗവാൻ പൂജി കണ്ണോടെ ചിരുന്നുണ്ടാ മതി, ബാക്കിയൊക്കെ ഞാനേറ്റും. എടാ ഉത്ര കാമേട്ടി യാഗം വരെ നടത്തുന്നു, ചുമ്മാ പ്രഖ്യാപിച്ചാ മതിയടാ, പ്രസവിക്കാത്ത പെണ്ണുങ്ങളെല്ലാം വരുവടാ, ആ പറ്റേ എല്ലാം പ്രസവിപ്പിച്ചു വിടുന്ന ജോലി ഗോവിന്ദനേറ്റോ, നീ ഒന്നും ചെയ്യണ്ട. ഗോവിന്ദ അധികാരം പറയരുത് കേട്ടോ, മഹത്തായ ലക്ഷ്യത്തെ മുൻനിർത്തി മുമ്പോട്ട് പോകുന്നു. പക്ഷേ ഇപ്പൊ എനിക്കൊരു തോന്നൽ, നാം എന്തു നേടി ഈ മൂന്ന് വർഷത്തിനുള്ളിൽ, നമ്മൾ എന്താണോ നേടിയത്?
1: ഒന്നും നേടിയില്ലേ, നാം പട്ടിണി ഇരിക്കാൻ പഠിച്ചില്ലേ, കൂടുവിട്ട് കൂടുമാറാൻ പഠിച്ചില്ലേ,
0: പിന്നെ പട്ടിണി ഇരിക്കാൻ പഠിക്കും. ഇതാ ഇതൊക്കെ മനുഷ്യനെ പറ്റിക്കാനുള്ള ഇലകളാണ്, ഇതൊക്കെ മനുഷ്യത്വ സമൂഹത്തിൽ അടിമത്വം, ബുദ്ധിപരമായ അടിമത്വം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പണികളാണ്. ഞാൻ ഈ സന്യാസം ഉപേക്ഷിക്കും, ഞാൻ ഉപേക്ഷിച്ചു പോവും, എനിക്ക് സന്യാസം വേണ്ട.
1: നീ പിന്നെ എന്ത് ചെയ്യാൻ പോകുന്നു?
0: അപ്പൊ കേൾക്കാം.

മല അടിവാരത്തോടെ ബുദ്ധ സന്യാസിമാരും മഞ്ഞവസ്ത്രം ധരിച്ച ബുദ്ധ സന്യാസിമാരും വരുന്നു. സിദ്ധാർത്ഥനും ഗോവിന്ദനും പതുക്കെ താഴെ ഇറങ്ങി വന്നു. പാട്ടുപാടിക്കൊണ്ട് ബുദ്ധ സന്യാസിമാരും മുമ്പോട്ട് പോകുന്നു.

0: ആ സന്യാസിമാർ ദൂരെ ചെന്ന് മറയുന്നു.
1: എടാ ഗോവിന്ദ, നീ അവരുടെ കൂടെ പോയിട്ട് വരാ, കാര്യങ്ങൾ അറിയണം.
0: ഗൗതമ ബുദ്ധൻ എന്നൊരു ദിവ്യർ അവതരിച്ചാൽ ഞാൻ അറിഞ്ഞിട്ടുണ്ട്.
1: അദ്ദേഹത്തിന് ശിഷ്യന്മാരാണ് പോയത്. പോയി വിവരങ്ങൾ അറിഞ്ഞിട്ടുമാണ് ഞാൻ ഇവിടെ കാപ്പുറക്ക.
0: ഗോവിന്ദ പോയി കുറെ ദിവസം കഴിച്ച് തിരിച്ചു വന്നു. സിദ്ധാർത്ഥ, അറിയേണ്ടതെല്ലാം അറിഞ്ഞടാ.
1: ആരാണ്
0: ഈ ഗൗതമബുദ്ധൻ? ആരാണ്? കപിലവാസ്തുവിന്റെ രാജാവ് ശുദ്ധോദന മഹാരാജാവിന്റെ മകനാണ്.

ഇടാ ബുദ്ധൻ ചെയ്ത ത്യാഗം അനുകരിക്കാൻ ലോകത്ത് ഒരുത്തനും സാധ്യമല്ലട. ഇടാ മഹത്തായ അദ്ദേഹത്തിന്റെ സിംഹാസനം വലിച്ചെറിഞ്ഞു, ഒട്ടാരം ഉപേക്ഷിച്ചു, സാമ്രാജ്യം ഉപേക്ഷിച്ചു, ഭാര്യ ഉപേക്ഷിച്ചു, ഗർഭിണിയായ ഭാര്യയെ ശോധനയെ ഉപേക്ഷിച്ചു. ആരെങ്കിലും ചെയ്യൂടാ. ഇവിടുത്തെ നമ്മുടെ ഭരണാധികാരികളൊക്കെ എന്താ ചെയ്യുന്നത്? അദ്ദേഹം താൻ കഴിഞ്ഞാൽ തന്റെ മോനായിരിക്കണം ഭരണാധികാരി, അതല്ലേ അവനെ കണക്കുന്നത്. അദ്ദേഹം എല്ലാവരും ഉപേക്ഷിച്ചു പോയി. ആർക്കു വേണ്ടി? തനിക്ക് വേണ്ടിയല്ല, രാജ്യത്തിന് വേണ്ടിയല്ല, ഭാര്യയ്ക്ക് വേണ്ടിയല്ല. അത് ചില

0: അവധി പോകിനാൻ മഹാഭാഗതി 29-ാമത്തെ വയസ്സിൽ കൊട്ടാരം വിട്ടു. 35-ാമത്തെ വയസ്സിൽ അദ്ദേഹം ബുദ്ധനായി. അദ്ദേഹത്തിന് ലഭിച്ച ജ്ഞാനം ജനങ്ങൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഈ ഭാരതവർഷമൊട്ടാകെ അദ്ദേഹം ചുറ്റി നടക്കുന്നൊരു ഒരു ഭിക്ഷുവിനെ പോലെ കയ്യിലൊരു ഓടുമായി, ഭിക്ഷാപാത്രവുമായി ചെല്ലുന്നിടത്തെല്ലാം ആയിരക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു, അദ്ദേഹത്തിന്റെ മതം സ്വീകരിക്കുന്നു. രാജാക്കന്മാർ പോലും അദ്ദേഹത്തിന്റെ മതം സ്വീകരിക്കുന്നു. അദ്ദേഹം പറയുന്നത് മനുഷ്യൻ ഒന്നാണ്, ഈ അനൈക്യങ്ങളെല്ലാം മനുഷ്യൻ തന്നെ സൃഷ്ടിച്ചാണ്. മനുഷ്യന്റെ ദുഃഖത്തിന് കാരണക്കാരൻ മനുഷ്യൻ തന്നെയാണ്. മനുഷ്യൻ വിചാരിച്ച ദുഃഖം മാറ്റാൻ കഴിയും. ഇടാ ലോകം കണ്ട ആദ്യത്തെ ഭൗതികവാദിയാണ് ഈ സിദ്ധാർത്ഥൻ, സിദ്ധാർത്ഥ രാജകുമാരൻ ഗൗതമ ബുദ്ധൻ. നമുക്ക് പോണോടാ, നമുക്ക് അദ്ദേഹത്തെ കാണണോടാ. അടുത്ത ദിവസം രണ്ടുപേരും ക്ഷണാവസ്ഥയിലെത്തി ജേതവനത്തിൽ കടന്നു. ജേതവനം നിറയെ സന്യാസിമാര്, മഞ്ഞവസ്ത്രം ധരിച്ച ബുദ്ധ ഭിക്ഷുക്കൾ, അവരുടെ ഒത്ത മധ്യത്ത് ഒരു പീഠത്തിന്മേൽ ഇരിക്കുന്നു ശ്രീ ബുദ്ധൻ.
1: ഒട്ടടഞ്ഞ നിശ്ചല താരങ്ങൾ അന്നടുനേത്രങ്ങളോടും ആസനം ബന്ധിച്ച് ജുഗായനായി പര്യസ്തമം ഭാസുരകലാപ്തിങ്ങൾ പാദപങ്കജങ്ങളെ വിന്യസിച്ച് അന്ധകരണങ്ങളെ

അച്ഛനിൽ നിൽക്കുന്നു സംസാരിക്കാൻ. പരിപൂർണ നിശബ്ദത. പ്രിയ സഹോദരങ്ങളെ, മനുഷ്യന് ജാതിയില്ല, മതമില്ല. മനുഷ്യനൊരു ജാതിയാണ്, അയാൾക്കൊരു മതമേ ഉള്ളൂ, മനുഷ്യത്വം എന്ന മതം. ഈ അനൈക്യങ്ങളെല്ലാം, ഈ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ച് മനുഷ്യൻ തന്നെയാണ്. മനുഷ്യന്റെ ദുഃഖത്തിന് കാരണം തൃഷ്ണയാണ്. ആ തൃഷ്ണ ചൂഷണത്തിൽ ഉത്ഭവിച്ചു. അതുകൊണ്ട് എന്റെ അഭിപ്രായം

ഭക്തന്മാർ നിലനിൽക്കുന്ന അദ്ദേഹത്തിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. മഹാഭാഗ ഞങ്ങളെ കൂടി അങ്ങയുടെ ധർമ്മസംഘത്തിൽ അംഗങ്ങളായി സ്വീകരിക്കണം. നിങ്ങളെ എല്ലാവരെയും നാം സ്വീകരിക്കുന്നു. ഇവ രണ്ട് ചെറുപ്പക്കാരോട് ചെല്ലുന്നു, ഗോവിന്ദനും സിദ്ധാർത്ഥനും. ഗോവിന്ദൻ ബുദ്ധന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു, എഴുന്നേറ്റു തൊഴുകയോളെന്ന് പറയുന്നു.

0: ഗോവിന്ദനെ ഈ ധർമ്മ പ്രചാരകനായി നാം സ്വീകരിക്കുന്നു. ഗോവിന്ദൻ തിരിഞ്ഞോ കൂട്ടുകാനില്ല. സിദ്ധാർത്ഥൻ അവിടെ മരച്ചുവിട്ട് നിൽക്കുന്നു. കയ്യും കെട്ടി ഗോവിന്ദൻ ഓടിച്ചു. എടാ സിദ്ധാർത്ഥ, നീ എന്തേ കാണിച്ചത്? എന്ത് പണിയാടാ പറ്റിച്ചു? നമ്മൾ ഒന്നിച്ചു വന്ന് അദ്ദേഹത്തെ കണ്ടു, പ്രസംഗം കേട്ടു, നമുക്ക് രണ്ടുപേർക്ക് ഇഷ്ടമായി. നിനക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇല്ലല്ലോ. ഞാൻ അദ്ദേഹത്തിന് ശിഷ്യനായി. നീയോ ഗോവിന്ദ, നീ എന്നും എന്റെ പിന്നിലായിരുന്നു, ഇന്ന് നീ എന്റെ മുന്നിൽ തേക്കുന്നു. നീ മുമ്പോട്ട് പോയിക്കോളൂ. നിന്റെ പാത നീ കണ്ടെത്തേക്കുന്നു, മുമ്പോട്ട് പോയിക്കോളൂ.
1: നീയോ?
0: ഞാനിനി ബ്രാഹ്മണനല്ല, ഞാനിനി സന്യാസിയുമല്ല.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാംസ്കാരിക ഇടങ്ങൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് കർണാടകയിലെ തുംഗഭദ്ര നദിയുടെ തീരത്തുള്ള കാലം ഒളിപ്പിച്ചു വച്ച ഒരു രഹസ്യം പോലെ കിടക്കുന്ന ഹംപിയിലെ സ്മാരകങ്ങളിലേക്കാണ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ഈ സ്ഥലം ഇന്ന് കല്ലിലും മണ്ണിലും കൊത്തിയെടുത്ത ഒരു ചരിത്ര പുസ്തകമാണ്. വിജയനഗരത്തിന്റെ തലസ്ഥാനമായിരുന്നു ഹംപി. 14ഉം 16ഉം നൂറ്റാണ്ടുകൾക്കിടയിൽ ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്ന വിജയനഗര സാമ്രാജ്യത്തിന്റെ ശക്തിയുടെയും സമ്പത്തിന്റെയും കേന്ദ്രമായിരുന്നു ഹംപി. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ 1565 തളിക്കോട്ട യുദ്ധത്തിൽ മുസ്ലിം സുൽത്താനേറ്റ് സൈന്യങ്ങളാൽ ആക്രമിക്കപ്പെട്ട് നശിപ്പിക്കപ്പെട്ടതോടെ ഹംപി ഒരു ചരിത്ര അവശിഷ്ടമായി മാറി. ഇവിടുത്തെ സ്മാരകങ്ങൾ വിജയനഗര സാമ്രാജ്യത്തിന്റെ വാസ്തുവിദ്യയുടെയും കലാവൈദഗ്ധ്യത്തിന്റെയും ഉത്തമ ഉദാഹരണങ്ങളാണ്. പാറക്കൂട്ടങ്ങളും നദികളും താഴ്വരകളും നിറഞ്ഞ ഈ പ്രകൃതിദത്തമായ ഭൂപ്രദേശത്തിന്റെ സൌന്ദര്യത്തെ പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്മാരകങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ശില്പകലയുടെ വിസ്മയമാണ് ഇവിടെ. ഹംപിയിലെ സ്മാരകങ്ങളെ പ്രധാനമായും 3 ഗ്രൂപ്പുകളായി തിരിക്കാം. വിജയനഗര സാമ്രാജ്യത്തിന്റെ കേന്ദ്രത്തിലാണ് രാജകൊട്ടാരങ്ങളും ഭരണകേന്ദ്രങ്ങളും വിശാലമായ മൈതാനങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ലോട്ടസ് മഹൽ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് മുഗൾ ഇന്ത്യൻ വാസ്തുവിദ്യകളുടെ ഒരു സങ്കലനമാണ്. തുംഗഭദ്ര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വിരൂപാക്ഷ ക്ഷേത്രം ഹംപിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രമാണ്. ഇപ്പോഴും സജീവമായൊരു ആരാധനാലയമാണ് ഇത്. ക്ഷേത്രത്തിന്റെ ഗോപുരം, അതിമനോഹരമായ കൊത്തുപണികൾ, ക്ഷേത്രക്കുളം എന്നിവ ശ്രദ്ധേയമാണ്. ഹംപിയിലെ വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് വിഠല ക്ഷേത്രം. ഇതിലെ കരിങ്കൽ രഥം ഒരു പ്രത്യേക ആകർഷണമാണ്. കൂടാതെ ഇതിലെ സംഗീത തൂണുകൾ ആരെയും അത്ഭുതപ്പെടുത്തും. ഈ തൂണുകളിൽ തട്ടുമ്പോൾ സംഗീതമുണ്ടാകുന്നു. ഹംപിയിലെ സ്മാരകങ്ങളുടെ ചരിത്രപരവും കലാപരവുമായ പ്രാധാന്യം കണക്കിലെടുത്ത് 1986 യുനെസ്കോ ഇതിനെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചു. ഓരോ കല്ലും ഓരോ കൊത്തുപണിയും വിജയനഗരത്തിന്റെ ചരിത്രത്തെയും കലയെയും സംസ്കാരത്തെയും ഓർമ്മിപ്പിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ഒരു കാലത്ത് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായിരുന്ന ഹംപിയെക്കുറിച്ചും അതിന്റെ മഹത്തായ ചരിത്രത്തെക്കുറിച്ചും ഈ പരിപാടി നിങ്ങളെ ചിന്തിപ്പിക്കും എന്ന് കരുതുന്നു.
1: സാംസ്കാരിക ഇടങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. പാട്ടുകളുടെ മാധുര്യം നുകരാം, വർത്തമാനങ്ങളുടെ സൗഹൃദവും സ്നേഹവും പങ്കുവയ്ക്കാം. ഓരോ പാട്ടിനുമൊപ്പം ഹൃദയം തുറക്കുന്ന വാക്കുകൾ നമുക്ക് പങ്കുവയ്ക്കാം. സങ്കടങ്ങളും സന്തോഷവും വിശേഷവും ഒക്കെ പറയാനുള്ള ഒരവസരമാണ് പോക്കുവയിൽ തത്സമയ പരിപാടി. അല്പനേരം നമുക്ക് പരസ്പരം താങ്ങാവാം, തണലാവാം, കൂട്ടാവാം. ഹൃദ്യവും സുഖദവുമായ സംഭാഷണത്തിന് വേണ്ടി നമുക്ക് ഒരുമിക്കാം. തത്സമയ പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: എന്റെ പേര് വിനോദ്. ഞാൻ വലിയമലയിലാണ്. ഞാൻ നേരത്തെ വിളിച്ചാ പറഞ്ഞ വെള്ളനാട്. ഞാൻ വലിയമലയാണ്.
0: ശരിക്കും വലിയമലയാണോ വെള്ളനാടാണോ?
1: വലിയമല.
0: വെള്ളനാട് എന്ന് പറഞ്ഞതും വിനോദ് തന്നെ.
1: അതെ.
0: അതെന്താണ് അങ്ങനെ വന്നേ? തെറ്റിപ്പോയ?
1: തെറ്റിപ്പോയതല്ല, ഞാൻ അവിടെ കഴിഞ്ഞ ആഴ്ച ഈ കരുണാസായിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞതാണ്.
0: കരുണാസായി റേഡിയോയില് വന്നിരുന്നു?
1: റേഡിയോയിലല്ല, അവിടെ നിങ്ങൾ അവിടെ താഴെ ഓഡിറ്റോറിയത്തില്.
0: ഓഡിറ്റോറിയത്തിലെ പ്രോഗ്രാമിന് ഉണ്ടായിരുന്നു?
1: ഉണ്ടായിരുന്നു.
0: ആ, അതേത് പ്രോഗ്രാം ആയിരുന്നു?
1: ഇവിടെ അതൊരു നാടകം, നമ്മുടെ ക്യാമ്പായിരുന്നു.
0: ആ, നാടക ക്യാമ്പിൽ വിനോദ് ഉണ്ടായിരുന്നു?
1: ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു.
0: ഓക്കെ, അതിലെന്തായിട്ടാ വർക്ക് ചെയ്തുകൊണ്ടിരുന്നേ?
1: നമ്മള് സെറ്റ് വർക്കാകത്ത്.
0: ആ, ശരി ശരി ശരി. അപ്പൊ അങ്ങനെയാണോ ഈ നമ്പർ കിട്ടിയത്?
1: അതെ.
0: അവിടെ നിന്ന് എഴുതിയെടുത്തതായിരിക്കും?
1: അല്ല, അവിടെ നിന്ന് എഴുതിയെടുത്തല്ല. ഞാനിങ്ങനെ പറഞ്ഞപ്പോ അവിടെ കരുണാസായിയുടെ ഇതുണ്ടെന്നും പറഞ്ഞു, ഒരു എഫ് എം ഉണ്ടെന്നും പറഞ്ഞു. എന്റെ വീടിന്റെ അടുത്ത് നിങ്ങൾ വിളിച്ചിട്ടുള്ള മണികണ്ഠൻ എന്ന് പറഞ്ഞ പുള്ളിയാണ് ഈ നമ്പർ എന്ന്.
0: ഓ, ശരി ശരി ശരി. അപ്പൊ ഈ സെറ്റിനോടൊപ്പമാണ് വിനോദ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
1: അതുകൊണ്ട് തട്ടിന്റെ പണിയും ഉണ്ട്.
0: അപ്പൊ സെറ്റിന്റെ പണിയുമായിട്ട് എങ്ങനെയാണ് എങ്ങനെയാണ് അതിലേക്ക് വന്നത്?
1: നമ്മളൊരു സുഹൃത്ത് വഴിയാണ് വന്നത്. അതില് സൗണ്ട് വർക്ക് ചെയ്യുന്ന എന്റെ സുഹൃത്താണ്.
0: ഇൻട്രസ്റ്റഡ് ആണോ അതിൽ വർക്ക് ചെയ്യാൻ?
1: കുഴപ്പമില്ല, ഇൻട്രസ്റ്റ് ആണ്.
0: എങ്ങനെയാണ് വർക്കിന്റെ രീതിയൊക്കെ? ടെൻഷനൊക്കെ ആവാറുണ്ടോ സമയത്ത്? സമയത്ത് നമ്മള് ഒരു നാടകമായാലും മറ്റേത് പ്രോഗ്രാം ആയാലും കറക്റ്റ് സമയത്ത് സൗണ്ട് ശരിയായില്ലെങ്കിൽ ആകെ പെടും.
1: സൗണ്ട് അതുപോലെ തന്നെ സെറ്റ്.
0: അതെ അതെ, അത് അതെല്ലാം ചെയ്യുന്നുണ്ടല്ലേ?
1: അതെ.
0: സമയത്ത് അത് മാറ്റി കൊടുക്കണം.
1: അതെ അതെ.
0: അപ്പൊ അങ്ങനെ ഈ തട്ടുപണി ഇതും കൂടെ എങ്ങനെ കൊണ്ടുപോകുന്നു, എങ്ങനെ മാച്ച് ചെയ്യുന്നു?
1: എല്ലാ ദിവസവും പ്രോഗ്രാം ഇല്ലല്ലോ.
0: അതെ അതെ. അല്ലെങ്കിൽ രണ്ടും രണ്ട് ലെവലിൽ നിൽക്കുന്ന ജോലിയാണല്ലോ.
1: അതെ.
0: ഇപ്പൊ രണ്ടും കൂടെ എങ്ങനെ നമ്മള് ഒരുമിച്ച് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം.
1: അത് ഇപ്പം പ്രോഗ്രാം ഉള്ളപ്പോ അങ്ങോട്ട്, ഇല്ലാത്തപ്പോ ഇങ്ങോട്ട് തട്ടിന്റെ പണി.
0: ഇങ്ങോട്ട് നല്ല പണിയൊക്കെ ഏകദേശം കിട്ടുന്നുണ്ടോ?
1: ഉണ്ട്, കുഴപ്പമില്ല.
0: ഓക്കെ. അപ്പൊ വലിയമലയാണ് വിനോദ് താമസിക്കുന്നത്?
1: അതെ.
0: ഓക്കെ. അപ്പൊ വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ?
1: വീട്ടില് ഭാര്യ, രണ്ട് മക്കള്, അമ്മ.
0: ഭാര്യയുടെ പേരെന്താ?
1: വിജി.
0: വിജി. വിനോദും വിജയും. ഓക്കെ. മക്കളോ?
1: മക്കള് വൈഷ്ണവി, വൈവിധ്യ.
0: ആ, വൈവിധ്യയും വൈഷ്ണവിയും. ആ, അവരൊക്കെ ഏത് ക്ലാസ്സിലായി?
1: വൈവിധ്യ മൂന്നില്.
0: ആ,
1: വൈഷ്ണവി സി എം എക്ക്.
0: വൈവിധ്യ എന്നുള്ളതൊരു വ്യത്യസ്തമായ പേരാണല്ലോ. ഞാൻ ഈ പേര് വേറൊരിടത്തും കേട്ടിട്ടില്ല. വൈവിധ്യമായ കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഈ പാട്ട് ഈ പേര് സെലക്ട് ചെയ്തത് വിനോദ് തന്നെയാണോ?
1: ഞാനും വൈഫും കൂടി.
0: ഓക്കെ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു വ്യത്യസ്തമായ പേരാണെന്നുള്ള? വൈവിധ്യ എന്ന പേരുള്ള ആൾക്കാരുണ്ടോ? ആ, പക്ഷെ ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാ കേക്കുന്നത്. ശരി, വിനോദ് പാട്ട് പാടുവോ?
1: ഇല്ല.
0: ഉറപ്പായിട്ടും പാടൂല?
1: ഇല്ല. ഇല്ല.
0: കട്ടായം തന്നെ?
1: ഇല്ല.
0: ശരി, ഇന്ന് ജോലി സ്ഥലത്താണോ വീട്ടിലാണോ? ജോലി സ്ഥലത്ത്. ഇന്ന് എവിടെയാ ജോലി?
1: പാറശാല.
0: പാറശാല. അപ്പൊ അവിടെ ജോലിക്കിടയിലാണ് വിളിക്കുന്നത്. അപ്പൊ ഈ സംസാരിച്ചത് എങ്ങനെ കേക്കുന്ന്?
1: വൈകിട്ട് 7 മണിക്ക്
0: വീട്ടിൽ റേഡിയോ ഉണ്ടോ?
1: ഉണ്ടോ റേഡിയോ?
0: ഓക്കെ. അപ്പൊ 7 മണിക്ക് കേക്കണേ.
1: അപ്പൊ
0: വിജയെയും വൈഷ്ണവിയെയും വൈവിധ്യയെയും അമ്മയും ഒക്കെ ഞാൻ എന്റെ സ്നേഹാന്വേഷണം അറിയിക്കണം.
1: അറിയിക്കാം.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: പാട്ട് രജനീകാന്തിന്റെ ഭാഷ എന്ന സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട്.
0: ഭാഷ എന്ന സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട്. രജനീകാന്തിന്റെ ആരാധകനാണോ?
1: ആരാധകനാണ്, അങ്ങനെയല്ല. ഇതിപ്പോ നമ്മൾ മലയാളം പാട്ട് എപ്പോഴും കേൾക്കുന്നുണ്ട്.
0: തുടക്കത്തിൽ ഒരു അടിച്ചുപൊളി പാട്ടാവട്ടെന്ന് വിചാരിച്ച് അല്ലേ?
1: ഓ,
0: അപ്പോൾ നമുക്ക് എന്തായാലും വിളിച്ചാൽ വളരെ സന്തോഷം വിനോദേ. ഇതുപോലെ സമയം കിട്ടുമ്പോൾ വല്ലപ്പോഴൊക്കെ വിളിക്കുക, റേഡിയോ സ്ഥിരമായി കേൾക്കുക. അപ്പം ജോലിയൊക്കെ വളരെ പൂർവാധികം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അപ്പം നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ
0: ഓക്കെ. ഇപ്പോൾ പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് വിനോദാണ് സംസാരിച്ചത്. വലിയ മലയിലാണ് സ്ഥലം, പക്ഷേ ഇപ്പോൾ പാറശ്ശാല നിന്നാണ് വിളിക്കുന്നത്, ജോലി സ്ഥലത്താണ്. അപ്പം ഇങ്ങനെ രണ്ട് വർക്കുകളാണ് അദ്ദേഹം ചെയ്യുന്നത്, സെറ്റിങ്സിൻ്റെ പണിയും പിന്നെ തട്ടുപണിയുമാണ്. അപ്പം എന്തായാലും നമ്മളെ റേഡിയോയിലേക്ക് വിളിച്ചു, ഇഷ്ടമുള്ളൊരു പാട്ട്, രജനീകാന്തിൻ്റെ പാട്ട് ഭാഷ എന്ന ചിത്രത്തിലൊരു പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കുമായി നമുക്ക് ആ പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് വർത്തമാനങ്ങൾ പറയാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഹൃദയം തുറക്കാം, ജീവിതഗന്ധിയായ പാട്ടുകൾ കേൾക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ മാഡം, ഞാൻ പനിക്കൂട്ടുന്ന പുഷ്പലത.
0: ആ, പനിക്കൂട്ടുന്ന പുഷ്പലത, പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: എല്ലാവരും സുഖായിരിക്കുന്നു. മഴയൊക്കെ അതാ ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു വരുന്നുണ്ട്. കുറച്ച് പെയ്യണമെന്നില്ല,
0: പൊടിഞ്ഞു പൊടിഞ്ഞു വരട്ടെ. പൊടിഞ്ഞു പൊടിഞ്ഞാണ് വലിയ പൊടിയ വലിയ മഴ.
1: ആ, വലിയ മഴയുണ്ടാവട്ടെ.
0: രണ്ടു ദിവസമൊക്കെ രണ്ടു ദിവസമൊക്കെ കേരളത്തിൽ വലിയ മഴയാണെന്നൊക്കെയാണ് വാർത്തയിൽ കേട്ടത്
1: പറയണത്. ആ അതെ.
0: അപ്പൊ ചെലപ്പോ വലിയ മഴ പെയ്യാം, ചെലപ്പം പെയ്യാതിരിക്കാം.
1: അതെ.
0: ഇന്നലെ അസാരം ചൂടുണ്ട്.
1: ഓ, ഭയങ്കര
0: ചൂടാ
1: മാഡം. അവിടെ എല്ലാവരും സുഖായിരിക്കണല്ലോ?
0: ഇവിടെ എല്ലാവരും ഹാപ്പിയായും സുഖമായും ഇരിക്കുന്നു. റേഡിയോ ഒക്കെ സ്ഥിരമായി കേൾക്കുന്നുണ്ടോ?
1: പിന്നെ ഞാൻ എന്നും കേൾക്കുന്നുണ്ട്. പിന്നെ വിളിച്ചിട്ട് ഒരു ദിവസവും കിട്ടുന്നില്ല.
0: പക്ഷെ ഇന്ന് കിട്ടിയതോ?
1: ഇന്ന് കിട്ടി. ഒരുപാട് നാളായി വിളിച്ചിട്ട്. എന്റെ ഫോണിന് കംപ്ലൈന്റ് ആയിരുന്നു.
0: അപ്പൊ വിളിച്ചിട്ട് ഒരുപാട് നാളായി. നാളായി പിന്നെ എങ്ങനെ കിട്ടും?
1: വിളിച്ച് വിളിച്ച് പിന്നെ ഫോണിന് രണ്ടു മൂന്ന് ദിവസം, അന്ന് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോഴേ കംപ്ലൈന്റ് ആയിരുന്നല്ലോ.
0: അതെ.
1: അതിനുശേഷം പിന്നെ ഞാൻ വിളിച്ചു, ഞാൻ വിളിച്ചപ്പോൾ വലിയ കേൾക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല.
0: ഇങ്ങനെയാണ് എല്ലാരും പറയണം, ബെല്ലേക്കൊന്നും എടുക്കുന്നില്ല.
1: കഴിഞ്ഞ ആഴ്ചയിൽ ഇത് പറഞ്ഞ
0: എല്ലാ ബെല്ലും കൂടെ ഒരുമിച്ച് കേട്ടാ നമ്മൾ എന്ത് ചെയ്യും?
1: അത് തന്നെ, ബെല്ല് കേട്ട് നാല് പ്രാവശ്യം ബെല്ല് ഫുള്ളും കേട്ടു.
0: എക്സ്ചേഞ്ച് ബെല്ല് കേക്കും. അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. ഫുഡ് കഴിച്ചോ?
1: കഴിച്ചു കഴിച്ചു.
0: അപ്പൊ ഇന്ന് ഏത് പാട്ട് കേക്കണം?
1: യമുന വെറുതെ പാടുന്നു യാദവം.
0: സിനിമയിലെ പാട്ടാണ്? കൽക്കത്ത ന്യൂസ് ആണോ? ആ, ഒരേ കടൽ എന്ന സിനിമയിലെ പാട്ട്. മീര ജാസ്മിനും മമ്മൂട്ടിയൊക്കെ ചേർന്ന് അഭിനയിച്ച ഒരേ കടൽ. വളരെ വളരെ നല്ലൊരു ഫിലിം ആയിരുന്നു അത്. സിനിമ കണ്ടാ?
1: കണ്ടു കണ്ടു.
0: ആ, നല്ല നല്ല പാട്ട് സെലക്ഷൻ ആണ് കേട്ടോ. പാട്ട് പാടുന്നുണ്ടോ രണ്ടുപേരി? പാടത്തില്ല. ശരി. അപ്പൊ ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ഒരുപാടല്ല, നമ്മളെ ശാന്തിനി ചേച്ചിക്ക്, ആലപ്പുഴ ദേവേട്ടന്, ജയരാജേട്ടന്, സുരേന്ദ്രൻ ചേട്ടന്, വീണാമേരിക്ക്, വലിയ മലയിലെ ചേട്ടന്മാർക്ക്, ഏറ്റുമാനൂര് ചേട്ടന്മാർക്ക്, ചേട്ടന്, പിന്നെ വേണു പനക്കോട്, ശങ്കരൻ ചേട്ടന്, വിൻസെന്റ് ചേട്ടന്, പിന്നെ നമ്മളെ ഇവിടെ വെള്ളയമ്പലം ജംഗ്ഷനിലൊരു ചേട്ടന്റെ ചായക്കടയുണ്ട്, സൈമൺ ചേട്ടൻ. ആ ചേട്ടൻ നമ്മളെ, ആ സൈമൺ, ആ റേഡി കേൾക്കുന്ന ആളെ, സ്ഥിരം നമ്മളെ റേഡിയോ.
0: സൈമൺ ചേട്ടനോട് എന്റെ പ്രത്യേക സ്നേഹം അറിയിച്ചേക്കണേ.
1: ഓ, പറയാം പറയാം. ഞാൻ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോ ഞാൻ വിളിക്കുമ്പോ പറയും, ആ ഇന്ന് കേട്ടിരുന്നു പാട്ടെന്ന് പറയും.
0: അപ്പൊ എന്തായാലും സൈമൺ, ബാക്കി എല്ലാവരും നമ്മളെ സ്ഥിരം വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ സൈമൺ ചേട്ടൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല, അപ്പൊ അദ്ദേഹത്തിന് എന്റെ പ്രത്യേക ഒരു സ്നേഹം. അപ്പൊ ഇപ്പൊ നമുക്ക് യമുന വെറുതെ പാടുന്നു എന്നുള്ള പാട്ടി പറഞ്ഞ ഒരു നീണ്ട നിരയിലുള്ള ആൾക്കാർക്ക് കൊടുക്കാം. ശരി, ഓക്കെ ഓക്കെ, ബൈ. അപ്പൊ പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ പനക്കോടുന്ന പുഷ്പല ചേച്ചിയാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. അപ്പോ വളരെ മനോഹരമായ ഒരു പാട്ടാണ് ഒരേ കടൽ എന്ന ചിത്രത്തിലെ. ഒരുപാട് ഡെഡിക്കേഷൻസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കുമായി പ്രത്യേകിച്ചും വെള്ളയമ്പലത്തെ സൈമൺ ചേട്ടന് വേണ്ടി പ്രത്യേകിച്ചും ഈ പാട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പൂക്കോയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ജീവിതത്തിന്റെ പ്രിയ നിമിഷങ്ങളെ വർത്തമാനത്തിലൂടെ പാട്ടിലൂടെ നമുക്ക് സാന്ദ്രമാക്കാം, പരസ്പരം ഹൃദയം തുറന്ന് സംസാരിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാ? ഗിരിജാ കല്ലാർ. പറഞ്ഞോളൂ.
1: എനിക്കൊരു പാട്ട് വേണം.
0: ഏത് പാട്ട് വേണം?
1: തമിഴ് പാട്ടാണ്. ആടി ആടിയിലെ ചെതി വിദ്യാവനിയിൽ ചെതി ചൊല്ലിയാ പാട്ട്.
0: ഏത് സിനിമയിലെ പാട്ടെന്നറിയാം? എന്നാസൈ മച്ചാൻ. ആരുടെ സിനിമയാണ്? വിജയകാന്തിന്റെ സിനിമയാണ്. വിജയകാന്തിന്റെ ഏവതിയൊക്കെ അഭിനയിച്ച സിനിമ അല്ലേ? ഈ സിനിമ കണ്ടിട്ടുണ്ടോ?
1: പിന്നെ ഞാൻ എത്ര ഇത് കണ്ടതെന്നറിയാമോ?
0: ഇടയ്ക്കിടയ്ക്ക് ടിവിയിൽ വരുമോ?
1: ടിവിയിലല്ല, ഞാൻ അല്ലാതെ പ്രൊജക്ടർ വെച്ചൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലാതെ തിയേറ്ററിലും പോയി കണ്ടു.
0: ഓ, നമ്മളെ കെ എസ് ചിത്ര പാടിയ പാട്ടാണ്.
1: ഓ,
0: ഈ സിനിമ ഉങ്ങൾക്ക്
1: രൊമ്പ പിടിക്കും?
0: അൻപാന പടമാണോ?
1: അൻപാന പടം
0: താ. ഇപ്പോഴും തമിഴ് സിനിമയൊക്കെ കാണാറുണ്ടോ?
1: കാണാറുണ്ട്.
0: തമിഴ് സിനിമകളാണ്? തമിഴ് സിനിമകളാണോ ഇഷ്ടം അതോ മലയാള സിനിമകളാണോ ഇഷ്ടം?
1: എനിക്ക് പ്രത്യേകിച്ച് രജനീകാന്തിന്റെ വിജയകാന്തിന്റെ വിജയിയുടെ പടം ഇതൊക്കെ കാണുമ്പോ എനിക്ക് ഇഷ്ടമുണ്ട് കാണാൻ.
0: അത് കാണുമ്പോ ആകെ ഒരു വിരുവിരിപ്പാണ്.
1: ടിവിയില് എന്റെ ഡിഷ് തിരിഞ്ഞു പോയി, അതുകൊണ്ട് എനിക്ക് കാണാൻ ഒക്കില്ല. ഒരു മാസം കൊണ്ട് കാണക്കില്ല.
0: ആ ഡിഷ് തിരിഞ്ഞത് ഒന്ന് നേരെ വെക്കാൻ ആരും ഇല്ല ഇവിടെ. മോഹനചേട്ടനെ തിരിച്ചു വെക്കാനൊന്നും
1: പറ്റൂല. കുറച്ചു നേരം നമുക്ക് ശരിയാവില്ല. അത് അവരെ കയ്യിരിക്കുന്ന സാധനം കുറച്ച് അത് കറക്റ്റ് ചെയ്താലേ ശരിയാവുള്ളൂ.
0: ശരി, അപ്പൊ കേബിളിന്റെ ആളിനെ വിളിച്ച് ഡിഷൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കണം. ഇങ്ങനെയല്ലേ ഇഷ്ടമുള്ള സിനിമയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുള്ളൂ.
1: അതൊന്നും കൊള്ള. ഞാൻ ഇന്ന് പിന്നെ റേഡിയോയില് പിന്നെ പപ്പയുടെ മൊത്തവും കേട്ടാ
0: സിനിമ. കരഞ്ഞ കരഞ്ഞായിരിക്കും. കരഞ്ഞ് നിലവിളിച്ചാണോ അവിടെ? ഞാനും കുറച്ചൊക്കെ കേട്ട്. ഞാനും കേട്ട്
1: പപ്പയുടെ സ്വന്തം. ഇന്നത്തെ 6 മണി തൊട്ട് ഞാൻ 10 മണി
0: എല്ലാം കേട്ട്
1: അടിപൊളി പിന്നെ പ്രോഗ്രാമായിരുന്നു. 10 മണി നല്ല പരിപാടികളാണ്.
0: 10 മണിക്ക് ശേഷമുള്ളതൊക്കെ അതിനേക്കാൾ നല്ല പരിപാടി.
1: കുറച്ചു നേരത്തേക്ക് പിന്നെ ജോലി ഒക്കെ തടിക്കാൻ പൊരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടൊക്കെ വരുമ്പം എത്ര മിനിറ്റ് എടുക്കും എന്നറിയാമോ? അപ്പൊ പിന്നെ അതുകൊണ്ട് കേൾക്കാനും കേൾക്കാൻ പറ്റിയില്ല. റേഡിയോ വെച്ചിരുന്ന് കേൾക്കാൻ പറ്റില്ല.
0: എപ്പോഴും നമുക്ക് റേഡിയോ പെട്ടിയുടെ അടുത്തിരിക്കാൻ പറ്റൂലല്ലോ. കുരങ്ങന്മാരൊക്കെ വരും അവിടെ, കൃഷിയൊക്കെ നശിപ്പിക്കാൻ വരും.
1: മരിച്ചിനിയും വാഴയൊക്കെ ഉണ്ട്. അതിനൊക്കെ നോക്കി ജീവിതമുണ്ട്. പോയാ പിന്നെ നമ്മളാരും
0: നമ്മളെ ജീവിത പ്രശ്നമാണ് കുരങ്ങ എടുത്തോണ്ട് പോണത്.
1: അതുകൊണ്ട് അതിനൊക്കെ വരത്തി ഒട്ടിക്കാൻ ഞാനും പട്ടിയിലും കൂടെ പോവും.
0: കുരങ്ങനറിയുമോ ഇത് ഒരാളുടെ ജീവിത പ്രശ്നമാണെന്നുള്ളത്?
1: ചെന്നിരുന്ന ഓട്ടിക്കുന്നുരട്ടിയൊക്കെ പാട്ടയൊക്കെ തട്ടിയൊക്കെ ഓട്ടിച്ച് ഒക്കെ
0: നടക്കും.
1: ഓ, ഫുഡൊക്കെ കഴിഞ്ഞ് ആഹാരം എല്ലാരും അവിടെ എല്ലാരും ഫുഡൊക്കെ കഴിച്ചാ
0: എല്ലാവർക്കും
1: സുഖമാണോ?
0: എല്ലാരും ആഹാരമൊക്കെ കഴിച്ച് കഴിച്ചു.
1: ഫോണെടുത്തത്
0: അഭിലാഷ്. അബി സ്റ്റീഫൻ എന്ന് വിളിക്കപ്പെടുന്ന അഭിലാഷ്. അബി സ്റ്റീഫൻ എന്ന് ഇടയ്ക്ക് പറയൂലേ, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.
1: ഞാൻ ഇന്നലെ പറഞ്ഞു അബേ സ്റ്റീഫൻ അല്ലെങ്കിൽ വിഷ്ണു ആയിരിക്കും ഇന്നത്തെ പ്രോഗ്രാമിലുള്ള. അപ്പൊ എന്റെ ലക്ഷ്യം
0: അതെങ്ങനെ അറിയായിരുന്നു?
1: അതെനിക്കറിയാം.
0: അതൊക്കെ നമ്മളെ 6ാം ഇന്ദ്രിയം പ്രവർത്തിക്കുന്നതാണ്. ആതിരെന്ന് ലീവാണ്.
1: അതും മനസ്സിലാക്കി
0: കല്ലാർ ഇരുന്നാൽ എന്ത്? ഇവിടെ കരുണാസായി റേഡിയോയുടെ ഓരോ ചലനങ്ങളും ഇങ്ങനെ അവിടെ നിന്ന് പിടിച്ചെടുക്കുന്നുണ്ട് ഡിഷ് ആന്റിനയിലൂടെ. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
1: പാട്ട് കേൾക്കാം. പിന്നെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ ആണ്.
0: ശരി, എല്ലാവർക്കും പ്രത്യേകിച്ച് എല്ലാവർക്കും
1: കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, വിളിക്കുന്നവർക്കും വിളിക്കാത്തവർക്കും വിളിച്ചാൽ കിട്ടാത്തവർക്കും എല്ലാവർക്കും എന്റെ ഇഷ്ടമായി ഞാൻ എല്ലാവർക്കുമായി ഡെഡിക്കേഷൻ ചെയ്യുന്നു.
0: എന്റെ ഇഷ്ടപ്പെട്ട വിജയകാന്തിന്റെ ഒരു പാട്ട് ഞാൻ ഇതാ അങ്ങോട്ട് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതാ പിടിച്ചോളു കല്ലാർ ഗിരിജ ചേച്ചിയുടെ വക ഒരു പാട്ട്. ശരി, ഓക്കെ. അപ്പൊ പോക്കുവൽ തത്സമയ പരിപാടിയിൽ ഗിരിജ ചേച്ചിയാണ് കല്ലാറെന്ന് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. അപ്പൊ അവിടെ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുന്ന ആളാണ്. കൃഷിയൊക്കെ ഇങ്ങനെ കുരങ്ങനൊക്കെ വന്ന് നശിപ്പിച്ചുകൊണ്ട് പോകാറുണ്ട്. അപ്പൊ അതൊക്കെ വളരെ അലേർട്ടായിരുന്നാലേ പറ്റൂ. അതിനിടയിലൂടെ റേഡിയോയും ഇങ്ങനെ സ്ഥിരമായി കേൾക്കുന്നുണ്ട്, വിശേഷങ്ങളൊക്കെ പറയാറുണ്ട് റേഡിയോ ഇഷ്ടപ്പെടുന്നതിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഇപ്പോൾ ആവശ്യപ്പെട്ട വിജയകാന്തും രജനീകാന്തും ഫാനാണ്. അപ്പോൾ ഈ ഒരു പാട്ട് എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കുമായിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ആ പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8899 8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ?

0: ഒരു ബാത്ത് ടബ് ഒക്കെ ഉണ്ടാക്കി വെള്ളത്തിൽ കയറി കിടക്കാം.
1: എങ്കിൽ
0: പിന്നെ ശ്വാസം മുട്ടൽ വരും, ഒന്നും പറ്റൂലാത്ത അവസ്ഥയാണ്. ചെയ്യാൻ പറ്റുന്നത് രണ്ടു നേരം ഒന്ന്, ഒരു നേരമൊക്കെ തല കുളിച്ചാ മതി, രണ്ടു നേരമൊക്കെ.
1: ഇന്നലെ എനിക്ക് ഇത്തിരി തുമ്മലും ചെറിയ വല്ലായ്മ വന്നോണ്ട് ഒന്ന് കുളിക്കാതുകൊണ്ട് അയ്യോ ഞാൻ ഇവിടെ വിടയണം. ആവി പിന്നെ വെയിലില്ല,
0: വെയിലില്ല എന്നാൽ ചൂടാണ്.
1: ചൂടിന് ആവി അടിഞ്ഞു കയറണം.
0: അപ്പൊ കാലാവസ്ഥയൊക്കെ അങ്ങോട്ട് ആകെ മാറിയിരിക്കണു അല്ലേ.
1: മാത്രമല്ല ഫാനിനാണെങ്കിൽ കാറ്റില്ല, പിന്നെ തണുത്ത കാറ്റല്ല, ചൂട് കാറ്റ്.
0: ഫാനിന് കാറ്റില്ല, ഫാനിനാണെങ്കിൽ കാറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവും. കാലാവസ്ഥ ആകെ പ്രശ്നത്തിലാണ്.
1: രാത്രി പോയാ പിന്നെ പറയണ്ടല്ലോ.
0: എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത്?
1: മരങ്ങളും മുറിച്ചു.
0: ഈ പണ്ട് ഫാൻ ഇല്ലാത്ത ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഓല വീടാണെന്ന് മാത്രമല്ല, അന്നൊക്കെ പ്രകൃതി കുറച്ചുകൂടെ ഒക്കെ നമ്മള് പ്രകൃതിയെ കുറച്ചുകൂടെ
1: മാത്രമല്ല, അന്ന് ഈ പല പല വീശറി
0: ഇട്ടുവരുന്നു. നമുക്ക്
1: നല്ല കാറ്റാണ്
0: നമ്മുടെ കൈ തന്നെ ഫാൻ. അല്ല
1: അന്ന് അത്രയൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ തന്നെ കോൺക്രീറ്റ് വീടുകളും വെച്ച് അത് കിടന്ന് തിളച്ച് അതിനകത്ത് ഇരുന്ന
0: എല്ലായിടത്തും റോഡായി, എല്ലാം കൂടെ തിളച്ച് മറിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നു.
1: ഗ്യാസി ഇല്ലാത്ത ഒരു വീടും ഇല്ല, എല്ലാരും ഗ്യാസികൾ വെച്ചാലും കറണ്ട്. ഇപ്പൊ കറണ്ടിന് നിവർത്തിയില്ലാതെ
0: ഇടയ്ക്കിടയ്ക്ക് കറണ്ടും പോവും.
1: കറണ്ട് രാത്രി പാലിനൊക്കെ പോയാൽ എന്തായാലും കഥ തുറക്കാനും പറ്റൂല.
0: ആ കത് തുറന്ന വല്ലതൊക്കെ കയറി അകത്ത് വരും. ജനല് തുറന്നിട്ടാലും
1: പേടിയാണ്, ഞാൻ സന്ധ്യ 6 മണി കഴിഞ്ഞാൽ കഥ തുറക്കില്ല.
0: ജനല് തുറന്നിട്ടാലും പ്രശ്നമാണ്,
1: ജനലും തുറക്കില്ല.
0: വല്ല ഇഴജന്തുക്കളൊക്കെ കയറി അകത്ത് വരും.
1: ഇവിടെ ഇരുന്നൊരു ആവിയാണ് പുകഞ്ഞു
0: കയറും,
1: എന്നാലും വേണ്ടൂലെന്ന് പറഞ്ഞിരിക്കും.
0: ശരി, അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോണല്ലേ. ചോറൊക്കെ കഴിച്ചു. ഇന്നലെ ഇവിടെ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ ഈ റേഡിയോയിൽ ഇവിടെ അറിയിപ്പ് കേട്ട് റേഡിയോയിൽ കുറച്ച് ശ്രോതാക്കളും വന്നിരുന്നു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ. റേഡിയോ പ്രോഗ്രാം അല്ല, നമ്മുടെ നമ്മൾ തന്നെ സംഘടിപ്പിച്ച വേറൊരു പ്രോഗ്രാമാണ്. അപ്പൊ റേഡിയോയിൽ ഇങ്ങനെ കരുണാസായി വാർത്തകൾ
1: ബൈക്കിലൊക്കെ
0: അപ്പൊ വിജയമാമ കേട്ടു.
1: പിന്നെ ഞാൻ ഇവിടെ കുറച്ച് നാള് പിന്നെ എനിക്ക് റേഡിയോയിൽ അത് കേൾക്കാതിരുന്നപ്പോഴും
0: റേഡിയോ കേൾക്കാതിരുന്നപ്പോഴാ
1: എനിക്ക് ഒരു നിശബ്ദ ഇതും ഇല്ലായിരുന്നു.
0: ആ മനസ്സിലായി.
1: അവസാനം കൂടി അങ്ങ് മെഡിക്കൽ കോളേജ് ചെന്നപ്പോ അവര് ചെവി വരെ നോക്കിയിട്ട്
0: ഇയർ ബാലൻസ് എല്ലാം പോയി
1: പോയി. അങ്ങനെ പക്ഷെ ഇപ്പോഴും ഞാൻ സൗണ്ട് കുറച്ചാണ് ഇടണം,
0: ശബ്ദം കുറച്ചേ കേൾക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ളവർ
1: മുമ്പ് അല്ല എവിടെ കേൾക്കാം, അങ്ങനെ അങ്ങ് ഞാൻ ഇട്ടു. അവസാനം പിന്നെ എന്തോ എനിക്ക് റേഡിയോ കുഴപ്പം വന്നു, കുഴപ്പം വന്നപ്പോഴും അത് കേൾക്കാതിരുന്ന് ഭ്രാന്തായി ഇയർ വാഡൻസ് പോയി വേണ്ട. അപ്പൊ പിന്നെ നേരം വെക്കുമ്പോ പയറും നുണിയരി അങ്ങ് ഇടും, പല കാര്യങ്ങളും കേട്ട് കേട്ട് കേട്ട്
0: പല
1: ജോലിയും ചെയ്യും. ഒരിടത്ത് ഇരിക്കുകയും കിടക്കുകയും വേണ്ടല്ലേ, ഇങ്ങനെ നടന്നു അറിയില്ലല്ലോ. ഒരാള് പറഞ്ഞിട്ട് പറഞ്ഞ് ടി വി ആവശ്യം എങ്ങനെ കേൾക്കണം കേട്ടോ ഇതെങ്ങനെ. ഞാൻ പറയും എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് ഒരു റേഡിയോ മതി, അതിലെല്ലാം പണ്ടത്തെ റേഡിയോ അല്ല, പഴയ ജീവിത കാര്യങ്ങളും കുടുംബകാര്യങ്ങളും ലോകകാര്യങ്ങളും
0: എല്ലാം പറയുന്നുണ്ട്,
1: എല്ലാം പറയും, എല്ലാം പറയും. പിന്നെ ആ ടിവിയുടെ മറക്കുന്ന വിട്ടു
0: കാര്യങ്ങളോ. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: ഞാൻ ഒരു പാട്ട് പറഞ്ഞു,
0: ഗണപതി ഭഗവാന്റെ പാട്ടാണ് പറഞ്ഞിട്ടുള്ളത്.
1: എന്റെ കൊച്ചുമോളെ കൊണ്ട് ഞാൻ പറഞ്ഞു പാടിയായി. അപ്പൊ അവർക്ക് ഒരുപാട് ബുക്കിംഗ് വന്നു, ബുക്കിംഗ് ഒരുപാട് ഇപ്പൊ കൊറേ സ്ഥലത്ത് എല്ലാം പാടി. പിന്നെ വീണ്ടും ബുക്കിംഗ് കേട്ടവര് കേട്ടവരെല്ലാം ആരുടെ അടുത്ത് ബുക്ക് ചെയ്യണം.
0: ഓക്കെ,
1: ഗാന്ധി ജയന്തിക്ക് പൂജപ്പുര സരസ്വതി ഹാളിൽ, പിന്നെ അയ്യപ്പന്റ്, പിന്നെ മുരുകന്റെ, ഇങ്ങനെയൊക്കെ വരെയടക്കം ബുക്ക് ചെയ്തിരിക്കണം. നമ്പറുകളെല്ലാം ആളുകൾ വായിച്ചോട്ട് പോയി. ഞാൻ പറഞ്ഞു അത്.

0: നേരെയുള്ളപ്പോ പറയാ. നമുക്ക് ബാങ്കിൽ കാര്യമുണ്ട്, അവിടെ പോണം, പിന്നെ ഇതുണ്ട്,
1: അതിന് വേണം, പ്രോഗ്രാമിന് പോണം, ആകെ തിരക്കിലാണ് ആള്.
0: പിന്നെ പ്രാക്ടീസിന് പോണം,
1: പാടി പ്രാക്ടീസ് ചെയ്യാൻ പോണം. ഓക്കെ, അപ്പൊ എന്തായാലും സമയം കിട്ടുമ്പോ പാടി അയക്കാൻ പറയണേ.
0: സമയം കിട്ടുമ്പോ അവള് നല്ലൊരു കാണുന്നില്ല കാര്യമായിട്ട് ഓട്ടത്തിൽ ഒരു
1: ഓടാണ് ചെയ്യണം, നിന്ന് സംസാരിക്കാൻ പോലും സമയമില്ല,
0: ഓടും പോലെയാണ് എനിക്ക് തോന്നണം ഓടിച്ചത്.
1: ശരി, അപ്പൊ ഓടാതിരിക്കുമ്പോ ഒരു പാട്ട് പാടി അയക്കാൻ
0: പറയാം. ഇന്നലെ ഉച്ചയ്ക്ക് പറഞ്ഞു, പിന്നെ 2 മണിക്ക് ശേഷം അവിടെ പാടി വീഡിയോ കോൾ ചെയ്ത് പാട്ട് കേൾപ്പിച്ചേരാ പറഞ്ഞു. അത് ബാങ്കിലെ ഫോണിൽ കൂടെ കേൾപ്പിക്കാന്ന് പറഞ്ഞു. ബാങ്കിലെ ഫോണിൽ കൂടെ കേൾക്കാൻ പറ്റൂല എനിക്ക്, അവിടെ എങ്ങനെയാണ് ഫോണിൽ കൂടെ കേൾക്കണം, ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ പാട്ട് ഇവിടുത്തെ റേഡിയോയിൽ കേൾക്കണത്, ഞാൻ അവളെ കേൾപ്പിച്ചു കൊടുക്കണം. എന്റെ ഫോണ് റേഡിയോയിൽ വെച്ചിട്ട് അവിടെ ഫോൺ ചെവിയിൽ വെച്ചാൽ പറയുമ്പോൾ കേൾക്കണം. ഇത് ഇവിടെ സ്റ്റേജിലൊക്കെ പാടുന്നത് വീഡിയോ കോള് ചെയ്ത് അത് എന്നെ കേൾപ്പിക്കാൻ പറ്റില്ല.
1: അതൊക്കെ കേൾക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് മനസ്സിൽ.
0: പിന്നെ അവളെ പാട്ടൊക്കെ കേൾക്കണ്ട.
1: അപ്പൊ ഉള്ള സമയങ്ങളിൽ നേരിട്ട് കാണുന്ന സമയങ്ങളിൽ നേരിട്ട് പാട്ട് പാടി തരാൻ പറയണം.
0: കാണുന്ന സമയത്ത് എവിടെയെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ എനിക്ക് കാണാം, അല്ലെങ്കിൽ അങ്ങ് പോണം. അവിടെ രാത്രി 10 മണി 10 പതിനാറ് പാട്ടൊക്കെ പാടും, ഒരു 10 പേരുണ്ട്.
1: ഓ, അത് ശരി. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുമ്പോ പോയിരുന്ന് കേൾക്കണം.
0: 20,000 പ്രത്യേകിച്ച് പാട്ടിന് വിജയിക്കുമ്പോ ആൾക്കാർ ഒഴിവുകൊണ്ട്
1: കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ എന്തായാലും വലിയ ഗായികയായിട്ട് വരട്ടെ,
0: നന്നായി വരട്ടെ.
1: അപ്പൊ ഇപ്പൊ നമ്മൾ ആവശ്യപ്പെട്ട ഗണപതിയുടെ പാട്ട് നമുക്ക് കേൾക്കാമോ?
0: ഓ, അത് കേൾക്കാം.
1: ഓക്കെ, ശരി. ഇപ്പോൾ പോക്കുകൾ തത്സമയ പരിപാടിയിൽ വിജയമ്മയാണ് ഇപ്പോൾ ഒരു പാട്ട്, ഒരു ഗണപതിയുടെ പാട്ട് കേൾക്കാൻ ആഗ്രഹിച്ച് നമ്മളെ വിളിച്ചത്. അപ്പോൾ കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. പാട്ടുകളുടെ മാധുര്യം നുകരാം, വർത്തമാനങ്ങളിലൂടെ സൗഹൃദവും സ്നേഹവും പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ
0: എന്തൊക്കെയുണ്ട് ശശിധരൻ ചേട്ടാ വിശേഷം?
1: വേറെ വിശേഷമായിട്ടൊന്നുമില്ല.
0: വർക്കൊക്കെ കിട്ടുന്നുണ്ടോ?
1: പണിയൊക്കെ ഉണ്ട്.
0: സൈക്കിൾ ഉള്ളത്തോളം അങ്ങനെ നമുക്ക് പണി കിട്ടും അല്ലേ? പണി കിട്ടണ്ടേ അല്ലേ? രണ്ടുപേരും ഉണ്ടോ കൂടെ? അതെവിടെയാണ് മോളുടെ വീട്?
1: പേഴ്മൂട്.
0: പേഴ്മൂട്. സാധാരണ ഇവിടെ രണ്ടുപേരും കൂടെ ഒരുമിച്ചുണ്ടാവുമല്ലോ. വല്ലപ്പോഴൊക്കെ മോളെ കാണണമെന്ന് പറയുമ്പോ കൊണ്ടാക്കും. എന്നും തിരിച്ച് അവിടെ നിക്കാറില്ല അല്ലേ? പിറ്റേന്നിങ്ങി പോരും. ഇവിടെ ശശിധരൻ ചേട്ടൻ മാത്രല്ലേ ഉള്ളു, അപ്പൊ അതുകൊണ്ട് ഓടി ഇങ്ങി പോരും. കാണാതിരിക്കുന്നത് അങ്ങനെ അല്ലേ? അപ്പൊ ഇന്ന് ചോറൊക്കെ കഴിച്ചോ? ഇന്ന് പൊതിച്ചോറൊക്കെ വാങ്ങിച്ചാ? സാധാരണ കഴിച്ചു കഴിച്ചു. സാധാരണ പൊതിച്ചോറൊക്കെ വാങ്ങിച്ച് രണ്ടും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുകയല്ലേ ചെയ്യണേ? കഴിക്കാം. മറ്റേ രണ്ടു പേർക്കും കൂടെ ഒന്ന് മതിയല്ലേ? അത്രയൊക്കെ ഉള്ള ആരോഗ്യമൊന്നും അമ്മക്കില്ല ഫുള്ള് കഴിക്കാൻ. അങ്ങനെ കുറച്ചുറച്ച് കഴിച്ച് വയറതിനെ പരിവപ്പെട്ടു. പിന്നെ എത്ര മണിവരെ ഉണ്ടാവും കട?
1: 5 മണി.
0: 5 മണിക്ക് ഒരുപാട് ആൾക്കാരൊക്കെ നന്നാക്കാൻ വേണ്ടി കൊണ്ടുവരുമോ? കുറവായിരിക്കും. നമ്മളിതൊക്കെ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. ഒരു മോള് മാത്രമേ ഉള്ളൂ?
1: ഒരു മോനുമുണ്ട്, മോന്റെ വീട്ടിലും പോകും.
0: ആ, വേറെ ഒന്നും പറയാൻ വന്നല്ലോ.
1: രാവിലെ റബ്ബർ വെട്ടാൻ പോകും. മോന്റെ എത്രയാവും വന്നെത്തും?
0: റബ്ബർ വെട്ടാൻ എത്ര മണിക്ക് എഴുന്നേറ്റ് പോവും?
1: രാത്രി 3 മണിക്കൂറൊക്കെ ആയിരിക്കും, 4 മണിയാവും പോവും.
0: വെളുപ്പം രാവിലെ 3 മണിക്ക് 4 മണിക്ക് പോവും. തിരിച്ചു വന്ന് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ ഇങ്ങോട്ട് പോരും.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ആറടി മണ്ണിന്റെ ജന്മി ഈ ചിത്രത്തിലെ ഗാനമാണ്. ഇനി ആർ കെ ശേഖറിന്റെ വരികൾ, കെ ജെ യേശുദാസ് പാടിയ ഗാനം, ഗാനരചന പി ഭാസ്കരൻ.

ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വിശദാംശങ്ങളിലേക്ക്.
1: സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിലൂടെ പ്രഗതി പ്ലാറ്റ്ഫോമിന്റെ നേട്ടങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന മന്ത്രാലയങ്ങളുമായും സഹകരിച്ചുകൊണ്ട് വിവിധ പദ്ധതികളുടെ വേഗത്തിലുള്ള നടത്തിപ്പും പരാതി പരിഹാരവും ഉറപ്പാക്കുന്നതിനായി 2015 പ്രഗതി പ്ലാറ്റ്ഫോം ആരംഭിച്ചത്. രാജ്യത്തെ പ്രധാനപ്പെട്ട അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രഗതിയിലൂടെ സാധിച്ചു. ഈ സംവിധാനത്തിലൂടെ 85 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ തടസ്സങ്ങൾ നീക്കി വേഗത്തിലാക്കാൻ സാധിച്ചുവെന്ന് ഈ വർഷം ഫെബ്രുവരിയിൽ രാജ്യസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. കേന്ദ്രത്തെയും സംസ്ഥാനങ്ങളെയും ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒന്നിപ്പിച്ചുകൊണ്ട് സഹകരണ ഫെഡറലിസത്തിന്റെ മികച്ച മാതൃകയായി ഈ സംവിധാനം നിലകൊള്ളുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഔദ്യോഗിക തുടക്കമായി. 2 തവണ ഒളിമ്പിക് മെഡൽ ജേതാവായ മനു ഭാക്കറും കബഡി താരം പവൻ സെഹ്റാവത്തും ചേർന്നാണ് 501-അംഗ ഇന്ത്യൻ സംഘത്തെ നയിച്ചത്. ഔദ്യോഗിക വസ്ത്രം കൃത്യസമയത്ത് ലഭിക്കാത്തതിനെ തുടർന്ന് ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽ സിംഗ് ടൂറിന് പകരമാണ് പവൻ സെഹ്റാവത്ത് പതാകയേന്തിയത്. അതേസമയം വനിതാ ക്രിക്കറ്റിൽ ഇന്നലെ ജപ്പാനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ സെമിഫൈനലിൽ പ്രവേശിച്ചു. സെമിഫൈനലിൽ നാളെ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ടെക് ബോൾ ഇനത്തിൽ വനിതാ സിംഗിൾ സെമിഫൈനലിൽ ഇന്ത്യയുടെ ക്വിൻസി ഡിസൂസ ഇന്തോനേഷ്യയുടെ ഇമ സുമേയയോട് പരാജയപ്പെട്ടു. വെങ്കല മെഡലിനായുള്ള മത്സരത്തിൽ ക്വിൻസി നാളെ ജപ്പാൻ താരത്തെ നേരിടും. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ഓരോ കായിക താരവും കഠിനാധ്വാനം ചെയ്തും അപാരമായ നിശ്ചയദാർഢ്യം പ്രകടിപ്പിച്ചുമാണ് എത്തിയിരിക്കുന്നതെന്നും ഇന്ത്യയ്ക്ക് അവരിൽ അഭിമാനമുണ്ടെന്നും തന്റെ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഡാക് സേവാ ഗിഫ്റ്റ്സ് പദ്ധതിക്ക് കീഴിൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഡാക് സേവാ ഗിഫ്റ്റ്സ് എന്ന പേരിൽ സമ്മാനങ്ങളോ പാരിതോഷികങ്ങളോ ലക്കി ഡ്രോയോ ആയ യാതൊരു പദ്ധതിയുമായും ഇന്ത്യ പോസ്റ്റിന്റെ ബന്ധമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വതന്ത്ര വ്യാപാര കരാറുകൾ രാജ്യത്തെ യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20th റോസ്ഗർ മേളയിൽ 51,000-ൽ നിയമന ഉത്തരവുകൾ വിതരണം ചെയ്തു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്ഗർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിൽ ഇന്ന് നിയമനം ലഭിച്ചത് 300-ഓളം പേർക്ക്. പ്രളയം നാശം വിതച്ച നേപ്പാളിലേക്ക് 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുടെ പുതിയ ഗഡുകൂടി അയച്ച് ഇന്ത്യ. അന്താരാഷ്ട്ര തീര ശുചീകരണ ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടുമുള്ള കടൽ തീരങ്ങളിൽ ഇന്ന് ശുചീകരണ യജ്ഞം നടന്നു. കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നാളെ ഉച്ചവരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ തുടക്കം. 501-അംഗ ഇന്ത്യൻ സംഘത്തെ നയിച്ച് മനു ഭാക്കറും പവൻ സെഹ്റാവത്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ജീവിതത്തിന്റെ പ്രിയ നിമിഷങ്ങളെ വർത്തമാനത്തിലൂടെ പാട്ടിലൂടെ നമുക്ക് സാന്ദ്രമാക്കാം, പരസ്പരം ഹൃദയം തുറന്ന് സംസാരിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ.
1: ഹലോ, ആരാ?
2: ഗിരിജ കല്ലാറ്.
1: ആ, ഗിരിജ കല്ലാറ് പറഞ്ഞോളൂ.
2: എനിക്കൊരു പാട്ട് വേണം.
1: ഏത് പാട്ട് വേണം?
2: തമിഴ് പാട്ടാണ്. ആടിയിലെ ചെതി വിദ്യാവനിയിൽ ചെതി ചൊല്ലിയ പാട്ട്.
1: ഏത് സിനിമയിലെ പാട്ടെന്നറിയാം? എന്നാസൈ മച്ചാൻ. ആരുടെ സിനിമയാണ്? വിജയകാന്തിന്റെ സിനിമയാണ്. വിജയകാന്തിന്റെ ഏവതിയൊക്കെ അഭിനയിച്ച സിനിമ അല്ലേ? ഈ സിനിമ കണ്ടിട്ടുണ്ടോ?
2: പിന്നെ ഞാൻ എത്ര ഇത് കണ്ടതെന്നറിയാമോ?
1: ഇടയ്ക്കിടയ്ക്ക് ടി വിയിൽ വരുമോ?
2: ടിവിയിലല്ല, ഞാൻ അല്ലാതെ പ്രൊജക്ടർ വെച്ചൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലാതെ തിയേറ്ററിലും പോയി കണ്ടു.
1: ഓ, നമ്മളെ കെ എസ് ചിത്ര പാടിയ പാട്ടാണ്.
2: ഓ,
1: ഈ സിനിമ ഉങ്ങൾക്ക് റൊമ്പ പിടിക്കും?
2: റൊമ്പ പിടിച്ചു.
1: അൻപാന പടമാണോ?
2: അൻപാന പടം.
1: ഇപ്പൊ ഇപ്പോഴും തമിഴ് സിനിമയൊക്കെ കാണാറുണ്ടോ?
2: കാണാറുണ്ട്.
1: തമിഴ് സിനിമകളാണോ ഇഷ്ടം അതോ മലയാള സിനിമകളാണോ ഇഷ്ടം?
2: എനിക്ക് പ്രത്യേകിച്ച് രജനീകാന്തിന്റെ, വിജയകാന്തിന്റെ, വിജയിയുടെ പടം ഇതൊക്കെ കാണുമ്പോ എനിക്ക് ഇഷ്ടമുണ്ട് കാണാൻ.
1: അത് കാണുമ്പോ ആകെ ഒരു വിരിവിരിപ്പാണ്.
2: ടി വിയില്

0: തിരിഞ്ഞു പോയി. അതുകൊണ്ട് എനിക്ക് കാണാനൊക്കെ ഇല്ല, ഒരു മാസം കൊണ്ട് കാണാനൊക്കെ ഇല്ല.
1: ഡിഷ് തിരിഞ്ഞത് ഒന്ന് നേരെ വെക്കാൻ ആരും ഇല്ല ഇവിടെ.
0: അതിന് വിളിക്കണം, വിളിച്ചാലേ ഇനി
1: മോഹനും ചേട്ടനും ഡിഷ് ഒന്നും തിരിച്ചു വെക്കാൻ പറ്റൂല.
0: മാറിപ്പോയി
1: മോഹനും ചേട്ടനെ തിരിച്ചു വെക്കാനൊന്നും പറ്റൂല.
0: പുള്ളി കുറച്ചു നേരം നമുക്ക് ശരിയാവില്ല. അത് അവരുടെ കയ്യിരിക്കുന്ന സാധനം കുറച്ച് അത് കറക്റ്റ് ചെയ്താലേ ശരിയാവുള്ളൂ. കാറ്റടുത്ത് തിരിച്ചോളാം.
1: ശരി, അപ്പൊ കേബിളിന്റെ ആളിനെ വിളിച്ച് ഡിഷൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കണം.
0: ഓ ഓ, അതന്നെ.
1: ഇങ്ങനെയല്ലേ ഇഷ്ടമുള്ള സിനിമയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുള്ളൂ.
0: അതൊന്നും കൊള്ളാം. ഞാൻ ഇന്ന് പിന്നെ റേഡിയോയില് പിന്നെ പപ്പയുടെ മൊത്തവും കേട്ടാ റേഡിയോ സിനിമ
1: കേട്ടിരുന്ന കരഞ്ഞ കരഞ്ഞായിരിക്കും. കരഞ്ഞ് നിലവിളിച്ചാണോ അവിടെ? ഞാനും കുറച്ചൊക്കെ കേട്ട്, ഞാനും കേട്ട്.
0: പപ്പയുടെ സ്വന്തം ഇന്നത്തെ 6 മണി തൊട്ട് 9-10 മണി. ഞാൻ 10 മണി കഴിഞ്ഞപ്പോ ഞാൻ ഇല്ലേ ഇരുന്നു.
1: 6 മണി 10 മണി വരെ എല്ലാം കേട്ട്,
0: എല്ലാം കേട്ട് അടിപൊളി പിന്നെ പ്രോഗ്രാം ആയിരുന്നു. 10 മണി വരെ നല്ല പരിപാടികൾ.
1: 10 മണിക്ക് ശേഷം ഉള്ളതൊക്കെ

0: അവിടെ എല്ലാരും ഫുഡൊക്കെ കഴിച്ചാ?
1: എല്ലാരും എല്ലാരും ആഹാരമൊക്കെ
0: കഴിച്ചു.
1: ഫോൺ എടുത്തത് അഭിലാഷ്, അബി സ്റ്റീഫൻ എന്ന് വിളിക്കപ്പെടുന്ന അഭിലാഷ്. അബി സ്റ്റീഫൻ എന്ന് ഇടയ്ക്ക് പറയൂലേ, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.
0: ഞാൻ ഇന്നലെ പറഞ്ഞു അബേ സ്റ്റീവൻ അല്ലെങ്കിൽ വിഷ്ണു ആയിരിക്കും ഇന്നത്തെ പ്രോഗ്രാമിലുള്ളത്. അപ്പൊ എന്റെ ലക്ഷ്യം
1: അതെങ്ങനെ അറിയായിരുന്നു?
0: അതെനിക്കറിയാം,
1: അതൊക്കെ നമ്മളെ ആറാം ഇന്ദ്രിയം പ്രവർത്തിക്കുന്നതാണ്. ആതിര് എന്ന് ലീവാണ്, അതും മനസ്സിലാക്കി. കല്ലാറിരുന്നാൽ എന്ത്? ഇവിടെ കരുണാസായ റേഡിയുടെ ഓരോ ചലനങ്ങളും ഇങ്ങനെ അവിടെ നിന്ന് പിടിച്ചെടുക്കുന്നുണ്ട് ഡിഷ് ആന്റിനയിലൂടെ. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
0: പാട്ട് കേൾക്കാം. പിന്നെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ ആണ്.
1: ശരി, എല്ലാവർക്കും പ്രത്യേകിച്ച്
0: എല്ലാവർക്കും കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, വിളിക്കുന്നവർക്കും വിളിക്കാത്തവർക്കും വിളിച്ചാൽ കിട്ടാത്തവർക്കും എല്ലാവർക്കും എന്റെ ഇഷ്ടമായി ഞാൻ എല്ലാവർക്കുമായി ഡെഡിക്കേഷൻ ചെയ്യുന്നു.
1: എന്റെ ഇഷ്ടപ്പെട്ട വിജയകാന്തിന്റെ ഒരു പാട്ട് ഞാൻ ഇതാ അങ്ങോട്ട് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതാ പിടിച്ചോളു കല്ലാർ ഗിരിജ ചേച്ചിയുടെ വക ഒരു പാട്ട്.
0: ശരി,
1: ഓക്കെ
0: ഓക്കെ, താങ്ക് യു.
1: ശരി, ഓക്കെ.

0: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ?
1: ഓ, കേക്കോ.
0: എവിടെ പോയിരുന്നേ? വിളിച്ചിട്ട് എവിടെ പോയേ?
1: ഞാനേ മേശയിലങ്ങോട്ട് പോയി.
0: മേശയിലങ്ങോട്ടാ?
1: കട്ടിലിൽ പോണം വെച്ചോണ്ടിരുന്നിട്ട് ആ മേശ കിടക്കണത്തോട്ട് ഒന്ന് പോയി. അപ്പോഴേക്കാണ് പറയണേ ഓടി വന്ന് എടുത്തിട്ട്.
0: ഓ, ഫോൺ മാറ്റി വെച്ചിരിക്കായിരുന്നു.
1: ഞാൻ കയ്യിൽ കൊണ്ടുവിടക്കൂല്ല ഞാന്,
0: കാരണം അത് ഓഫായി പോകുന്നു മേടിച്ചിട്ട്.
1: ഒരു ദിവസം എനിക്ക് ഒരു അവസരം പറ്റി.
0: ആ, അത് ഹോൾഡിലായി പോയി. ആ, അപ്പൊ പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട്? സുഖമാണോ?
1: സുഖമായിട്ടിരിക്കുന്നു. ഭയങ്കര ആവി, ചൂട്,
0: വെപ്രാളം. എന്താ ചെയ്യാൻ പറ്റുന്നേ? ഒരു ബാത്ത് ടബ് ഒക്കെ ഉണ്ടാക്കി വെള്ളത്തിൽ കയറി കിടക്കാം. പിന്നെ ശ്വാസം മുട്ടൽ വരും. ഒന്നും പറ്റൂലാത്ത അവസ്ഥയാണ്. ചെയ്യാൻ പറ്റുന്നത് രണ്ടു നേരം, ഒന്ന് ഒരു നേരമൊക്കെ തല കുളിച്ചാ മതി. രണ്ടു നേരമൊക്കെ
1: ഞാൻ ദിവസവും കുളിക്കും. പക്ഷെ ഇന്നലെ എനിക്ക് ഇത്തിരി തുമ്മലും ചെറിയ വല്ലായ്മ വന്നോണ്ട് ഒന്ന് കുളിക്കാതുകൊണ്ട് അയ്യോ, ഞാൻ ഇവിടെ വിടയണം. ആവി, പിന്നെ വെയിലില്ല.
0: വെയിലില്ല, എന്നാൽ ചൂടാണ്.
1: ചൂടിന് ആവി അടിഞ്ഞു കയറണം.
0: അപ്പൊ കാലാവസ്ഥയൊക്കെ അങ്ങോട്ട് ആകെ മാറിയിരിക്കണു അല്ലേ?
1: മാത്രമല്ല, ഫാനിനാണെങ്കിലേ കാറ്റില്ല. പിന്നെ തണുത്ത കാറ്റല്ല, ചൂട് കാറ്റ്.
0: ഫാനിന് കാറ്റില്ല, ഫാനിനാണെങ്കിൽ കാറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവും. കാലാവസ്ഥ ആകെ പ്രശ്നത്തിലാണ്.
1: രാത്രി പോയാ പിന്നെ പറയണ്ടല്ലോ.
0: എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത്?
1: മരങ്ങളും മറിച്ചു.
0: ഈ പണ്ട് ഫാൻ ഇല്ലാത്ത ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നില്ലേ?
1: അപ്പോഴും
0: ഓല വീടാണെന്ന് മാത്രമല്ല, അന്നൊക്കെ പ്രകൃതി കുറച്ചുകൂടെയൊക്കെ നമ്മള് പ്രകൃതിയെ കുറച്ചുകൂടെ.
1: മാത്രമല്ല, അന്ന് ഈ പനവല വീശറി കിട്ടുമായിരുന്നു.
0: ആ, നമുക്ക്
1: നല്ല കാറ്റാണ്.
0: നമ്മുടെ കൈ തന്നെ ഫാൻ.
1: അല്ല, അന്ന് അത്രയൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ തന്നെ കോൺക്രീറ്റ് വീടുകളും വെച്ച് അത് കിടന്ന് തിളച്ച് അതിനകത്തിരുന്ന
0: എല്ലായിടത്തും റോഡായി, എല്ലാം കൂടെ തിളച്ച് മറിഞ്ഞ് ഇങ്ങനെ കിടക്കും.
1: ഗ്യാസി ഇല്ലാത്ത ഒരു വീടും ഇല്ല. എല്ലാരും ഗ്യാസികൾ വെച്ചാലും കറണ്ട്, ഇപ്പൊ കറണ്ടിന് നിവർത്തിയില്ലാതെ
0: ഇടയ്ക്കിടയ്ക്ക് കറണ്ടും പോവും.
1: കറണ്ട് രാത്രി പാലുന്നേരക്കൊക്കെ പോയാൽ എന്തായാലും കത് തുറക്കാനും പറ്റൂല.
0: ആ, കത് തുറന്ന വല്ലൊക്കെ കയറി അകത്ത് വരും. ജനൽ തുറന്നിട്ടാലും
1: പേടിയാണ്. ഞാൻ സന്ധ്യ 6 മണി കഴിഞ്ഞ കത് തുറക്കൂല.
0: ജനൽ തുറന്നിട്ടാലും പ്രശ്നമാണ്.
1: ജനലും തുറക്കില്ല.
0: വല്ല ഇഴജന്തുക്കളൊക്കെ കയറി അകത്ത് വരും.
1: ഇവിടെ ഇരുന്നൊരു ആവിയാണ് പോകഞ്ഞു
0: കയറുന്നത്.
1: എന്നാലും വേണ്ടൂലെന്ന്
0: പറഞ്ഞിരിക്കും.
1: പിന്നെ മാഡത്തിനും കുടുംബത്തിനും ഒക്കെ സുഖം തന്നെ.
0: എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ചോറൊക്കെ കഴിച്ചു. ഇന്നലെ ഇവിടെ ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെ ഈ റേഡിയോയിൽ ഇവിടെ അറിയിപ്പ് കേട്ട് റേഡിയോയിൽ കുറച്ച് ശ്രോതാക്കളും വന്നിരുന്നു. പ്രോഗ്രാമിൽ പങ്കെടുക്കാം. റേഡിയോ പ്രോഗ്രാം അല്ല, നമ്മുടെ നമ്മൾ തന്നെ സംഘടിപ്പിച്ച വേറൊരു പ്രോഗ്രാമാണ്. അപ്പൊ റേഡിയോയിൽ ഇങ്ങനെ കരുണാസായി വാർത്തകൾ
1: ബൈക്കിലൊക്കെ അവിടെ നാക്കാര് വരുമെന്നൊക്കെ പറഞ്ഞല്ലോ.
0: ആ, അതന്നെ അതന്നെ. അപ്പൊ കേട്ട്
1: സാർ ഇവിടെ ഒന്നും പറയൂല്ലോ.
0: അപ്പൊ വിജയമാമ കേട്ടു.
1: പിന്നെ ഞാൻ ഇവിടെ എന്തായിരുന്നു കുറച്ച് നാള്, പിന്നെ എനിക്ക് ഈ റേഡിയോയില് അത് കേൾക്കാതിരുന്നപ്പോഴും പിന്നെ എന്റെ ചെവിയില് അത്ഭുതമൊക്കെ പോയി.
0: റേഡിയോ കേൾക്കാതിരുന്നപ്പോഴാ
1: എനിക്ക് ഒരു നിശബ്ദവും ഇതും ഇല്ലായിരുന്നു.
0: ആ, മനസ്സിലായി.
1: അവസാനം കൂടി അങ്ങ് മെഡിക്കൽ കോളേജ് ചെന്നപ്പോ അവര് ചെവി വരെ നോക്കിയിട്ട് പറഞ്ഞു ഇയർ ബാലൻസ് പോയി.
0: ഇയർ ബാലൻസ് എല്ലാം പോയി
1: പോയി. അങ്ങനെ പക്ഷെ ഇപ്പോഴും ഞാൻ സൗണ്ട് കുറച്ചാണ് ഇടണം.
0: ആ, ശബ്ദം കുറച്ചേ കേൾക്കാൻ പാടുള്ളൂ അങ്ങനെയുള്ളവർ.
1: മുമ്പ് അല്ല, എവിടെ കേൾക്കാം. അങ്ങനെ അങ്ങ് ഞാൻ ഇട്ടു. അവസാനം പിന്നെ എന്തോ എനിക്ക് റേഡിയോ കുഴപ്പം വന്നു. കുഴപ്പം വന്നപ്പോഴും അത് കേൾക്കാതിരുന്ന് ഭ്രാന്തായി. ഇയർ ബാലൻസ് പോയി, വേണ്ട. പിന്നെ നേരം വെളുക്കുമ്പോ പയറും നുണിയരി അങ്ങ് ഇടും. പല കാര്യങ്ങളും കേട്ട്
0: എല്ലാ
1: ജോലിയും ചെയ്യും. ഓരോരുത്തർ ഇരിക്കുകയും കിടക്കുകയും വേണ്ടല്ലോ, ഇങ്ങനെ നടന്നു അറിയില്ലല്ലോ.
0: പിന്നെ
1: ഒരാൾ പറഞ്ഞ് ടി വി ആവശ്യമൊക്കെ എങ്ങനെ കേൾക്കണം എന്നിട്ട് ഇതെങ്ങനെ. ഞാൻ പറയും എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് ഒരു റേഡിയോ മതി, അതിലെല്ലാം
0: എല്ലാം നമുക്ക് കേൾക്കാം.
1: പണ്ടത്തെ റേഡിയോ അല്ല, പഴയ ജീവിത കാര്യങ്ങളും കുടുംബകാര്യങ്ങളും ലോകകാര്യങ്ങളും
0: എല്ലാം പറയുന്നുണ്ട്.
1: എല്ലാം പറയും, എല്ലാം പറയും. പിന്നെ ആ ജീവിയുടെ മറക്കങ്ങ് വിട്ടു കാര്യങ്ങളുണ്ട്.
0: ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: ഞാൻ ഒരു പാട്ട് പറഞ്ഞു,
0: ഗണപതി ഭഗവാന്റെ പാട്ടാണ് പറഞ്ഞിട്ടുള്ളത്.
1: എന്റെ കൊച്ചുമോളെ കൊണ്ട് ഞാൻ പറഞ്ഞു പാടിയായി. അപ്പൊ അവർക്ക് ഒരുപാട് ബുക്കിംഗ് ഉണ്ട്, ബുക്കിംഗ് ഒരുപാട്. ഇപ്പൊ കൊറേ സ്ഥലത്ത് എല്ലാം പാടി, പിന്നെ വീണ്ടും ബുക്കിംഗ്. കേട്ടവര് കേട്ടവരെല്ലാം ആരും എടുത്ത് ബുക്ക് ചെയ്യണം.
0: ഓക്കെ,
1: ഗാന്ധി ജയന്തിക്ക് പൂജപ്പുര സരസ്വതി ഹാളിൽ, പിന്നെ അയ്യപ്പന്റ്, പിന്നെ മുരുകന്റ്, ഇങ്ങനെയൊക്കെ വരെയടുത്ത് ബുക്ക്
0: ചെയ്തിരിക്കണം.
1: ഞാൻ നമ്പറുകളെല്ലാം ആളുകൾ വായിച്ചോട്ട് പോയി. ഞാൻ പറഞ്ഞ അത് നേരമുള്ളപ്പോ പറയാ. അത് ബാങ്കിൽ ജോലി ഉണ്ട്, അവിടെ പോണം. പിന്നെ ഇതുണ്ട്
0: വേണം, പ്രോഗ്രാമിന് പോണം. ആകെ തിരക്കിലാണ് ആള്.
1: പിന്നെ പ്രാക്ടീസിന് പോണം, പാട്ടിക്ക്
0: പാടി പ്രാക്ടീസ് ചെയ്യാൻ പോണം. ഓക്കെ, അപ്പൊ എന്തായാലും സമയം കിട്ടുമ്പോ പാടി അയക്കാൻ പറയണേ.
1: സമയം കിട്ടുമ്പോ നല്ലൊരു കാണുന്നില്ല കാര്യമായിട്ട് ഓട്ടത്തിൽ ഒരു വാക്ക്
0: പറഞ്ഞിട്ട് ചെയ്യണം. നിന്ന് സംസാരിക്കാൻ പോലും സമയമില്ല,
1: ഓടും പോലെയാണ് എനിക്ക് തോന്നണം.
0: ശരി, അപ്പൊ ഓടാതിരിക്കുമ്പോ ഒരു പാട്ട് പാടി അയക്കാൻ.
1: ഇന്നലെ ഉച്ചയ്ക്ക് പറഞ്ഞു, പിന്നെ ഞാൻ പിന്നെ 2 മണിക്ക് ശേഷം അവിടെ പാടി വീഡിയോ കോൾ ചെയ്ത് പാട്ട് കേൾപ്പിച്ചുതരാൻ പറഞ്ഞു. അത് ബാങ്കിലെ ഫോണിൽ കൂടെ കേൾപ്പിക്കാൻ പറഞ്ഞു. ബാങ്കിലെ ഫോണിൽ കൂടെ കേൾക്കാൻ പറ്റൂല എനിക്ക്. അവിടെ എങ്ങനെയാണ് ഫോണിൽ കൂടെ കേൾക്കണം? ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ പാട്ട് ഇവിടുത്തെ റേഡിയോയിൽ കേൾക്കണത്, ഞാൻ അവളെ കേൾപ്പിച്ചു കൊടുക്കണം. എന്റെ ഫോൺ റേഡിയോയിൽ വെച്ചിട്ട് അവിടെ ഫോൺ ചെവിയിൽ വെച്ചാൽ പറയുമ്പോൾ കേൾക്കണം. ഇത് ഇവിടെ സ്റ്റേജിലൊക്കെ പാടുന്നത് വീഡിയോ കോൾ ചെയ്ത് അത് എന്നെ കേൾപ്പിക്കാൻ പറ്റില്ല.
0: അതൊക്കെ കേൾക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് മനസ്സിൽ.
1: പിന്നെ അവളെ പാട്ടൊക്കെ കേൾക്കണ്ട നല്ല കൂടെ.
0: അപ്പൊ ഉള്ള സമയങ്ങളിൽ നേരിട്ട് കാണുന്ന സമയങ്ങളിൽ നേരിട്ട് പാട്ട് പാടി തരാൻ പറയണം.
1: കാണുന്ന സമയത്ത് എവിടെയെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ എനിക്ക് കാണാം, അല്ലെങ്കിൽ അങ്ങ് പോണം. അവിടെ രാത്രി 10 മണി 10 മണി പാട്ടൊക്കെ പാടും, ഒരു 10 പേരുണ്ട്.
0: ഓ, അത് ശരി. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം നടക്കുമ്പോ പോയിരുന്ന് കേൾക്കണം.
1: 20,000 അവരാ റേറ്റ്.
0: 20,000
1: എവിടെ പ്രത്യേകിച്ച് പാട്ടിന് വിജയിക്കുമ്പോ ആൾക്കാർ രൂപ കൊണ്ട്
0: കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ എന്തായാലും വലിയ ഗായികയായിട്ട് വരട്ടെ,
1: നന്നായി വരട്ടെ.
0: അപ്പൊ ഇപ്പൊ നമ്മൾ ആവശ്യപ്പെട്ട ഗണപതിയുടെ പാട്ട് നമുക്ക് കേൾക്കാമോ?
1: ഓ, അത് കേൾക്കാം.
0: ഓക്കേ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവിലേക്ക് സ്വാഗതം. പാട്ടുകളുടെ മാധുര്യം നുകരാം, വർത്തമാനങ്ങളിലൂടെ സൗഹൃദവും സ്നേഹവും പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ
0: എന്തൊക്കെയുണ്ട് ശശിധരൻ ചേട്ടാ വിശേഷം?
1: വേറെ വിശേഷമായിട്ടൊന്നുമില്ല.
0: വർക്കൊക്കെ കിട്ടുന്നുണ്ടോ?
1: പണിയൊക്കെ ഉണ്ട്.
0: ആ, സൈക്കിൾ ഉള്ളത്തോളം നമുക്ക് പണി കിട്ടും അല്ലേ? പണി കിട്ടണ്ടേ അല്ലേ? രണ്ടുപേരും ഉണ്ടോ കൂടെ?
1: ഇല്ല, ഭാര്യ മോളെ വീട്ടിൽ കൊണ്ടാക്കി പോയി വിളിച്ചിട്ട് വരണം.
0: അതെവിടെയാണ് മോളുടെ വീട്?
1: പേഴ്മൂട്.
0: പേഴ്മൂട്. സാധാരണ ഇവിടെ രണ്ടു കൂടെ ഒരുമിച്ചുണ്ടാവുമല്ലോ. വല്ലപ്പോഴൊക്കെ മോളെ കാണണമെന്ന് പറയുമ്പോ കൊണ്ടാക്കും.
1: പിന്നെ മോളെ കാണണമെന്ന് കൊണ്ടാക്കും.
0: അപ്പൊ എന്നും തിരിച്ച് അവിടെ നിക്കാറില്ല അല്ലേ?
1: നിക്കും. അത് വല്ലപ്പോ ഒരു ദിവസമല്ലേ അവിടെ പോവുള്ളൂ. പോയിട്ട് ഉടനെ പിറ്റേന്ന് പോരും.
0: പിറ്റേന്ന് പോരും. ഇവിടെ ശശിധരൻ ചേട്ടൻ മാത്രല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഓടി ഇങ്ങ് പോരും.
1: അങ്ങനെ തന്നെ.
0: കാണാതിരിക്കുന്നത് എങ്ങനെയല്ലേ? അപ്പൊ ഇന്ന് ചോറൊക്കെ കഴിച്ചോ?
1: ചോറ് കഴിച്ചു.
0: ഇന്ന് പൊതിച്ചോറൊക്കെ വാങ്ങിച്ചാ? സാധാരണ കഴിച്ചു കഴിച്ചു. സാധാരണ പൊതിച്ചോറൊക്കെ വാങ്ങിച്ച് രണ്ടും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുകയല്ലേ ചെയ്യണേ? കഴിക്കാം. പക്ഷെ രണ്ടു പേർക്കും കൂടെ ഒന്ന് മതിയല്ലേ? അത്രയൊക്കെ ഉള്ള ആരോഗ്യമൊന്നും നമുക്കില്ല ഫുള്ള് കഴിക്കാൻ. അങ്ങനെ കുറച്ച് കുറച്ച് കഴിച്ച് വയറതിന് പരുവപ്പെട്ടു. പിന്നെ എത്ര മണിവരെ ഉണ്ടാവും കേടാ?
1: 9 മണിക്ക്.
0: ഈ 5 മണിക്ക് ഒരുപാട് ആൾക്കാരൊക്കെ നന്നാക്കാൻ വേണ്ടി കൊണ്ടുവരുമോ?
1: കുറച്ച് ആൾക്കാരൊക്കെ വരും. ചില ദിവസമൊക്കെ
0: കുറവായിരിക്കും. നമ്മളിതൊക്കെ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. ഒരു മോള് മാത്രമേ ഉള്ളൂ?
1: ഒരു മോനുമുണ്ട്. മോന്റെ വീട്ടിലും പോകുന്നു.
0: ആ, വേറെന്തോ പറയാൻ വന്നല്ലോ.
1: രാവിലെ റബ്ബർ വെട്ടാൻ പോകും. മോന്റെ എത്രയാവും വന്നെത്തും?
0: ആ, റബ്ബർ വെട്ടാൻ എത്ര മണിക്ക് എഴുന്നേറ്റ് പോവും?
1: രാത്രി 3 മണിക്കൂറൊക്കെ ആയിരിക്കും. 4 മണിയാവും പോവും.
0: വെളുപ്പം രാവിലെ 3 മണിക്ക് 4 മണിക്ക് പോവും. തിരിച്ചു വന്ന് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ ഇങ്ങോട്ട് പോരും. കുട്ടിച്ചല വന്നിട്ട് തട്ടുദോശയൊക്കെ വാങ്ങിച്ച് കഴിക്കും. ആ, ചായക്കടയിലെ തട്ടുദോശയൊക്കെ കാണൂലേ? ചായക്കടക്കകത്തിരുന്നേ കഴിക്കും. ശരി ശരി. ഇന്ന് ഏത് പാട്ട് വേണം?
1: വാതിൽ തുറക്കൂ നീ കാലമേ എന്നുള്ള പാട്ടാണ് പറഞ്ഞിരിക്കുന്നത്.
0: വാതിൽ തുറക്കൂ നീ കാലമേ കണ്ടോട്ടെ സ്നേഹ സ്വരൂപനെ. ആർക്കാണ് ഡെഡിക്കേഷൻ?
1: ടീച്ചറിനും സാറിനും ഫോണെടുത്ത ആളിനും സ്റ്റുഡിയോയിലുള്ള എല്ലാവർക്കും കേട്ടോണ്ടിരിക്കുന്ന.
0: ഫോണെടുത്ത ആളിന്റെ പേരാണ് അഭിലാഷ്. അഭിലാഷ് ഒന്ന് വിളിക്കാൻ പാടില്ലല്ലോ.
1: അങ്ങനെ ആരെയും വിളിക്കാൻ പാടില്ല.
0: അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അഭിലാഷ് എന്നുള്ള പേര് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അഭിലാഷ് എന്നുള്ള പേര് പറയാൻ ബുദ്ധിമുട്ടില്ലല്ലോ. പറയാൻ എളുപ്പമല്ലേ എന്നാ ചോദിച്ചേ. പേരെടുത്ത് പറയണെന്ന് ഒരു കുഴപ്പമില്ല. ആർക്കും ആരുടെയും പേര് പറയാൻ ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ സാറിനും അഭിലാഷിനും പിന്നെ എനിക്കും വേറെ എല്ലാവർക്കും വേണ്ടിട്ട് വാതിൽ തുറക്കൂ നീ കാലമേ എന്നുള്ള പാട്ട് കേൾക്കാം.
1: ഓക്കേ,
0: ശരി ശരി.

0: ജീവിതത്തിന്റെ പ്രിയ നിമിഷങ്ങളെ വർത്തമാനത്തിലൂടെ പാട്ടിലൂടെ നമുക്ക് സാന്ദ്രമാക്കാം. ഇഷ്ടമുള്ള വർത്തമാനങ്ങൾ പറയാം, പാട്ടുകൾ കേൾക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ഗുഡ് ഈവനിങ് മാഡം.
0: ഗുഡ് ഈവനിങ്. ഇതാരാ?
1: സുധാ ചെരുപ്പാണി.
0: ആ സുധാ ചെരുപ്പാണി, പറയൂ.
1: നല്ല വിശേഷം.
0: അവിടെ റേഡിയോയുടെ ശബ്ദം കുറച്ച് കൂടുതലാണേ.
1: ആണോ?
0: ആ മറന്നുപോയല്ല.
1: മറന്നുപോയ
0: എല്ലാം മറന്നുപോയ എന്ത് ചെയ്യാൻ പറ്റും?
1: ആ കുറച്ചല്ലോ.
0: ഇപ്പൊ ഇപ്പോഴാണ് ഉറക്കെ കേക്കണ, അതിന്റെ അടുത്ത് പോയി നിക്കാണെന്ന് തോന്നുന്നു.
1: ഇല്ല, ഞാൻ ഒത്തിരി മാറി നിൽക്കുകയായിരുന്നു.
0: ആ ശരി, ഇപ്പൊ ഓക്കെ ആയി. റേഡിയോയുടെ ശബ്ദം കൂടി നിന്നാൽ നമ്മള് പിന്നെ വൈകിട്ട് കേക്കുമ്പോഴേ അതിങ്ങനെ എക്കോ പോലെ വന്നുകൊണ്ടിരിക്കും, അതുകൊണ്ടാണ് പറയണേ.
1: പിന്നെ
0: പറഞ്ഞോളൂ.
1: നല്ല വിശേഷങ്ങള്. മേഡത്തിന് വിശേഷമൊക്കെ ഉണ്ടോ?
0: ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ ഇങ്ങനെ ഓരോ ദിവസം ഓരോ കാര്യങ്ങളാണല്ലോ.
1: ഊണൊക്കെ കഴിഞ്ഞല്ലോ?
0: ഊണൊക്കെ കഴിച്ചു.
1: പാഴോട്ട് കാണാൻ വേച്ച് വിളിച്ചതൊക്കെ കേട്ടു, പറഞ്ഞതെല്ലാം കേട്ടു.
0: വാഴോട്ട് ഓണത്തുള്ള സുധാ വാഴോട്ട് ഓണം. ഇവിടെ ഇങ്ങനെ ഒരുപാട് സുധമാരുണ്ട് നമ്മുടെ റേഡിയോയുടെ ശ്രോതാക്കളായിട്ട്.
1: അതെ, നമ്മുടെ കർണസായിലെ പേര് സുധ എന്ന പേരുള്ള ഒരാ വ്യക്തി ആദ്യമായിട്ട് വിളിച്ചത് ഞാനായിരുന്നു. പിന്നെ ഇപ്പൊ എന്നെ കൂട്ടി അഞ്ചു പേരായി ഞങ്ങള്.
0: സുധമാരുടെ ഒരു എന്താണ് ഒരു ഒരു ഒരു കേളി സദനമാണ് ഇവിടെ.
1: ഇപ്പൊ ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ എടുത്തത് ആതിര അല്ലായിരുന്നല്ല, വിഷ്ണുവാണോ?
0: ഇന്ന് വിളിച്ചപ്പോ എടുത്തത് ആതിരയും അല്ല വിഷ്ണുവും അല്ല, ഇപ്പൊ കോൾ എടുത്തത് നന്ദനാണ്, നന്ദകുമാർ.
1: നന്ദകുമാർ, ഓക്കെ.
0: ആതിരയുടെ ശബ്ദം ഇങ്ങനെയാണ് ഇരിക്കണേ.
1: അല്ല, ആതിരയല്ല പുരുഷൻ, ആ സ്ത്രീയുടെ സംസാരമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ആതിരയും അല്ല,
0: ആതിരയും അല്ല വിഷ്ണു അല്ലെങ്കിൽ പിന്നെ ആര്?
1: ആര്? അതാണ് ചോദിച്ചത്.
0: ഇന്നിപ്പോ ഇവിടെ രണ്ടു പേരുണ്ട്, അഭിലാഷും ഉണ്ട്, നന്ദനും ഉണ്ട്. ഇത്ര നേരം അഭിലാഷാണ് ഇവിടെ ഉണ്ടായിരുന്നത്, ഇപ്പൊ നന്ദനാണ് ഇവിടെ ഇരിക്കുന്നത്.
1: ഓക്കെ. എന്താ പറയാ
0: ഇപ്പൊ? എന്താ
1: ചാറ്റ? ഒരു ചാറ്റൽ മഴയുടെ കോളാണ്.
0: ചാറ്റൽ മഴയുടെ കോളാണോ? ചാറ്റൽ മഴ ഉണ്ടോ?
1: ചാറ്റൽ മഴ ഇല്ല, പക്ഷെ ഇങ്ങോട്ട് ഒരു കോളുണ്ട്.
0: മഴയുടെ ഒരു കോളുണ്ട്.
1: കോളുണ്ട്.
0: ശരി, പറയട്ടെ.
1: ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച വെള്ളനാട് അമ്പലത്തിൽ വന്നിരുന്നു, തൊഴുതു. പിന്നീട് നമ്മളെ നെടിയവിള കയറി അങ്ങോട്ട് പോകുന്നിടത്തൊരു ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ ഒരു കല്യാണമായിരുന്നു, ആ കല്യാണത്തിന് പങ്കെടുത്തിരുന്നു. എന്നിട്ട് അതിന്റെ ഫംഗ്ഷൻ ഇനി അതിന്റെ തൊട്ടിപ്പുറത്തുള്ള സി എസ് ഐ ചർച്ചിലായിരുന്നു സദ്യയൊക്കെ.
0: അവിടെ പോയാ?
1: ആ അവിടെ പോയി സദ്യ കഴിച്ചു. കല്യാണം ക്ഷേത്രത്തിൽ വെച്ചല്ലേ, അപ്പൊ സദ്യ കഴിക്കാനുള്ള ആ ഒരു പ്ലേസ് ഇല്ല അവിടെ. അപ്പൊ ഇപ്പുറത്തോന്ന് സദ്യയൊക്കെ കഴിച്ചു, അടുക്കള എല്ലാം കഴിഞ്ഞതിന് ശേഷമാ തിരിച്ചു വന്നത്.
0: ഫുള്ള് ഇവിടെ ഇതുമായി ലൊക്കേറ്റ് ചെയ്ത് ഇവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു?
1: ഉണ്ടായിരുന്നു.
0: ശരി, വെള്ളനാടൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാമോ?
1: വെള്ളനാടൊക്കെ കൊള്ളാം.
0: വെള്ളനാട്
1: ബസ് സ്റ്റാൻഡിന്റെ അവിടെ നിന്ന് നമ്മുടെ മിത്രനികേതന്റെ അങ്ങോട്ട് പോകുന്ന ആ റോഡ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്താ കൊള്ളാമായിരുന്നു. നല്ലതല്ലോ റിപ്പീറ്റ് അല്ല, പുനരുദ്ധാരണം ചെയ്താ കൊള്ളാമായിരുന്നു.
0: നമ്മളാ?
1: നിങ്ങളല്ല, സർക്കാർ.
0: പഞ്ചായത്ത്? പഞ്ചായത്ത്.
1: പഞ്ചായത്ത്. അതെ, കോൺക്രീറ്റ് റോഡല്ലേ?
0: ചെയ്യുമായിരിക്കും. ഓരോരോ ടെൻഡർ വന്നാലല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ സമയാസമയങ്ങളിൽ ചെയ്തു തീർക്കും.
1: ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് മൂന്നും കൂടി ചേർന്നാണ് ഉണ്ടാകുന്നത്. പിന്നെ ഇപ്പൊ ഇരിക്കുന്ന ബ്ലോക്ക് പ്രസിഡന്റ് ചെറുവക്കോണ സത്യൻ എനിക്ക് നല്ല പരിചയമുള്ള ഒരാളാണ്.
0: അദ്ദേഹത്തിന് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. കൂട്ടുകാരനാണോ?
1: കൂട്ടുകാരനാണ്, എന്റെ കൂട്ടുകാരൻ.
0: ഓക്കെ, അപ്പൊ സുധാ ചെരുപ്പാനയുടെ കൂട്ടുകാരനാണ്.
1: അതെ. പിന്നെ ഒരു 15 വർഷത്തേക്ക് മുൻപ്, 15-20 വർഷത്തോളം ആവും, ബ്ലോക്കിലിരുന്ന ഒരു ശോഭന ജോർജ്.
0: ശോഭന ജോർജ്?
1: ശോഭന, അത് നമ്മുടെ ജാസിയുടെ കുഞ്ഞമ്മയാണ്.
0: ആരുടെ?
1: ജാസി ഗിഫ്റ്റിന്റെ.
0: ജാസി ഗിഫ്റ്റിന്റെ കുഞ്ഞമ്മയാണ്.
1: കുഞ്ഞമ്മയാണ് നമ്മളെ ഈ തോട്ടുമുക്ക് താമസിക്കുന്ന വിതുര തോട്ടുമുക്കിൽ.
0: ഓക്കെ ഓക്കെ. അങ്ങനെ ഫേമസ് ആയ വ്യക്തിത്വങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു.
1: ഉണ്ടായിരുന്നു.
0: അപ്പൊ ഇനി നമുക്ക് നേരെ പാട്ടാ വേണ്ടേ?
1: എനിക്ക് വൈശാലിയുടെ വാതിൽ തുറക്കും.
0: വാതിൽ തുറക്കുമെന്നേ കാലം
1: നേരത്തെ കേട്ടു. സോറി മാഡം.
0: അവിടെ നിന്ന് ഇങ്ങോട്ടിറങ്ങി വന്നില്ലേ ഇന്ദ്രനീലിമയോ?
1: ഞാൻ

0: நோ தீர்ந்ததந்தே உன்மத்த கோகிரத்தின் ஆலபாஸ்ருதிகள்கோ பெண்குயில் சிறகடிச்சுயர்நீ தந்தே.
1: ആ ഓക്കെ, ഫുള്ള് പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന്.
2: ആ അത് ഫുള്ള് അറിയാം.
1: ശരി, ഇന്ദ്രനീലമേലും മനസ്സ് വാതിൽ തുറക്കും നീ കേട്ട് കേട്ട് അതങ്ങ് മനസ്സിൽ പതിഞ്ഞു. ഞാൻ ആലോചിച്ചു വൈശാലിൽ ഇത് ഏത് പാട്ട്.

0: തുടങ്ങി. നേരത്തെ തൊട്ട് മുമ്പ് നമ്മൾ ആ പാട്ടല്ലേ കേട്ടത്.
1: ശശ്വരൻ ചേട്ടൻ ചോദിച്ച പാട്ട് അതായിരുന്നു.
0: അപ്പൊ
1: അതിനകത്തൊന്നും ഇങ്ങോട്ട് ഇറങ്ങി വന്നില്ല, അതാണ്, അതിനകത്ത് തന്നെ ഇരിക്കുകയാണ്.
0: അതെ, നല്ല പാട്ടല്ലേ,
1: നല്ല പാട്ട്, എല്ലാം നല്ല
0: നല്ല പാട്ടായിരുന്നു.
1: ഈ പാട്ട് നാർക്കേലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
0: ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മളെ വാഴവെട്ട് കോണത്തുള്ള എല്ലാവർക്കും, നമ്മളെ ബ്ലോക്ക് പ്രസിഡന്റ് ചെറുകോണ സത്യണ്ണന്, പിന്നെ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. ഇന്ന് എന്റെ കോള് അവിടെ എടുത്ത നന്ദായി, പിന്നെ വേറെ എന്തൊരു പേര്,
1: അഭിലാഷ്,
0: അഭിലാഷ് മേഡത്തിന്, ഹസ്ബൻഡിന്, എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേഷൻ.
1: ഓക്കെ, എല്ലാവർക്കും വേണ്ടി പാട്ട് കേൾക്കാം. ശരി, പോക്കുവിൽ തത്സമയ പരിപാടിയിലെ സുധാ ചെരിപ്പാണിയാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. അപ്പോ വൈശാലി എന്ന ചിത്രത്തിലെ ഇന്ദ്രനീലിമയോലും എന്ന പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പോക്കുവിലൂടെ നമുക്ക് ആ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ഞാൻ കൂട്ടുവരുന്ന സജിതയാണ്.
0: കൂട്ടുവരുന്ന സജിത, പറഞ്ഞോളൂ സജിത. വിളിച്ചു, പക്ഷെ പറയാൻ എനിക്കൊന്നുമില്ല. എന്താണോ?
1: അല്ല, കിട്ടിയപ്പോഴത്തേന്
0: അപ്പഴെന്ത് ചെയ്യണോന്ന് അറിയാമോ? നേരത്തേക്ക് എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ ഓർത്ത് വയ്ക്കണം, എന്നിട്ട് അങ്ങനെ പറയണം.
1: ചായ ഒക്കെ കുടിച്ചായിരുന്നോ?
0: ചായ കുടിച്ചില്ലല്ലോ. ചായ കുടിക്കാൻ സമയമാവുന്നേ ഉള്ളൂ സജിത.
1: 4 മണി കഴിഞ്ഞു, അതുകൊണ്ട്
0: നമ്മൾ ഇതിനകത്ത് ചായ കുടിക്കാൻ പാടില്ല. സ്റ്റുഡിയോയ്ക്കകത്ത് നിന്ന് നമുക്ക് ചായ തരൂല. സ്റ്റുഡിയോയിൽ നിന്ന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞ് മാത്രമേ ചായ കുടിക്കാൻ പാടൂ.
1: ഞാൻ വെളിയിലോട്ട് ഇറങ്ങി നിന്നപ്പോഴത്തേന് അമ്മ വിളിച്ചിട്ട് പറയണം, ഇന്നാണ് വിളിക്കണ്ട, നീ വിളിക്കണോന്ന്.
0: എന്നിട്ട് അമ്മ എവിടെ?
1: അമ്മ അങ്ങ്, ഞാൻ ഇങ്ങ് കോട്ടൂര്.
0: ആ,
1: ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലാണ്.
0: ഓ ശരി ശരി. അതാ സജിത എവിടെയാ താമസിക്കുന്നത്? കോട്ടൂര്.
1: കോട്ടൂര്.
0: ആനക്കുട്ടിലിന്റെ അടുത്താണോ? അങ്ങ് പോണ്ട. കോട്ടൂർ സ്കൂളിന്റെ അടുത്തായിട്ടാണ് താമസിക്കുന്നത്.
1: മസ്ജിദിന്റെ
0: അടുത്തായിട്ടാണ്. മസ്ജിദ് എന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ. കോട്ടൂരൊക്കെ അറിയാം, ആനക്കുട്ടിലൊക്കെ വന്നിട്ടുണ്ട്.
1: കോട്ടൂര് പോകുന്ന വഴിക്കാണ് നമ്മളെ സ്ഥലം.
0: എന്തിനു പോകുന്നത്?
1: നെയ്യർഡം. നെയ്യർഡം.
0: ആ ശരി ശരി ശരി.
1: ഞങ്ങൾ ഈ സ്ഥലം പാസ് ചെയ്താണ് നെയ്യാർഡാം പോകുന്നത്.
0: നിങ്ങൾ താമസിക്കുന്ന സ്ഥലം പാസ് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് നെയ്യാർഡാമിലേക്കൊക്കെ പോവാൻ.
1: അപ്പൊ
0: ആ നെയ്യാർഡാമിലൊക്കെ പോകുന്ന സമയത്ത് വേണമെന്ന് വെച്ചാൽ സജിതയെ കാണാം. സജിത വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല ഇല്ല.
0: ജോലി ചെയ്യുന്നില്ല?
1: വീട്ടിലിരിക്കുന്നു.
0: വീട്ടിൽ ഒരു ജോലി ഇല്ല, വെറുതെ ഇരിക്കല്ലേ? വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ?
1: ഹസ്ബൻഡിന്റെ അമ്മയുണ്ട്.
0: അമ്മ എല്ലാ ജോലിയൊക്കെ ചെയ്യോ?
1: അമ്മയും ചെയ്യും.
0: അമ്മ അവിടെ ഇല്ലെങ്കിലേ നമ്മള് ചെയ്യൂ.
1: ചിലപ്പോഴൊക്കെ.
0: എന്നാലും ഭയങ്കരമായ ജോലി ഉണ്ടെന്ന് തോന്നുന്നില്ല വർത്തമാനത്തില്.
1: വലിയ ജോലി ഇല്ല.
0: അമ്മ ഒപ്പം കട്ടക്ക് നിക്കുന്നുണ്ട് കൂടെ. അപ്പൊ ഇവിടത്തെ അമ്മയാണോ പറഞ്ഞ? അവിടത്തെ അമ്മയാണോ പറഞ്ഞ വിളിക്കാൻ? ഗിരിജകുമാരി. നമ്മളെ കല്ലാർ ഗിരിജകുമാരി അമ്മയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോ അമ്മയാണ് വിളിക്കുന്നില്ലേ മക്കളെ, ഇന്നാണ് ലൈവ് ഉള്ള ദിവസം എന്നൊക്കെ പറഞ്ഞ് ഓർമ്മിപ്പിച്ചത്.
1: എല്ലാ ദിവസവും ഉള്ളപ്പോ വിളിച്ച് പറയാം, ഞാൻ മറന്നു. ഞാൻ പിള്ളേരെ വിളിക്കാൻ പോകുന്ന ടെൻഷനിൽ ഇറങ്ങി പോകുമ്പോ എന്നെ വിളിച്ചിട്ട് പറയാം, ഇന്നാണ് വിളിക്കാനുള്ള, നീ വിളി നീ വിളി നീ വിളി.
0: അപ്പൊ കുട്ടികൾക്ക് ഇന്ന് സ്കൂളിൽ പോകണ്ടായിരുന്നല്ലോ?
1: ഇല്ല, അവർക്ക് ഇത് ഈ എസ് ടി സംബന്ധമായിട്ടുള്ള സ്കൂളാണ്. അപ്പൊ അവിടെ
0: ദിവസം പോകണം.
1: നേഴ്സറിയാണ്, പക്ഷെ പോണ്ട. അവർക്ക്
0: ശനിയാഴ്ച ദിവസം പോകണ്ട.
1: സ്കൂള് നേഴ്സറി ആയിട്ടാണ്. LKG UKG PreKG അങ്ങനെയാണ്.
0: ഒന്നാം ക്ലാസ് ഒക്കെ ഉണ്ടോ അവിടെ?
1: ഇല്ല ഇല്ല.
0: LKG UKG PreKG. അത് കഴിഞ്ഞ പ്രൈമറി സ്കൂളിൽ ചേരണം.
1: അത് എസ് ടി ആയതുകൊണ്ട് എസ് ടി അല്ലാതെ സ്കൂളിൽ ചേർക്കും.
0: ഓ ശരി ശരി. അപ്പൊ ഏത് പാട്ടാ സാധ്യതയ്ക്ക് വേണ്ടേ?
1: എനിക്ക് പിൻഗാമി സിനിമയിലെ വെണ്ണിലാവോ ചന്ദനമോ എന്ന പാട്ടാണ് വേണ്ടത്.
0: ആ, വെണ്ണിലാവോ ചന്ദനമോ
1: പാട്ടാണ് വേണ്ടത്. ഞാൻ അച്ഛന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. പക്ഷെ വേറെ പാട്ടാണ് ആലോചിച്ചോണ്ടിരുന്നത്. അപ്പൊ ആ പാട്ടിന്റെ വരി അങ്ങോ
0: വരി വിട്ടുപോയി. വെണ്ണിലാവോ ചന്ദനമോ കണ്ണനുണ്ണി നിന്നഴകിൽ.
1: അത് അച്ഛന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാം.
0: അച്ഛന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പൊ അച്ഛൻ ഇത് കേൾക്കുന്നുണ്ടാവോ അവിടെ ഇരുന്ന്?
1: ഇല്ല, അച്ഛൻ ജോലിക്ക് പോയെന്ന് തോന്നുന്നു. അച്ഛന് വയ്യ, കാണാനൊന്നും പോവാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട്
0: ആ ഒരു വിഷമം കൊണ്ടിരിക്കട്ടെ ഈ ഒരു പാട്ടച്ഛന്. ശരി, അപ്പൊ കുഞ്ഞുങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നല്ലോ?
1: ഒരാളോടൊപ്പം രണ്ടുപേരുടെ ഇവിടെ വന്ന് കേട്ടോണ്ടിരിക്കുന്നു.
0: ഒരാൾ അമ്മയുടെ അടുത്തിരുന്ന് കച്ചിലിപ്പിച്ചിൽ അലയ്ക്കുന്ന ഞാൻ കേൾക്കുന്നുണ്ട്.
1: ആരെന്നൊക്കെ ചോദിക്കുന്നു.
0: ശരി, അന്ന് വന്ന് കണ്ട ആന്റി ആണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. ശരി, പറഞ്ഞോ.
1: അവര് ഈ ഇടയ്ക്ക് അങ്ങോട്ട് വരണ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം വരുമ്പോ പിള്ളേര് വിടണ കാര്യമൊക്കെ പറയുന്നുണ്ട്.
0: ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അതൊക്കെ നടക്കട്ടെ. ഇവിടെ എല്ലാവർക്കും സുഖം. അപ്പോ പറയാം പറയാം, ഷുവർ, എല്ലായിടത്തും പറയാം എല്ലായിടത്തും പറയാം. അപ്പൊ നമുക്ക് ഈ വെണ്ണിലാവോ ചന്ദനമോ എന്നുള്ള പാട്ട് കേൾക്കാം. ഓക്കെ, അപ്പൊ വളരെ സന്തോഷം. എല്ലാവരോടും അന്വേഷണം പറയൂ. ഓക്കെ സജിത, ശരി ശരി. ഓക്കെ, അപ്പൊ പോക്കുവൽ തത്സമയ പരിപാടി സജിതയാണ് കോട്ടൂരിൽ നിന്നാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. നമ്മുടെ പ്രിയ ശ്രോതാവാണ്. പിൻഗാമി എന്ന ചിത്രത്തിലെ വെണ്ണിലാവോ വെണ്ണിലാവോ ചന്ദനമോ എന്നുള്ള പാട്ട് അച്ഛന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് പോക്കുവലിലൂടെ ആ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെയാണ് പോക്കുവയിൽ ശ്രോതാക്കൾ നമ്മളോട് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾക്കൊരു മെസ്സേജ് ഉണ്ട്. നമസ്കാരം, എന്റെ പേര് സുരേഷ് എന്നാണ്. എന്റെ വീട് വട്ടിയൂർക്കാവാണ്. ഞാൻ കാട്ടാക്കട ലൈറ്റ് വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു. എനിക്കൊരു പാട്ട് കേൾക്കണം. യേശുദാസ് പാടിയ പാട്ടാണ്, പ്രളയ പയോധിയിൽ ഉറങ്ങി ഉണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ എന്ന പാട്ടാണ്. എന്നോടൊപ്പം ജോലി ചെയ്യുന്ന ബാലകൃഷ്ണനും സാജുവിനും ചുണ്ടുപലക വർക്ക്ഷോപ്പ് നടത്തുന്ന സ്റ്റാൻലി മേസ്തിരിക്കും, സുനിൽ മേസ്തിരിക്കും, പേഴമൂട് വിജയൻ മേസ്തിരിക്കും, ശിശുപാലൻ മേസ്തിരിക്കും വേണ്ടി ഈ പാട്ട് കേൾപ്പിക്കണമെന്നാണ് സുരേഷ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പോക്കുവയിൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായിട്ട് നമുക്കിത് കേൾക്കാം. അപ്പൊ ഇന്നത്തെ തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. മനോഹരമായ ഒരു സമയത്തിൽ പോക്കുവയിൽ വെളിച്ചം പതുക്കെ മാഞ്ഞു തുടങ്ങുമ്പോൾ ഇന്ന് നമ്മൾ പങ്കുവച്ച ചിന്തകളും വാക്കുകളും നിങ്ങളുടെ മനസ്സിൽ കുളിർമയുള്ള നല്ല ഓർമ്മയായി ബാക്കി നിൽക്കട്ടെ. ഒപ്പം ചേർന്നതിനും കേട്ടിരുന്നതിനും ഓരോ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. പുതിയ ദിവസത്തിൽ പുതിയ വിശേഷങ്ങളുമായി, പുതിയ വർത്തമാനങ്ങളുമായി, പാട്ടുകളുമായി നമുക്ക് വീണ്ടും എത്തിച്ചേരാം. അതുവരെ മനസ്സിന് തണലേകുന്ന നല്ല ചിന്തകളോടുകൂടി ഇരിക്കുക. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ വിടവാങ്ങൽ അറിയിക്കുന്നു. ഇന്നത്തെ പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് അഭിലാഷും നന്ദനും ലേഖയും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: കാർഷിക മേഖലാ വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുടപ്പനക്കുന്ന് കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിൽ 7 പശുക്കളെ സെപ്റ്റംബർ 25 പകൽ 11 ഫാം പരിസരത്ത് വച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് സഹിതം ലേലസമയത്തിന് മുൻപായി പശുവിന് 10,000 രൂപ നിരത ദ്രവ്യമായി ഓഫീസിലടച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സർക്കാർ ലേലങ്ങൾക്കുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0471-2732-962 എന്ന ഫാം ഓഫീസ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഒന്നാം വിള വിരിപ്പ് വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും സെപ്റ്റംബർ 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. കാർഷിക സർവകലാശാലയിലെ PG PhD പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് സെപ്റ്റംബർ 30 ഓൺലൈനായി അപേക്ഷിക്കാം. ICAR എൻട്രൻസ് ഫലം വന്ന് 7 വരെ സാവകാശം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0487-2438-139 എന്ന ഫോൺ നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ

5000, പ്രോത്സാഹന സമ്മാനം 1000 രൂപ വീതം 10 പേർക്ക് ലഭിക്കുന്നതാണ്. എൻട്രികൾ എഡിറ്റർ കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം. 6950003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുൻപ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078095860 എന്ന നമ്പറിൽ ഓഫീസ് സമയങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്. തിരുവനന്തപുരം ചാത്തന്നൂർ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഒക്ടോബർ മാസം നടക്കുന്ന സൗജന്യ കൂൺ കൃഷി പരിശീലനത്തിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെ 10 ദിവസമാണ് പരിശീലനം. 18 മുതൽ 49 വയസ്സ് വരെയുള്ളവർക്ക് പങ്കെടുക്കാം. ആധാർ കാർഡ്, SSLC സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ ഫോട്ടോ കോപ്പിയും 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോകളും സഹിതം അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നേരിട്ട് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9495999721 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ആരോടും പറയാതെ യാത്ര ചെയ്യുക. ആരോടും പറയാതെ നല്ലൊരു പ്രണയകാലം ആസ്വദിക്കുക. സന്തോഷത്തോടെ ജീവിക്കുക. ആരോടും പറയേണ്ടതില്ല, കാരണം ഭംഗിയുള്ളതെല്ലാം മനുഷ്യൻ നശിപ്പിച്ചു കളയും. ഇങ്ങനെ പറഞ്ഞത് ഖലീൽ ജിബ്രാനാണ്. എത്ര ശരി അല്ലേ? പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒരേ ഒരു താരം.
2: പ്രിയ ശ്രോതാക്കളെ, ഒരേയൊരു താരത്തിൽ ഇന്ന് കേരളത്തിന്റെ സംഗീത പാരമ്പര്യത്തെ സമ്പന്നമാക്കിയ കലകളുടെ രാജാവായ സ്വാതി തിരുനാളിനെ കുറിച്ച് കേൾക്കാം. കേവലം ഒരു രാജാവ് എന്നതിനപ്പുറം അദ്ദേഹം ഒരു കവിയും എഴുത്തുകാരനും സംഗീതജ്ഞനും സംഗീതജ്ഞരെ പ്രോത്സാഹിപ്പിച്ച ഒരു കലാകാരനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടമായി അറിയപ്പെടുന്നു. സംഗീതത്തിന്റെ എല്ലാ ശാഖകളിലും അദ്ദേഹം തന്റേതായ സംഭാവനകൾ നൽകി. കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയ മറ്റൊരു രാജാവ് ഉണ്ടായിട്ടില്ല. സ്വാതി തിരുനാൾ ഒരു ഭരണാധികാരി എന്ന നിലയിലും ഒരു കലാകാരൻ എന്ന നിലയിലും തന്റെ രാജ്യത്തിന് അഭിമാനമായി മാറി. അദ്ദേഹത്തിന്റെ കൊട്ടാരം സംഗീതത്തിന്റെയും കലയുടെയും ഒരു കേളീരംഗമായിരുന്നു.

സംഗീതത്തിന് സ്വാതി തിരുനാൾ നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും അദ്ദേഹം ഒരുപോലെ നിപുണനായിരുന്നു. 20-ാം വയസ്സിൽ തന്നെ സംഗീത രചനകൾ ആരംഭിച്ച അദ്ദേഹം 300-ലധികം കീർത്തനങ്ങളും വർണ്ണങ്ങളും രചിച്ചു. അദ്ദേഹത്തിന്റെ കൃതികൾ സംസ്കൃതം, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലായിരുന്നു. ഓരോ രചനയും ഓരോ രാഗത്തിലും താളത്തിലും ഒതുങ്ങി നിന്നുകൊണ്ട് അതിന്റെ സൗന്ദര്യം വിളിച്ചോതി. ഈ കൃതികൾ ഇന്നും സംഗീതജ്ഞർക്ക് ഒരു പഠന വിഷയമാണ്. അദ്ദേഹത്തിന്റെ രചനകളിലെ കാവ്യഭംഗിയും സംഗീതത്തിന്റെ സൗന്ദര്യവും അത്ഭുതകരമാണ്. ഒരു ഭരണാധികാരിക്ക് ഇത്രയധികം കലാപരമായ കഴിവുണ്ടായി എന്നത് വിസ്മയകരമാണ്.

സ്വാതി തിരുനാളിന്റെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണ് തിരുവനന്തപുരം കൊട്ടാരത്തിലെ സംഗീതസഭ. കേരളത്തിലും പുറത്തുമുള്ള പ്രമുഖ സംഗീതജ്ഞരെ അദ്ദേഹം കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. ഷഡ്കാല ഗോവിന്ദമാരാർ, ഇരയ്മൻ തമ്പി, മേരുസ്വാമി, കണ്ണയ്യ തുടങ്ങി നിരവധി പ്രതിഭാധനരായ സംഗീതജ്ഞർ അദ്ദേഹത്തിന്റെ സഭയിൽ അംഗങ്ങളായിരുന്നു. ഇവരുടെ സാന്നിധ്യം തിരുവിതാംകൂറിനെ സംഗീതത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റി. പരസ്പരം ആശയവിനിമയം നടത്താനും പുതിയ രചനകൾ സൃഷ്ടിക്കാനും ഇത് സഹായിച്ചു. സ്വാതി തിരുനാൾ ഈ സംഗീതജ്ഞരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്കാവശ്യമായ എല്ലാ പിന്തുണയും നൽകുകയും ചെയ്തു. കൊട്ടാരം കലയുടെ ഒരു സർവകലാശാലയായി മാറി.

കർണാടക സംഗീതത്തിൽ സ്വാതി തിരുനാൾ രചിച്ച കീർത്തനങ്ങൾ വളരെ പ്രശസ്തമാണ്. പങ്കജലോചന എന്ന കീർത്തനം കല്യാണി രാഗത്തിലും ഭാവയാമി എന്ന കീർത്തനം സാവേരി രാഗത്തിലുമായിരുന്നു. ഈ കീർത്തനങ്ങൾ രാഗത്തിന്റെ ഭാവത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നവയാണ്. ഇവയുടെ വരികളും സംഗീതവും ഒരുപോലെ മനോഹരമാണ്. ഭാവയാമി രഘുരാമം എന്ന കൃതി രാമായണ കഥയെ അടിസ്ഥാനമാക്കി രചിച്ചതാണ്. ഈ രചനകൾ ഇന്നും കർണാടക സംഗീത കച്ചേരികളിലെ അവിഭാജ്യ ഘടകമാണ്. അദ്ദേഹത്തിന്റെ രചനകളിലെ ഭക്തിയും രാഗത്തിന്റെ ആഴവും നമ്മളെ അതിശയിപ്പിക്കുന്നു.

ഹിന്ദുസ്ഥാനി സംഗീതത്തിലും സ്വാതി തിരുനാൾ തന്റേതായ മുദ്ര പതിപ്പിച്ചു. ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന സംഗീതജ്ഞരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തി. ഹിന്ദുസ്ഥാനി രാഗങ്ങളായ ബിലാവൽ, സരസ്വതി, ദേശ് തുടങ്ങിയവയിൽ അദ്ദേഹം ഗസലുകളും ഭജനകളും രചിച്ചു. കമലനയന എന്ന കൃതി ഭക്തിരസപ്രധാനമായ ഒരു ഉദാഹരണമാണ്. ഈ രചനകൾ ഭാരതീയ സംഗീതത്തിലെ ഹിന്ദുസ്ഥാനി കർണാടക സംഗീതങ്ങളുടെ സമന്വയത്തിന്റെ ഉദാഹരണമാണ്. അദ്ദേഹം ഭാരതീയ സംഗീതത്തെ ഒരുപോലെ സ്നേഹിച്ചു. തന്റെ രാജ്യത്തിന് പുറത്തുള്ള സംഗീതത്തെ അറിയാനും പഠിക്കാനും അദ്ദേഹത്തിന് താൽപ്പര്യമുണ്ടായിരുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒരേ ഒരു താരം.
2: സംഗീതത്തിന് പുറമെ സാഹിത്യത്തിലും സ്വാതി തിരുനാൾ ഒരു അതുല്യ പ്രതിഭയായിരുന്നു. പത്മനാഭശതകം, മുദ്രാലഹരി തുടങ്ങിയ കൃതികൾ അദ്ദേഹം രചിച്ചു. ഭക്തിരസപ്രധാനമായ കാവ്യങ്ങളും സ്തോത്രങ്ങളും അദ്ദേഹത്തിന്റെ രചനകളിൽ ഉൾപ്പെടുന്നു. ഭക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ രചനകളുടെ പ്രധാന തീം. ഭഗവാൻ പത്മനാഭനോടുള്ള അചഞ്ചലമായ ഭക്തി അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും നിറഞ്ഞുനിന്നു. അദ്ദേഹത്തിന്റെ രചനകൾ സംഗീത സാഹിത്യത്തിന്റെ മകുടോദാഹരണങ്ങളാണ്. ഈ കൃതികളിലൂടെ കേരളത്തിന്റെ സാഹിത്യ ചരിത്രത്തിൽ അദ്ദേഹം തന്റേതായ ഒരിടം കണ്ടെത്തി.

സംഗീത നാടകങ്ങളുടെ രചനയിലും സ്വാതി തിരുനാൾ സംഭാവനകൾ നൽകി. ചിത്രമരം, മോഹിനി തുടങ്ങിയ നാടകങ്ങൾ അദ്ദേഹം രചിച്ചു. നാടകങ്ങളിൽ സംഗീതവും നൃത്തവും ഒരുപോലെ ഉൾപ്പെടുത്തി അദ്ദേഹം പുതിയൊരു കലാശൈലിക്ക് തുടക്കമിട്ടു. ഈ നാടകങ്ങൾ കൊട്ടാരത്തിലെ കലാകാരന്മാർ അവതരിപ്പിക്കാറുണ്ടായിരുന്നു. സംഗീതത്തെയും നാടകത്തെയും കലയെയും ഒന്നിപ്പിച്ച് ഒരു ബഹുവിധ കലാരൂപത്തിന് അദ്ദേഹം രൂപം നൽകി. കലയെ എല്ലാവിധത്തിലും പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു.

പുസ്തകങ്ങൾ ശേഖരിക്കാനും അവ പഠിക്കാനും അദ്ദേഹം ശ്രമിച്ചു. വിദേശ സംഗീതത്തെക്കുറിച്ചും അദ്ദേഹം പഠിച്ചു. സംഗീതത്തിന് ഒരു ശാസ്ത്രീയ അടിത്തറയുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതിലൂടെ സംഗീതത്തെ കൂടുതൽ ജനകീയമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരു സംഗീതജ്ഞൻ എന്നതിനപ്പുറം ഒരു ഗവേഷകന്റെ മനസ്സും അദ്ദേഹത്തിനുണ്ടായിരുന്നു.

സംഗീതജ്ഞൻ എന്നതിലുപരി ഒരു ദീർഘദർശിയായ ഭരണാധികാരിയായിരുന്നു സ്വാതി തിരുനാൾ. പാശ്ചാത്യ വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു. ഇംഗ്ലീഷ് സ്കൂളുകളും സർക്കാർ സ്കൂളുകളും അദ്ദേഹം സ്ഥാപിച്ചു. സ്ത്രീ വിദ്യാഭ്യാസത്തിനും അദ്ദേഹം പ്രാധാന്യം നൽകി. ഈ പരിഷ്കാരങ്ങൾ തിരുവിതാംകൂറിനെ ആധുനിക കേരളത്തിന്റെ മുന്നണിയിലേക്ക് നയിച്ചു. അദ്ദേഹം കേവലമൊരു രാജാവ് എന്നതിലുപരി ഒരു സാംസ്കാരിക നവോത്ഥാന നായകനായിരുന്നു.

ഇന്നും സ്വാതിതിരുനാളിന്റെ സംഗീതം മലയാളികളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. അദ്ദേഹത്തിന്റെ കൃതികൾ ഇന്നും സംഗീതജ്ഞർ പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ തിരുവനന്തപുരത്ത് സ്വാതിതിരുനാൾ സംഗീത കോളേജ് സ്ഥാപിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഒരു തിളക്കമുള്ള നക്ഷത്രമായി അദ്ദേഹം എന്നെന്നും ഓർമ്മിക്കപ്പെടും. ഒരു രാജാവിന്റെ ഉത്തരവാദിത്തങ്ങളും ഒരു കലാകാരന്റെ ആത്മാവും ഒരുമിച്ചു ചേർന്ന വ്യക്തിത്വമായിരുന്നു സ്വാതിതിരുനാളിന്റേത്. ആ സംഗീത വിസ്മയം ഇന്നും നമ്മെ പ്രചോദിപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും ചെയ്യുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ ടൈം ചേഞ്ച്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സുസ്വാഗതം. പാഠങ്ങൾ അടിക്കടി വെട്ടിയും തിരുത്തിയും പീഡിപ്പിക്കുകയാണെന്നെ ജീവിത ഗുരുനാഥൻ. പി ഭാസ്കരന്റെ വരികളാണ്. ജീവിതത്തെക്കാൾ വലിയ ഗുരുനാഥൻ വേറെയില്ലെന്ന് കവി. പഠിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ജീവിതപാഠം ഏതെന്നും കവി ചോദിക്കുന്നു. ഉത്തരം കണ്ടെത്താൻ വലിയ പാടാണ്. ഒരു മനുഷ്യനും അതിനുത്തരം കണ്ടെത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കുറേ കാര്യങ്ങൾ പറയാമെന്നല്ലാതെ ഏറ്റവും വലിയ ജീവിതപാഠം ഏതെന്ന് പറയാൻ ആർക്കും കഴിയില്ല. അധ്വാനമാണെന്ന് പറഞ്ഞാൽ തർക്കിക്കാനാവില്ല. അധ്വാനത്തിലൂടെ ലഭിക്കുന്ന ഫലമാണെന്ന് പറഞ്ഞാൽ അതും നിരസിക്കാനാവില്ല. അന്വേഷണം, കൗതുകം, വിരഹം, ദുഃഖം, അങ്ങനെ ആർക്കും എന്തുത്തരവും പറയാം. പക്ഷേ യഥാർത്ഥ ഉത്തരം അതിപ്പോഴും ആർക്കും പറയാനാവില്ല തന്നെ. ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം എന്താണ്? അതിങ്ങനെ നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കട്ടെ, അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കട്ടെ. അപ്പോൾ കൂടുതൽ പാഠങ്ങൾ നമുക്ക് പഠിക്കാനാവും അല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

അനന്തമജ്ഞാതം അവർണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം. അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു. നാലപ്പാട് നാരായണമേനോന്റെ കവിതയാണ് കണ്ണുനിർത്തുള്ളിയിലെ വരികൾ. പ്രജ്ഞയിലാണ് നാം ജീവിക്കുന്നത്. പ്രജ്ഞയിലാണ് ജീവിക്കുന്നത് എന്ന് വെച്ചാൽ പ്രജ്ഞയാണ് എല്ലാം. പ്രജ്ഞയ്ക്ക് ശൈഥില്യമുണ്ടായാൽ മനോനില തെറ്റും. എങ്ങനെ, എന്ത്, എപ്പോൾ എന്നെല്ലാം തീരുമാനിക്കുന്നത് പ്രജ്ഞയാണ്. സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്ന ദൈവത്തെ സൃഷ്ടിച്ചതും മനുഷ്യന്റെ പ്രജ്ഞ തന്നെയാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു. വയലാറിന് പ്രണാമം. ഒരു പാട്ട് കേട്ടാലോ?

സാഹിത്യം എന്നും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കണം. മനസ്സിനെ വിമലീകരിക്കുന്നതിന് ഇതേക്കാൾ നല്ല മരുന്ന് വേറെയില്ല. വായനയിലൂടെ അനുഭൂതി ലഭിച്ചു കഴിഞ്ഞ ഒരാൾ വേറെ ലഹരി തേടിപ്പോവില്ല. സത്യമാണത്. അത് വായിച്ചവർക്കറിയാം, വായന ലഹരിയാക്കിയവർക്കും അറിയാം. കുട്ടികളെ മാളുകൾ കൊണ്ട് കാണിക്കും, തീം പാർക്കുകൾ കൊണ്ട് കാണിക്കും, ഉത്സവത്തിനൊക്കെ കൊണ്ട് നടന്ന് കറങ്ങും. എന്നാൽ ഒരു ലൈബ്രറി, പുസ്തകകട, പുസ്തകോത്സവം, അവിടെയൊന്നും കുട്ടികളെ കൊണ്ടുപോവില്ല. എന്നിട്ട് അവരെക്കുറിച്ച് പരാതി പറയും, വായിക്കുന്നില്ല, വായന ഇഷ്ടമില്ല എന്നൊക്കെ. എന്ത് തരം രക്ഷിതാക്കളാണിവർ? ഒരു ബർത്ത്ഡേക്ക് ഒരു പുസ്തകം സമ്മാനമായി വാങ്ങിക്കൊടുക്കാൻ തയ്യാറുള്ള എത്ര രക്ഷിതാക്കളുണ്ട് നമുക്കിടയിൽ? ഒരു സങ്കടം പങ്കുവയ്ക്കുകയാണ്, അത്രയുള്ളൂ. അങ്ങനെ വിചാരിച്ചാൽ മതി. ഒരു പാട്ട്.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തോളും.
1: വ്യക്തിയോടും സമൂഹത്തോടുമുള്ള പ്രതികരണ രീതി മനസ്സിലാക്കി അങ്ങനെ ജീവിക്കാൻ തയ്യാറാകുന്നതാണ് വിദ്യാഭ്യാസം. അതിൽ സഞ്ചിത പാരമ്പര്യത്തിൻ്റെ നിധിയും ആർജിത വൈഭവങ്ങളുടെ നേട്ടവും സമകാലിക സംസ്കാരത്തിൻ്റെ സമ്പദ് സമൃദ്ധിയും ഉണ്ടായിരിക്കണം. ജീവിതത്തെ ജീവിതമാക്കുന്ന ഏറ്റവും മഹനീയമായ ഒരു വൈകാരിക വൈചാരിക പ്രവർത്തനം കല തന്നെയാണ്. സ്നേഹബന്ധങ്ങളില്ലെങ്കിൽ ജീവിതമേയില്ല. ഏകാഗ്രതയുടെ ആത്മാഹുതിയിൽ നിന്ന് രക്ഷിക്കുന്നത് സ്നേഹബന്ധങ്ങളുടെ ഊഷ്മളതയാണ്. ആലോചിച്ചു നോക്കൂ, അതാണ് സത്യം. ഒരു പാട്ട് കേട്ടാലോ?

സ്നേഹം നിർവചനാതീതമാണ്. ജീവിതം ഓടുന്നു, അതിൻ്റെ പിന്നാലെ ഓടുന്നു നമ്മൾ. ചിലർക്ക് ജീവിതത്തോടൊപ്പം എത്താൻ കഴിയുന്നില്ല. കളവ് പറഞ്ഞതു കാരണം മനുഷ്യർ ദുഃഖിക്കും, എന്നിട്ട് പിന്നെയും കളവ് പറയും. മറ്റുള്ളവർ കാണുന്നതുപോലെയാണ് നമ്മളും കാണുന്നതെങ്കിൽ നമ്മളെക്കൊണ്ട് ഒരാവശ്യവുമില്ല. സമൂഹത്തെ കാണുകയും വ്യക്തിയെ കാണാതിരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയം നിരർത്ഥകമാണ്. ഒരു വ്യക്തിയുടെ നിരപരാധിത്വത്തിനു വേണ്ടി 100 വോട്ട് വേണ്ടെന്ന് വയ്ക്കുന്ന രാഷ്ട്രീയക്കാരൻ ധൈര്യശാലിയാണ്. സംശയമില്ലാത്ത കാര്യമാണത്. ഒരു പാട്ട് കേട്ടാലോ?

സുഹൃത്തുക്കളുടെ അളവറ്റ സ്നേഹമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. എവിടെയെങ്കിലും ഒരു ശത്രു ഉണ്ടെന്നറിഞ്ഞാൽ അയാളെക്കൂടി മിത്രമാക്കാൻ കഴിയുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ജീവിതത്തിൽ വിനയം ആവശ്യമാണ്, പക്ഷെ അത് അതിരുകടക്കരുത് എന്ന് മാത്രം. ക്ഷോഭമടക്കാനുള്ള കഴിവുണ്ടെങ്കിലേ ഏത് രംഗത്തും ശോഭിക്കാനാവൂ. നോക്കൂ, സ്ഥിരോത്സാഹവും നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ ആർക്കും ലക്ഷ്യത്തിലെത്താനാവും, ഒരു സംശയവുമില്ല. ഒരു പാട്ട് കേട്ടാലോ?

ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വരില്ല. പക്ഷേ ആഗ്രഹിക്കാത്തത് പലതും ലഭിച്ചു എന്നും വരും. സ്വന്തം പരിമിതികളെപ്പറ്റി എപ്പോഴും ബോധമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ പരിഹാസപാത്രമായി പോകും. ചെയ്യേണ്ടതെല്ലാം ചെയ്യേണ്ട സമയത്ത് ചെയ്യുക. നഷ്ടപ്പെട്ട അവസരങ്ങളെക്കുറിച്ച് ഓർത്ത് പിന്നീട് ദുഃഖിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഒരു പാട്ട്

ഏതു കാര്യത്തിലായാലും സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് ശരിയെന്ന നിലപാട് സ്വീകരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അതിനനുസരിച്ചുള്ള അഭിപ്രായം ഭയമേതുമില്ലാതെ പ്രകടിപ്പിക്കുകയും ജീവിതത്തിൻ്റെ പരാജയങ്ങളും തിരിച്ചടികളും സ്വാഭാവികം മാത്രമാണ്. അവയെല്ലാം വെല്ലുവിളികളായി സ്വീകരിച്ച് നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സോപാനങ്ങളായി മാറ്റാൻ മനക്കരുത്ത് വേണം. ആ മനക്കരുത്താണ് മനുഷ്യന് വേണ്ടത്. സോപാനങ്ങൾ എന്നുവെച്ചാൽ പടിക്കെട്ടുകളെന്നർത്ഥമെടുത്താൽ മാത്രം മതിയാവും. ഒരു പാട്ട് കേട്ടാലോ?

മനുഷ്യൻ്റെ ദുഷ്ടത ഇല്ലാതാക്കാൻ എന്താണ് വഴി? മാനവികതയുടെ കൊടി ഉയർത്തുക എന്നതാണ് ഏറ്റവും നല്ല വഴി. പക്ഷേ മാനവികതയുടെ കൊടി ഉയരണമെങ്കിൽ മതം, ജാതി, അന്ധവിശ്വാസം, അനാചാരം എന്നിവയുടെ കൊടി താഴണം, അവയുടെ പത്തി താഴണം. കാരണം മാനവികതയിലേക്കുള്ള മനുഷ്യൻ്റെ വഴി തടയുന്നത് ഇവയാണ്: മനുഷ്യൻ്റെ സ്വാർത്ഥതയും അതിൽ നിന്നുളവാകുന്ന ദുഷ്ടതയും ഇല്ലാതായാൽ മാത്രമേ മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മാനവികത ഇവിടെ പുലരുകയുള്ളൂ. ഒരു പാട്ട് കേട്ടാലോ?

എല്ലാ തരത്തിലും ഉന്നതമായ സാംസ്കാരിക മാനവികത മൂല്യമുള്ള സമുന്നതരായ സ്ത്രീ പുരുഷന്മാരുടെ ഒരാദർശ രാഷ്ട്രമായി നമ്മുടെ രാജ്യം മാറി വരും. അതിനു പക്ഷേ അത്രയും ശക്തമായ ഒരു സാംസ്കാരിക വിപ്ലവം ആവശ്യമാണ് താനും. അതിന് ആര് നേതൃത്വം നൽകും എന്നതാണ് പ്രശ്നം. ആരിൽ പ്രതീക്ഷ അർപ്പിക്കും അതാണ് പ്രശ്നം. പറയാൻ പറ്റില്ല, ഇന്ത്യൻ സിനിമയിൽ പറയുന്നത് പോലെ മുതിർന്ന പൗരന്മാർ നയിക്കുന്ന ഒരു സമരം, സാംസ്കാരിക സമരം ഇവിടെ ഉണ്ടായിക്കൂടുന്നില്ല. സാധ്യതയുണ്ട്, കാത്തിരിക്കാം. ഒരു പാട്ട് കേട്ടാലോ?

ആരാണ് പറഞ്ഞതെന്ന് ഓർമ്മയില്ല. എപ്പോഴോ ഡയറിയിൽ എഴുതിയിട്ടതാണ്. എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും അർഹതയില്ലാത്തവരെ ആദരിക്കുന്നത് ദേശീയ പാപമാണ്. അതുപോലെ പരാതികൾ പറയുന്നവരോട് പറയാനൊരു കാര്യമുണ്ട്. എല്ലാവർക്കുമുണ്ട് ഓരോ തരം പരാതികൾ. അതിനിടയിൽ നമ്മളും പരാതിയുമായിട്ട് ചെന്നാൽ ആര് ശ്രദ്ധിക്കാൻ? അതുകൊണ്ടേ പണി

ഏറ്റവും പേടിക്കേണ്ടത് എന്തിനെയാണെന്നറിയുമോ? മനസ്സിൻ്റെ മലിനീകരണത്തെയാണ്. ഏറ്റവും പേടിക്കേണ്ടതും അകറ്റി നിർത്തേണ്ടതും നമ്മുടെ മനസ്സ് മലിനീകരിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരെയാണ്. അവരാകട്ടെ എപ്പോഴും ചുറ്റുമുണ്ട് താനും. ഒരു പാട്ട് കേൾക്കാം.

സുഖതമീ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. ഉന്മേഷത്തോടെ ഉണർന്നാലല്ലേ ഏറെ കർമ്മനിരതമായിരിക്കാൻ സാധിക്കുകയുള്ളൂ. ഏറെ കർമ്മനിരതമായിരുന്നാൽ മാത്രമല്ലേ ജീവിതം സാർത്ഥകമാവുകയുള്ളൂ. ജീവിതം സാർത്ഥകമായാലല്ലേ ഈ ലോകത്തെ നമുക്ക് നവീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നവീകരിക്കണം, അതിന് ഊർജ്ജസ്വലമായിരിക്കണം, അതിന് ഉന്മേഷകരമായിരിക്കണം. ഉന്മേഷകരമായി ഉണരാൻ ഇപ്പോൾ ഈ രാത്രി സുഖമായി ഉറങ്ങാം. ശുഭരാത്രി. സ്നേഹപൂർവം, മധുജൻ.